നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 25-ാം തീയതി, 2026 ജൂലൈ 9-ാം തീയതി, വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. മെൽബണിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കർഷക ശാക്തീകരണത്തിന് തുടർച്ചയായി പ്രവർത്തിക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കാർഷിക നേതൃത്വ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് സമാപിക്കും. കൊച്ചി ഗ്രാൻഡ് ഹയാത്തിലാണ് പരിപാടി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വയനാട്ടിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി മന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടകയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഡി കെ ശിവകുമാർ ഉറപ്പു നൽകി. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. താമരശ്ശേരി ചുരത്തിൽ എട്ടാം വളവിന് സമീപം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു. റോഡിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് ഭാഗത്താണ് 5 മീറ്റർ നീളത്തിൽ വിള്ളലുണ്ടായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കയെ നേരിടും. നാളെ പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം.
0: ന്യൂസ് റെയിൻബോ.

0: ആരാധന.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ

0: വർക്ക് ഹാർഡ്, സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഗെറ്റ് അപ്പ് ഏർലി. ഇറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേ. കഠിനമായി പ്രയത്നിക്കുക, എപ്പോഴും പോസിറ്റീവായിരിക്കുക, നേരത്തെ എഴുന്നേൽക്കുക. കാരണം ഒരു ദിവസത്തിലെ ഏറ്റവും നല്ല സമയം പ്രഭാതമാണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നേരത്തെ എഴുന്നേറ്റവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് കൊണ്ടിരിക്കുന്നവർക്കും ഇതുവരെ എഴുന്നേൽക്കാതെ മടിച്ചു കിടക്കുന്നവർക്കും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബെഡ് കോഫിയിലേക്ക്. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്. 7 മണിവരെയാണ് നമ്മുടെ സമയം. ചിന്തകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് വ്യക്തമാക്കുന്ന ഒരു ഈസോപ്പ് കഥയുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ഒരു ദിവസം തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ ഈസോപ്പ് ഒരു വഴിയോരത്തിരുന്ന് ഇളവയിൽ കൊള്ളുമായിരുന്നു. ആ ഗ്രാമീണ പാതയിലൂടെ ഒരാൾ നടന്നു വന്ന് ഈസോപ്പിനടുത്ത് നിന്നു. എന്നിട്ട് ചോദിച്ചു, എടോ മനുഷ്യ, ആഥൻസിലേക്കുള്ള വഴി ഇത് തന്നെയല്ലേ? അവിടെ ഉള്ളവരൊക്കെ എങ്ങനെയുള്ള ആളുകളാ? സംസാരിക്കുന്ന ആളിൻ്റെ ശബ്ദവും രീതിയും കേട്ടാൽ തന്നെ നമുക്ക് ആളിൻ്റെ സ്വഭാവം മനസ്സിലാവും അല്ലേ? യാതൊരു വിനയവുമില്ലാത്ത ആ സംസാരം കേട്ട് ഈസോപ്പ് തല ഉയർത്താതെ ഒരു മറുചോദ്യം ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നേ? ആ സ്ഥലത്തിലെ ആളുകൾ എങ്ങനെയുണ്ട്? ഉടൻ വഴിപോക്കൻ്റെ മറുപടി, ഞാൻ വരുന്നത് അർഗോസ് നഗരത്തിൽ നിന്നാ. എൻ്റെ പൊന്നോ, അവിടെ നരകമാണ്. എല്ലാം വൃത്തികെട്ട മനുഷ്യരാ, ഒരു സ്നേഹമില്ലാത്ത ആളുകൾ. ഇത് കേട്ട് ഈസോപ്പ് തല ഉയർത്താതെ തന്നെ മന്ദഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, ആഥൻസിലേക്കുള്ള വഴി ഇത് തന്നെയാണ്. അവിടെയുള്ള ആളുകളും അർഗോസിലുള്ളവരെ പോലെ തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. യാത്രക്കാരൻ പിറുപിറുത്തുകൊണ്ട് പതുക്കെ നടന്നുപോയി. അല്പസമയം കഴിഞ്ഞ് മറ്റൊരു വഴിപോക്കൻ അതിലെ വന്നു. നല്ല സുഖമായി ഇളവെയിലേറ്റിരിക്കുന്ന ഈസോപ്പിനടുത്ത് വന്ന് വളരെ ഭവ്യതയോടെ അയാൾ ചോദിച്ചു, സുപ്രഭാതം, ആഥൻസിലേക്കുള്ള വഴി ഇത് തന്നെയല്ലേ? അവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ്? വിവേകവും സ്നേഹവും നിറഞ്ഞ ആ ശബ്ദം കേട്ട് ഈസോപ്പ് തല ഉയർത്തി അയാളെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ആ സ്ഥലത്തെ ആളുകൾ എങ്ങനെയുള്ളവരാണ്? ഇത് കേട്ടതും വളരെ സന്തോഷത്തോടെ വഴിപോക്കൻ പറഞ്ഞു, ഞാൻ വരുന്നത് അർഗോസ് നഗരത്തിൽ നിന്നുമാണ്. അവിടം ശരിക്കും ഒരു സ്വർഗമാണ്. ഇത്രയും സ്നേഹമുള്ളവരെ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അപ്പോൾ ഈസോപ്പ് പറഞ്ഞു, ചങ്ങാതി, ആഥൻസിലേക്കുള്ള വഴി ഇത് തന്നെയാണ്. അവിടെയുള്ളവരും അർഗോസുകാരെ പോലെ തന്നെ സ്നേഹസമ്പന്നരാണ് എന്ന് താങ്കൾ തിരിച്ചറിയും. ഇത് കേട്ട് അയാൾ സന്തോഷത്തോടുകൂടി നടന്നുപോയി. യെസ്, ആ രണ്ട് വ്യക്തികളുടെയും ചിന്താരീതികളിലെ വ്യത്യാസം മനസ്സിലായല്ലോ. ഒരാൾ പൂർണ്ണമായും നെഗറ്റീവ്, മറ്റേയാൾ തികച്ചും പോസിറ്റീവ്. ആര് കാണുന്നു, എന്ത് കാണുന്നു, എങ്ങനെ കാണുന്നു എന്നതനുസരിച്ച് കാഴ്ചപ്പാടുകളും മാറും. സോ ലെറ്റ്സ് ബി പോസിറ്റീവ് ഓൾവേസ്.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

0: വി ഡോണ്ട് ഈവൻ നോ ഹൗ സ്ട്രോങ് വി ആർ അൺടിൽ വി ആർ ഫോഴ്സ് ടു ബ്രിങ് ദാറ്റ് ഹിഡൻ സ്ട്രെങ്ത് ഫോർവേഡ് ഇൻ ടൈംസ് ഓഫ് ട്രാജഡി ഓഫ് നെസസിറ്റി ഓഫ് വാർ പീപ്പിൾ ഡു അമേസിംഗ് തിങ്സ് ദ ഹ്യൂമൻ കപ്പാസിറ്റി ഫോർ സർവൈവൽ ആൻഡ് റിന്യൂവൽ ഇസ് ഓസം. ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കരുത്ത് പുറത്തു വരേണ്ട തരത്തിലുള്ള സാഹചര്യ സമ്മർദ്ദം ഉണ്ടാകുന്നതുവരെ സ്വന്തം ശക്തി നമ്മൾ ആരും തന്നെ തിരിച്ചറിഞ്ഞേക്കുകയേയില്ല. ദുരന്തങ്ങളുണ്ടാകുന്ന സമയത്ത്, യുദ്ധകാലത്ത്, ഇങ്ങനെ അത്യാവശ്യമായ സമയത്ത് മനുഷ്യർ കാണിക്കുന്ന മനോഭാവവും ചെയ്യുന്ന പ്രവൃത്തികളും അതിശയകരമാണ്. അതിജീവനത്തിനും നവീകരണത്തിനുമുള്ള മനുഷ്യ മനസ്സിൻ്റെ ശക്തി അമ്പരപ്പിക്കുന്നതാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് പ്രശസ്ത ചിലിയൻ എഴുത്തുകാരി ഇസബൽ അല്ലെൻഡെ. ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന സ്പാനിഷ് ഭാഷാ എഴുത്തുകാരിയായി അല്ലെൻഡെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. മാജിക്കൽ റിയലിസം, ഇത് അവരുടെ കൃതികളിലെ സവിശേഷതയാണ്. അങ്ങനെ എഴുതിയ ദ ഹൗസ് ഓഫ് സ്പിരിറ്റ്സ്, സിറ്റി ഓഫ് ബീറ്റ്സ്, ഈ രണ്ട് നോവലുകൾ ഏറെ പ്രസിദ്ധവുമാണ്. ഇതല്ലാതെ വ്യക്തിപരമായ അനുഭവങ്ങളും ചരിത്ര സംഭവങ്ങളും അല്ലെൻഡെയുടെ എഴുത്തിന് പ്രചോദനമായിട്ടുണ്ട്. ഓക്കെ, മറ്റ് ചില കൃതികളുടെ പേരുകൾ പറയാം. ദ പോഴ്സ്ലൈൻ ഫാറ്റ് ലേഡി, ഓഫ് ലവ് ആൻഡ് ഷാഡോസ്, ഈവ ല്യൂണ, ദ ഇൻഫിനിറ്റ് പ്ലാൻ, കിങ്ഡം ഓഫ് ദ ഗോൾഡൻ ഡ്രാഗൺ, ഡോട്ടർ ഓഫ് ഫോർച്യൂൺ, ദ ജാപ്പനീസ് ലവർ, എ ലോങ് പെറ്റൽ ഓഫ് ദ സീ. സെക്കൻഡ് സെഗ്മെന്റ് ഇവിടെ തീർന്നു. തേർഡ് സെഗ്മെന്റ് രണ്ട് പാട്ടുകൾക്ക് ശേഷം. ദിസ് ഇസ് ബെറ്റ് കോഫി.
1: മ്യൂസിക്കലി യോഴ്സ്, FM Rainbow 107.5.

0: ചിന്തയും ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു.
1: You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5. ട്രീറ്റ് അതേഴ്സ് ആസ് യു വിഷ് ടു ബി ട്രീറ്റഡ്. ഡോണ്ട് ജസ്റ്റ് ബി നൈസ് ബട്ട് ബി കൈൻഡ് ടു അതർ പീപ്പിൾ. ദാറ്റ് കൻ ഓൾസോ ബി റിവാർഡിംഗ്. നിങ്ങളോട് ആളുകൾ എങ്ങനെ പെരുമാറണം എന്നാഗ്രഹിക്കുന്നുവോ അതുപോലെ അങ്ങോട്ടും പെരുമാറുക. നന്നായി പെരുമാറുക എന്ന് മാത്രമല്ല, കരുണയുള്ള ആളുകൂടി ആവണം. അതെ, മറ്റുള്ളവരോട് നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറാൻ നമുക്കൊരു ചിലവുമില്ല, അതിനുള്ള മനസ്സും മനോഭാവവും മാത്രം മതി. അങ്ങനെ ഒരാളാണ് നമ്മുടെ തേർഡ് സെഗ്മെൻറ്റിലെ അതിഥി. പേര് മേരി. ഒരു റെസ്റ്റോറൻറ്റിലെ വെയിറ്റ്രസ്സാണ്. ഈ സംഭവം എഴുതിയത് ഇൻസ്പിറേഷണൽ ഓതറും സൈക്കോളജിസ്റ്റും ഒക്കെയായ സ്റ്റീഫ് ബ്രങ്ക്ഹോസ്റ്റ്. വാക്കിംഗ് സ്റ്റിക്കിൽ ബലം കൊടുത്ത് ആ വൃദ്ധൻ റെസ്റ്റോറൻറ്റിൻ്റെ പടികൾ സാവധാനം കയറി. ചുമൽ അല്പം ഒന്ന് കൂനി. നടപ്പിൽ അല്പം സ്ട്രെയിനും ഒക്കെ ഉണ്ടെങ്കിലും ആ മുഖത്ത് കുലീനത്വം കളിയാടിയിരുന്നു. വളരെ ലളിതമായ സിമ്പിളായ വേഷമായിരുന്നു. റെസ്റ്റോറൻറ്റിൽ സാധാരണ സാറ്റർഡേ മോർണിംഗ് ആഹാരം കഴിക്കുന്നവരെ അപേക്ഷിച്ച് ലളിതവും വ്യത്യസ്തവുമായ ഡ്രസ്സ്. നല്ല പുഞ്ചിരി നിറഞ്ഞ മുഖം, രത്നങ്ങൾ പോലെ പ്രകാശിക്കുന്ന നീല കണ്ണുകൾ. റെസ്റ്റോറൻറ്റിനകത്ത് കയറിയ അദ്ദേഹം വാതിലിനടുത്തുള്ള ചെയറിലിരുന്നിരുന്ന ചെറിയ പെൺകുഞ്ഞിൻ്റെ കവിളത്ത് വാത്സല്യത്തോടെ തട്ടി മുന്നോട്ട് നീങ്ങി. റെസ്റ്റോറൻറ്റിൻ്റെ മാനേജർ എന്തോ ആവശ്യത്തിന് പുറത്തു പോയിരിക്കുകയായിരുന്നു. ഓക്കെ, ഇദ്ദേഹം ഉണ്ടല്ലോ, ജനലൊക്കെ അടുത്തുള്ള ടേബിളിനടുത്തേക്ക് നടക്കുന്നത് കണ്ട് അവിടെ താരതമ്യേന പുതുതായിരുന്ന വെയിട്രസ്, റെസ്റ്റോറൻറ്റിൽ പുതുതായിരുന്ന വെയിട്രസ് മേരി പുള്ളിക്കാരി ഓടിച്ചെന്നു. സർ, എൻ്റെ കയ്യിൽ പിടിച്ചോളൂ, പതിയെ ഇരുന്നാൽ മതി, തിരക്കൊന്നുമില്ല. ഇദ്ദേഹം മേരിയുടെ കൈ പിടിച്ച് സാവധാനം ചെയറിലിരുന്നിട്ട് ആളെ നോക്കി നന്ദിയോടെ ചിരിച്ചു. മേരി പ്രായമുള്ള ആ വ്യക്തിക്ക് കംഫർട്ടബിളായി ഇരിക്കാൻ പാകത്തിന് ടേബിൾ നീക്കി കൊടുത്തു, ചെയർ അഡ്ജസ്റ്റ് ചെയ്തു.

കൊടുത്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങി മേശയിൽ ചാരി വെച്ചു, ആവശ്യം വന്നാൽ എടുക്കാൻ പറ്റുന്നതുപോലെ. ഇത്തവണ അദ്ദേഹം സോഫ്റ്റായ സ്വരത്തിൽ പറഞ്ഞു, താങ്ക് യു മിസ് ആൻഡ് ബ്ലെസ് യു ഫോർ യുവർ കൈൻഡ് ജെസ്റ്റേഴ്സ്, യു വെൽക്കം സർ എന്ന് പറഞ്ഞിട്ട് മേരി തൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ഞാനിപ്പോൾ വരാം, അതിനിടയിൽ സാറിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒന്ന് കൈവീശി കാണിച്ചാൽ മതി, ഞാൻ ദാ അവിടെ ഉണ്ടാവും. പിന്നീട് ആ വ്യക്തിയെ ആവശ്യപ്പെട്ട ഫുഡ് ഐറ്റംസൊക്കെ ഏറെ സ്നേഹത്തോടെയും കരുതലോടെയും എന്നോണം മേരി സെർവ് ചെയ്തു. ശേഷം അദ്ദേഹത്തിൻ്റെ ബിൽ സെറ്റിൽ ചെയ്ത് ബാക്കി പണവും മേശപ്പുറത്ത് വെച്ചു. അദ്ദേഹം എക്സ്ട്രാ ടിഷ്യൂ പേപ്പർ ചോദിച്ചത് എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. എന്നിട്ട് ആളെ എഴുന്നേൽക്കാൻ സഹായിച്ചു, വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് കയ്യിൽ കൊടുത്തു. അദ്ദേഹത്തിനൊപ്പം ഫ്രണ്ട് ഡോർ വരെ നടന്നു ചെന്നു മേരി. വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു, സർ ഇനിയും വരണമെന്ന്. അദ്ദേഹം അപ്പോഴും പുഞ്ചിരിയോടെ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, യു ആർ വെരി കൈൻഡ്. ഓക്കെ. മേരി ടേബിൾ ക്ലീൻ ചെയ്യാൻ തിരികെ ചെന്നപ്പോൾ പ്ലേറ്റിനടിയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് കാർഡ് ഇരിക്കുന്നു, പിന്നെ നാപ്കിനിൽ എന്തോ കുറിച്ചു വച്ചിരിക്കുന്നു, അതിനടിയിലോ $100 ടിപ്പായിട്ട്. ബിസിനസ് കാർഡിൽ പേര് നോക്കിയ മേരിയുടെ ബോധം പോയി. അദ്ദേഹം ഉണ്ടല്ലോ, ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായിരുന്നു. മാനേജർ ഒഴിച്ച് അവിടെ ഉണ്ടായിരുന്ന മറ്റാരും അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല. മാനേജറാണെങ്കിൽ പുറത്തു പോയിരിക്കുകയാണല്ലോ. കുറച്ച് വെള്ളം കുടിച്ചിട്ട് മേരി ആ നാപ്കിനിൽ എഴുതിയിരിക്കുന്നത് നോക്കി. ഡിയർ മേരി, ഐ റെസ്പെക്ട് യു വെരി മച്ച് ആൻഡ് ഐ ക്യാൻ സീ യു റെസ്പെക്ട് യുവർ സെൽഫ് ടു. നിങ്ങളോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്. നിങ്ങൾ സ്വയം ബഹുമാനിക്കുകയും ചെയ്യുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരോടുള്ള മേരിയുടെ പെരുമാറ്റവും സമീപനവും അത് വെളിവാക്കുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ, സന്തോഷത്തിൻ്റെ രഹസ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് മേരി. നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം നിങ്ങളോട് ഇടപെടുന്ന എല്ലാവരിലും സന്തോഷം നിറയ്ക്കും തീർച്ച. ബഡീസ്, ഇതിലിനി വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ, മനസ്സിലായല്ലോ കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്കൊരു മ്യൂസിക് ബ്രേക്ക് എടുക്കാം, അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് സെഗ്മെൻറ്റ്.

നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്. ഇത് 107.5 FM റെയിൻബോ, മ്യൂസിക്കലി യോഴ്സ്. യുവർ ആക്ഷൻസ് അലോൺ ഡിറ്റർമിൻ യുവർ വർത്ത്. നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത്. വളരെ അടിസ്ഥാനപരമായ ഈ സംഗതിയെ പറ്റി ഒരു കഥ പറയാൻ പോകുന്നുണ്ട്. വെറ്റ് കോഫി ലാസ്റ്റ് സെഗ്മെന്റ്. ഒരേ കൂട്ടിൽ ജനിച്ച 3 കൊക്ക് കുഞ്ഞുങ്ങൾ. അമ്മ കൊക്ക് തീറ്റ കൊടുത്ത് അവരെ വളർത്തി വലുതാക്കി. കുട്ടികൾ തനിയെ ആഹാരം തേടാൻ പ്രാപ്തരായപ്പോൾ 3 പേരെയും അമ്മ ഉപദേശിച്ചു പറഞ്ഞു വിട്ടു ഇരപിടിക്കാൻ. ഈ കൊക്കുകളിൽ ആദ്യത്തെ ആൾ വലിയ മടിയനായിരുന്നു. ഇത്രയും നാൾ അമ്മ കൊണ്ടു തന്നത് കഴിച്ച് കഴിച്ച് സ്വയം ആഹാരം കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ ആൾക്ക് പറ്റില്ല, മടി. തനിക്ക് തവളകളെയും ചെറുമത്സ്യങ്ങളെയും ഒന്നും പിടിക്കാൻ പറ്റില്ല എന്ന് തന്നെ പുള്ളിക്കാരൻ ഉറപ്പിച്ചു. എങ്കിലും അമ്മ വഴക്ക് പറയും എന്ന് പേടിച്ച് തടാകത്തിൻ്റെ കരയിലൂടെ ശക്തിയായി കാൽ ചവിട്ടി നടന്നു. ദേഷ്യം വന്നിട്ടേ പണിയെടുക്കല്ലേ, ഇരതേടണ്ടേ സ്വയം. ചെറിയ ഒരു അനക്കം കേട്ടാൽ പോലും അലേർട്ടാകുന്ന ചെറു മത്സ്യങ്ങളും തവള കുഞ്ഞുങ്ങളും ഒക്കെ സേഫ് ആയ സ്ഥലത്തേക്ക് ഓടി മാറുകയും ചെയ്തു ഈ ചവിട്ടി നടക്കുന്ന ശബ്ദം കേട്ടിട്ട്. അങ്ങനെ ആ കുട്ടിക്കൊക്ക് ഒരു ആക്ഷനും എടുക്കാതെ തന്നെ തൻ്റെ വിശ്വാസം ബലപ്പെടുത്തിയെടുത്തു, ഒരിക്കലും സ്വയം ഇര പിടിക്കാൻ പറ്റില്ല എന്ന്. ഇനി രണ്ടാമത്തെ കൊക്ക്, ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് നോക്കാം. അവന് നല്ല വിശ്വാസമായിരുന്നു തനിക്ക് ഇര പിടിക്കാൻ പറ്റുമെന്ന്. ആ വിശ്വാസം അല്പം കൂടുതലാകുമെന്ന് സംശയം. കാരണം പുള്ളിക്കാരൻ തടാകക്കരയിൽ എത്തിയ വഴിയെ മുന്നും പിന്നും നോക്കാതെ നേരെ വെള്ളത്തിലേക്ക് അങ്ങ് പറന്നിറങ്ങി. എവിടെയെങ്കിലും ചെറിയൊരു അനക്കം കാണുന്നത് പോലെ തോന്നിയാൽ ഉടനെ അങ്ങോട്ട് വച്ചു പിടിക്കും, എത്ര ദൂരത്തായാലും ശരി. ഇങ്ങനെ അക്ഷമ കാണിച്ചതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇയാള് വെള്ളത്തിലിറങ്ങി ഓളം ഉണ്ടാക്കി അങ്ങും ഇങ്ങും ചാടി പറന്നതുകൊണ്ട് ഇരകളെല്ലാം ആ മുന്നറിയിപ്പ് മനസ്സിലാക്കി മുങ്ങിക്കളഞ്ഞു. അയാളും വിശന്ന് വലഞ്ഞ് ക്ഷീണിച്ച് മടങ്ങി. അപ്പോൾ മടിയനും അക്ഷമനും അങ്ങനെ ഒന്നും കിട്ടാതെ തോറ്റേ. ഇനി മൂന്നാമത് ഒരാളുകൂടി ഉണ്ടായിരുന്നല്ലോ. മൂപ്പരുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. സഹോദരന്മാർ 2 പേരും കാണിച്ച വിക്രിയകൾ നോക്കി മാറിയിരിക്കുകയായിരുന്നു മൂന്നാമത്തെ ആള്. അവർ പിന്മാറിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വളരെ നേർത്ത കാൽവയ്പുകളോടെ തടാകക്കരയിലേക്ക് നടന്നു. ആദ്യം അവിടെ നിന്ന് തവളകളുടെയും ചെറുമത്സ്യങ്ങളുടെയും അനക്കങ്ങളും അവരുടെ രീതികളുമൊക്കെ വിശദമായി സമയമെടുത്ത് മനസ്സിലാക്കി. അതിനുശേഷം

0: ആ ജീവികൾ ഒരുമിച്ച് കൂടാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പതുക്കെ നീങ്ങി. എന്നിട്ട് മത്സ്യങ്ങൾ എത്തിയ സമയം ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ പറന്നു ചെന്ന് ഇരയെ പിടിച്ചു. വയറ് നിറയുന്നത് വരെ ഇങ്ങനെ ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യത്തിൽ ഭംഗിയായി ഫോക്കസ് ചെയ്ത് ആവശ്യമുള്ളത്ര ഭക്ഷണം അകത്താക്കി. ഇതെന്തിനാ ഇത് പറഞ്ഞതെന്നോ? ചങ്ങാതീസ് ഒന്ന് ആലോചിച്ചു നോക്കണം, ഇതിലാരുടെ സ്വഭാവമാണ് നിങ്ങൾക്കെന്ന്. എനിക്ക് പറ്റിയ അവസരങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അത് സ്വയം വിശ്വസിച്ച് മടിയെ കൂട്ടുപിടിച്ച് അർത്ഥപൂർണമായ ഒന്നും ചെയ്യാതെ കഴിഞ്ഞുകൂടുന്ന കൂട്ടത്തിലാണോ? അങ്ങനെ അലക്ഷ്യമായി അശ്രദ്ധമായി മുന്നോട്ട് നീങ്ങി സ്വന്തം വിശ്വാസം ശരിയാണ് എന്ന് സ്വയം ബോധ്യപ്പെടാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കുകയാണോ? ഇനി അതല്ലെങ്കിൽ ആരംഭശൂരത്വം എന്ന് വിളിക്കാവുന്ന ആ ഒരു രീതിയാണോ? അതായത് ഉയർന്ന ആവേശത്തോടെ ഉത്സാഹത്തോടെ ഒട്ടും ക്ഷമയില്ലാതെ വ്യക്തമായ ധാരണകളുമില്ലാതെയുള്ള പ്രവർത്തനം, അങ്ങനെയാണോ? അങ്ങനെയുള്ളവർക്ക് അവസാനം ഒരു റിസൾട്ടും കിട്ടാതെ നിരാശയും മോഹഭംഗവുമായിരിക്കും ഫലം. ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ ഉള്ള കഴിവുകൾ പരിപോഷിപ്പിച്ച് അവയെ കൃത്യമായി ഫോക്കസ് ചെയ്ത് വ്യക്തമായ പദ്ധതികളോടെ ജീവിക്കുന്നയാളാണോ? പ്രവർത്തിക്കാൻ കഴിവുള്ള ആത്മവിശ്വാസമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി വളരെ ഭംഗിയായി നിർവഹിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നയാൾ. ഗൗരവമായിട്ട് തന്നെ ആലോചിച്ചോളൂ കേട്ടോ, ഇത് വെറുതെ പറഞ്ഞൊന്നുമല്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ബെഡ് കോഫി ടോക്സ് ഇവിടെ തീരാണ് കേട്ടോ. നാളെ മോർണിംഗ് ഇതേ സമയം വീണ്ടും ഇവിടെ എത്തും ബെഡ് കോഫി. ആൻഡ് ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്, കീപ് സ്മൈലിംഗ്, സ്റ്റേ ഷൈനിങ്. ആ ഒരു പോസിറ്റിവിറ്റി മറ്റുള്ളവരിലേക്ക് കൂടി പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇന്ന്. ഓക്കെ ഓക്കെ, ബൈ ഫോർ നൗ. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

0: പോട്ടെ.
1: പതിവ്രത യുവതികൾ

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളിലേക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് തിരിച്ചു കയറാം. 8:30 സവാരി അപ്ഡേറ്റ്സും 1990s ശേഷമുള്ള പാട്ടുകളുമായി എത്തുന്ന സവാരി ടൈം. 10:00 വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ഇഷ്ട ഗാനങ്ങൾ ആസ്വദിക്കാം വാട്സ്ആപ്പിലൂടെ. 11:00 ചാറ്റ് ബസ്റ്റേഴ്സ്. 12:00 നിങ്ങളുടെ ഇഷ്ടങ്ങളുമായി യുവർ ചോയ്സ്. 2:15 ട്രിപ്പിൾ ട്രീറ്റ്. തുടർന്ന് 2:30 സ്പോൺസർഡ് പരിപാടി കേൾക്കാം ഉമംഗ്. 3:00 വിവിധ് ഭാരതി റിലേയാണ്. 5:00 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 7:58 ഫിഫ വേൾഡ് കപ്പ് ഡെയിലി അപ്ഡേറ്റ്സ് കേൾക്കാം. 8:00 കരിയർ കണക്ട്. 9:00 റിതം റോഡ്സ്. അല്പസമയത്തിനകം കേൾക്കാം കുമ്പളത്ത് നിന്നുള്ള റെയിൻബോ ശ്രോതാവ് സരിത തിരഞ്ഞെടുത്തയച്ച ഒരു വിടി ഗാനങ്ങളുമായി ലിസണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചി.
1: മ്യൂസിക്കലി യോഴ്സ്, എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: സ്വാഗതം.
0: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: ഈറനണിഞ്ഞ കുളിരിൽ മുങ്ങിയ ഒരു പ്രഭാതം കൂടി. ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുണ്ട് റെയിൻബോ ആർജി രാജൻ സോമസുന്ദരം. കുമ്പളത്ത് നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് സരിത തെരഞ്ഞെടുത്തയച്ച ഒരുപിടി ഗാനങ്ങളുമായിട്ടാണ് ഇന്നത്തെ ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി. ആദ്യ ഗാനത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ, കഠിന തടവിന് ശിക്ഷിച്ച പ്രതി വർഗീസ് ജയിൽ ചാടുന്ന രംഗത്തിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. തീർത്ത തീരാത്ത പകയുമായി വർഗീസ് ജയിൽ ചാടിയിരിക്കുന്നത് ബാലകൃഷ്ണൻ എന്ന റിട്ടയേർഡ് ജഡ്ജി വധിക്കാനാണ്. വീൽചെയറിൽ കഴിയുന്ന ഡോക്ടർ ദിവാകരനും ആ രംഗം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം കാരണമായി മാറുന്നത് ഒരു പൂർവ്വകാല ഓർമ്മകളാണ്. ഡോക്ടർ ദിവാകരന്റെ ഭാര്യ ശ്രീദേവി ഒരിക്കൽ സ്നേഹിച്ചിരുന്ന ബാലകൃഷ്ണനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്ത് കൂടിയായിരുന്ന ഡോക്ടർ ദിവാകരനോട് ഈ കാര്യങ്ങൾ എല്ലാം മറച്ചു വച്ചതാണ് ഇതിനെല്ലാം കാരണം. പിന്നീട് നാടകീയമായി ഈ കാര്യങ്ങൾ അറിയുന്ന ഡോക്ടർ ദിവാകരൻ ഇതോടുകൂടി വളരെ സുന്ദരമായി പോയിരുന്ന കഥാഗതി അങ്ങനെ മാറി ഒഴുകുകയാണ്. പ്രേംനസീർ, മധു, സുകുമാരൻ, ശ്രീവിദ്യ എന്നിവർ അഭിനയിച്ച ചിത്രമാണ് തീക്കടൽ. എ പി ഗോപാലൻ ഗാനരചന നിർവഹിച്ച്, കുമരകം രാജപ്പൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം

1967 അവൾ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി ദേവരാജൻ സംഗീതം പകർന്ന് പി സുശീല പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സരിത കുമ്പളം തിരഞ്ഞെടുത്ത അയച്ച ഒരുപിടി ഗാനങ്ങളുമായി ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഹൈറേഞ്ചിൽ ഒരു തോട്ടം. ആ തോട്ടത്തിന്റെ മുതലാളി രാജാ സാഹിബ് വഞ്ചനയുടെയും കള്ളക്കടത്തുമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അയാളെ അയാളുടെ തന്നെ ബിസിനസ് പങ്കാളിയായിട്ടുള്ള ധനീശൻ എന്നയാളുടെ അനന്തരവൻ രമേശ് എതിർക്കുന്നുണ്ട്. അപ്പൊ ആ എതിർപ്പ് തന്റെ മുറപ്പിണ്ടിനെയും ഉപേക്ഷിച്ച് അവിടെ താമസിക്കുന്ന തന്റെ അമ്മയെയും ഉപേക്ഷിച്ച് വീട് വിട്ട് ഇറങ്ങേണ്ടി വരികയാണ് നായകന്. എന്നാൽ വേഷം മാറിയെത്തിയ മധുമതി എന്ന കഥാപാത്രം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥയായിട്ടാണ് അവരെത്തുന്നത്. രമേശിന്റെ അന്വേഷണവും ഒടുവിൽ രാജാ സാഹിബ് എന്ന കൊള്ളക്കാരനെ പിടിയിലാക്കുകയാണ്. ഹോട്ടൽ ഹൈറേഞ്ച് കഥാപശ്ചാത്തലമായ ചിത്രത്തിന്റെ പേര് ഹോട്ടൽ ഹൈറേഞ്ച് എന്ന് തന്നെ. അന്യഭാഷാ നായകനായി രാമകൃഷ്ണ, രമേശായും നളിനിയായി നടി ശാരദയും, രാജാ സാഹിബായി തിക്കുറിശിയും, ധനേശനായി കൊട്ടാരക്കര ശ്രീധരൻ നായരും എത്തിയ ചിത്രം. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്.

അഷ്ടമുടിക്കായൽ എന്ന ചിത്രത്തിന് വേണ്ടി 1978 ശ്രീകുമാരൻ തമ്പി രചിച്ച് വിദക്ഷിണമൂർത്തി സംഗീതം പകർന്ന യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. 1966 കരുണ എന്ന ചിത്രത്തിന് വേണ്ടി ONV രചിച്ച് ദേവരാജൻ സംഗീതം പകർന്ന് പി സുശീല പാടിയ ഗാനം.

0: ഓൾ സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: ക്ലോക്കിൽ 7 മണി കഴിഞ്ഞ് 24:30 ഏഴ് 25 നമുക്ക് മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 തിരികെ എത്താം. ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയുമായി. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു.

0: കുമ്പളത്ത് നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് സരിതയുടെ ഇഷ്ടഗാനങ്ങൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ന് മെൽബണിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
2: വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം മെൽബണിലെത്തിയത്. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന 3-ാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ പുരോഗതിയാണ് വ്യക്തമാക്കുന്നതെന്ന് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നാഗേഷ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 23-ാമത് ഇന്ത്യ മ്യാൻമാർ ദേശീയ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, നിലവിലെ ചർച്ചാ സംവിധാനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ കടത്ത്, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ തടയുന്നതിൽ സംയുക്തമായി സഹകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയെ സന്ദർശിച്ച് സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ശ്രീമതി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. വനിതാ ശിശു വികസന വകുപ്പിന് ലഭിക്കേണ്ട കുടിശ്ശികയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാസം 17-18 തീയതികളിൽ നടത്താനിരിക്കുന്ന CSIR UGC നെറ്റ് പരീക്ഷയുടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പുറത്തുവിട്ടു. പരീക്ഷാ കേന്ദ്രം ഏത് നഗരത്തിലാണെന്ന് അറിയാൻ CSIRnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് സ്ലിപ്പുകൾ ഡൌൺലോഡ് ചെയ്യാം. പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഈ വർഷം 7% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന ഈ വർഷം 4.6% അമേരിക്ക 2.3% നിരക്കിൽ വളർച്ച കൈവരിക്കും. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിൽ ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും റഷ്യയും. ന്യൂഡൽഹിയിൽ

0: ചേർന്ന ഇന്ത്യ റഷ്യ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തന സമിതിയുടെ 14-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ഇരുരാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ July 13 മുതൽ September 1 വരെയാണ്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ August 12 മുതൽ September 3 വരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ടം വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള ട്രെയിൻ August 12 മുതൽ September 3 വരെയാവും.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. അടുത്ത ദിവസങ്ങളിൽ സ്പെയിൻ ബെൽജിയത്തെയും ഇംഗ്ലണ്ട് നോർവേയെയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 തീയതികളിലാണ് സെമിഫൈനൽ. 20-ന് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശപ്പോരാട്ടം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
3: താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബുഷഹർ, ചബഹർ, ബന്ദ്രബാസ്, സിരിക്, ജാസ്ക്, അബു മുസ ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന തീരദേശ നഗരങ്ങളിലാണ് US പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയുടെ തുടർച്ചയായ പരാജയം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാത്തയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരനായ അർണവ് അവസാന 8-ൽ ഇടം പിടിച്ചത്. 36 വർഷത്തിന് ശേഷമാണ് ആൺകുട്ടികളുടെ സിംഗിൾസിൽ ഒരു ഇന്ത്യൻ താരം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ്.

0: ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം. കൊച്ചി തുടരുന്നു. തേയിലത്തോട്ടങ്ങളിലേക്ക് നീണ്ടുപോകുന്ന റോഡുകളിൽ ഇരുവശവും മരങ്ങൾ നിഴൽ വിരിച്ചു നിൽക്കുന്നു. വെയിൽ ചോലയിലൂടെ എത്തി നോക്കുന്നതിനിടയ്ക്ക് സൂര്യൻ. ഒരു സൈക്കിളിൽ കൃഷ്ണൻ നായരുടെ മകൻ പപ്പു ടീഷർട്ടും ട്രൗസറും ഇട്ട് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവുകയാണ്. സോഡക്കുപ്പി കണ്ണട വെച്ച അനിയച്ചാർ വവ്വാലികളെ ഒന്നം വെച്ച് കല്ല് ചെയ്ത് വിടുന്നുണ്ട്. അവനെയും കൂട്ടി സൈക്കിളിന്റെ മുൻപിലിരുത്തി പപ്പു ഇറക്കം അതിവേഗം ഇറങ്ങി വരുന്നു. ഇടയ്ക്ക് കൂട്ടുകാരെ കണ്ടു നിർത്തി യാത്ര പറയുന്നുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ മിടുക്കന്മാർക്ക് വൈകി ഇതിന് വഴക്ക് തീർച്ചയായിട്ടും കിട്ടും. പപ്പുവായി കൃഷ്ണചന്ദ്രൻ, മാസ്റ്റർ മനോഹരാണ് അനിയന്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ചിത്രം രതി നിർവീതം. 1978 കാവാലം നാരായണപ്പണിക്കർ എഴുതി. ദേവരാജൻ സംഗീതം പകർന്ന് പി ജയചന്ദ്രനും നിലമ്പൂർ കാർത്തികേയനും ചേർന്ന് പാടിയ ഗാനം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.

0: 1968 അസുരവിത്ത് എന്ന ചിത്രത്തിന് വേണ്ടി കെ രാഘവൻ സംഗീതം പകർന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പാടിയത് സി ഒ ആന്റിയും പി ലീലയും ചേർന്ന്. അപ്പൊ ഇന്നത്തെ കത്തിലേക്ക് വരുമ്പോൾ പ്രിയമുള്ള റെയിൻബോയിലേക്ക്, ആർബി തുടങ്ങിയ നാൾ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നു ശ്രോതാവെന്ന ഇത്തിരി ഗമയും ഒത്തിരി സന്തോഷവും തോന്നാറുള്ള നിമിഷങ്ങളാണ് നിങ്ങളുടെ പരിപാടികൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതിനാൽ വലിയ മുഖവരയില്ലാതെ സ്വാഗതം കൊച്ചിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ എഴുതി അയക്കുകയാണ്, കേൾപ്പിക്കുമെന്ന പ്രതീക്ഷ. മറ്റു പരിപാടിയിലേക്ക് ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടെങ്കിലും എസ് കെയിലേക്ക് എഴുതിയാൽ എടുക്കുമോ ഇല്ലയോ എന്ന അസന്ദിഗ്ധതയിൽ അതിന് തുനിഞ്ഞിരുന്നില്ല. എന്തോ ഇതിലൂടെ പാട്ടുകൾ കേൾക്കാൻ കുറച്ച് നാളായി ഒരു മോഹം. സ്നേഹത്തോടെ സരിത കുംബ്ലം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കടിച്ച പൊട്ടാത്ത വാക്കൊക്കെയാണല്ലോ കത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇല്ല, നന്നായിട്ടുണ്ട് കേട്ടോ. അത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ വാക്കുകളൊക്കെ നമുക്ക് ഉണ്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കണമല്ലോ. പിന്നെ എന്താണ്

0: വിശേഷങ്ങൾ?
1: ഓ, നല്ല വിശേഷം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇതിലേക്ക്
0: അതെയോ?
1: പാട്ടുകൾ. നമ്മള് എന്താ പറയാ, റെയിൻബോ പ്രക്ഷേപണം തുടങ്ങിയ നാളെ മുതൽ, ദിവസം എന്ന് പറയാ,
0: അതെ,
1: അന്ന് മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴും അതെ, ഒരുപാട് ശ്രോതാക്കള് കാണാത്തവരും കണ്ടവരും എല്ലാവരും ഉണ്ട്. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരെ പോലെ തന്നെയാണ്.
0: വേണ്ടപ്പെട്ടവരാണ്, ഒരു കുടുംബമായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അല്പമെങ്കിലും നീരസമുള്ളത് ഞങ്ങളോടൊക്കെയാണ്, കാരണം പാട്ട് വെച്ചില്ല എന്നുള്ള പരിഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ വലിയ കൂട്ടായിട്ട് ഇങ്ങനെ തുടരുന്നു എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ചേരുമ്പോൾ അത് വലിയൊരു കുടുംബമായിട്ട് മാറുന്നു. അത് അതിൽപ്പരം മറ്റെന്ത് സന്തോഷമുണ്ട്. മഴയുണ്ടോ അവിടെ?
1: ഇപ്പൊ മഴയില്ല, ഇപ്പൊ തെളിഞ്ഞ കാലാവസ്ഥയാണ്.
0: ഓക്കെ,
1: പിന്നെ എന്താ പറയാ, എല്ലാവർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുമ്പളത്തൊക്കെ ഒരുപാട് ശ്രോതാക്കളുണ്ട്. അവർക്കും എല്ലാവർക്കും, പിന്നെ ഈ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അത് ഞാൻ അറിയുന്ന കുറച്ച് പേരുണ്ട്, അറിയാത്തവരാണ് കൂടുതൽ. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവരും നമുക്ക് ഇന്റിമസി തോന്നുന്നുണ്ട് എല്ലാവരോടും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, പിന്നെ ഈ റെയിൻബോയിലെ രാജൻ, ഇപ്പൊ പാട്ടുകൾ തന്നുകൊണ്ടിരിക്കുന്ന രാജനും എല്ലാവർക്കും ഇത് ഡെഡിക്കേറ്റ് ചെയ്യാണ്.
0: ഓക്കേ, സന്തോഷം.
1: മറ്റൊരു കാര്യമുണ്ട്, ഞാൻ ഈ റെയിൻബോ ഈ റേഡിയോയിലൂടെ തന്നെ പരിചയപ്പെട്ട ഒരു റേഡിയോ മീറ്റ് എന്ന് പറയാം.
0: അതെ,
1: ഒരു സുഹൃത്തുണ്ട് കൂട്ടുകാരി,
0: പറയൂ,
1: സൽമ ഇടയക്കുന്ന.
0: ഓക്കേ, നമ്മുടെ സ്ഥിര ശ്രോതാവാണ്.
1: ഞാൻ അറിഞ്ഞു
0: എന്താണ്
1: ഇന്ന് അദ്ദേഹത്തിന്റെ
0: ബർത്ത്ഡേ ആണോ? ആ ശരി ശരി, പിറന്നാൾ ആശംസകൾ അറിയിക്കാം.
1: അറിഞ്ഞാണ് ഈ ഒരു മാധ്യമത്തിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു റേഡിയോയിലൂടെ തന്നെ ഒരു ബർത്ത്ഡേ ആശംസ രാജൻ പറയണം.
0: തീർച്ചയായിട്ടും, ഇന്ന് പിറന്നാൾ ആശംസ ആഘോഷിക്കുന്ന സൽമ അല്ലേ?
1: അതെ.
0: അപ്പൊ സൽമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പാട്ടുകളും സമർപ്പിക്കാം, അതുപോലെ ആശംസകൾ കൂടി റെയിൻബോ അറിയിക്കാം കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: അപ്പോ പാടുന്ന ശീലമുണ്ടോ?
1: പാട്ട് സ്വകാര്യമായിട്ട് എല്ലാവരും പാടുന്ന പോലെ പാടും.
0: അതെ അല്ലേ?
1: എന്നാ പാട്ടുകാരി ഉള്ളതാനും
0: രണ്ടു വാരി വലിയ ശ്രമിക്കുന്നുണ്ടോ?
1: വേണോ
0: ഒന്നാവാം
1: എങ്കിൽ രണ്ടുപേരി പാടാം അല്ലേ?
0: ഓക്കെ ഓക്കെ ഓക്കെ, രണ്ടുപേരി പാടാം.

0: കണ്ണൊന്ന് പൊത്തിക്കൂട്ടി, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ.
1: എന്തായാലും അടച്ച ജാലങ്ങളൊക്കെ തുറന്നോളൂ, കാരണം ആശംസകളൊക്കെ ആയിട്ട് നാട്ടുകാരൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ
0: എന്തായാലും
1: പാട്ട്
0: ഇത് വളരെ സർപ്രൈസ് ആയിപ്പോയി.
1: തീർച്ചയായിട്ടും എന്തായാലും തീരെ മോശമൊന്നും ആയിട്ടില്ല, പാട്ട് നന്നായിട്ടുണ്ട് കേട്ടോ.
0: ഓ ആയിക്കോട്ടെ.
1: ഓക്കെ,
0: ഏതായാലും കുറേ തുടങ്ങിയ കാലത്ത് ഞാനൊരു ലെറ്റർ അയച്ചിരുന്നു, അന്ന് വന്നാണ്, പിന്നീട് ഇതിലേക്ക് ശ്രമിച്ചിട്ടില്ല.
1: അതെല്ലേ.
0: അപ്പോ ഇനി ഏതായാലും ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഒരു ഒരു ഒരു ശുഭാപ്തിവിശ്വാസം ഉണ്ട്.
1: തീർച്ചയായിട്ടും
0: അപ്പൊ
1: തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ തന്നെയാകട്ടെ, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പൊ ബാക്കി
0: അതെ പിന്നെ
1: പാട്ടുകൾ കൂടി വരുന്നു, എല്ലാവരോടും അന്വേഷണം പറയണം കേട്ടോ.
0: ഓ പറയാം പറയാം.
1: അക്കുമ്പളത്ത് ഒരാളെയും വിട്ടുപോകരുത്, ബാക്കി പാട്ടുകൾ
0: ഇല്ല
1: വരുന്നു.
0: ഒരുപാട് പേരുണ്ട്. ഓക്കെ, താങ്ക് യു രാജൻ.
1: ഓക്കെ, താങ്ക് യു. ഓക്കെ.

1980ൽ പി ഭാസ്കരൻ രചിച്ച് എം കെ അർജുനൻ സംഗീതം പകർന്ന് പുഴ എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. നാട്ടിലെ പ്രമാണി ഗോപാലക്കുറുപ്പിന്റെ മകൾ രാധ, ഗോപാലക്കുറുപ്പിന്റെ കാര്യസ്ഥന്റെ മകൻ സുരേന്ദ്രന്റെയും കഥയാണ് രണ്ട് ലോകം. തന്റേടിയായ രാധയും നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന സുരേന്ദ്രനും തമ്മിൽ ചില ഉരസലുകൾ നടന്നു കഴിഞ്ഞു. അതും പല കുറി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ തുഴഞ്ഞു മുന്നേറുന്നു. രാധ മഞ്ഞ ഉടുപ്പും മഞ്ഞ തൊപ്പിയൊക്കെ വെച്ച് ബോട്ടിൽ തൊട്ട് പുറകെയുണ്ട്. ചുവന്ന തലക്കെട്ടും ചെക്ക് ഷർട്ടുമൊക്കെ അണിഞ്ഞു വള്ളത്തിന്റെ അമരക്കാരനായി സുരേന്ദ്രൻ പാടുകയാണ്. രാധയ്ക്ക് സുരേന്ദ്രന്റെ പാട്ടും ഒളിയമ്പും ആക്ഷനും ഒന്നും തീരെ അങ്ങ് പിടിക്കുന്നില്ല. ഉത്രട്ടാതി വള്ളംകളി കാണുകയാണോ അതോ ഇവളുടെ പത്രാസ് നമ്മളെ കാണിക്കുകയാണോ? ഇതൊക്കെ പാടുമ്പോൾ ആരായാലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ? കുറച്ച് വഴക്ക് കൂടിയാണെങ്കിൽ പറയുകയേ വേണ്ട. താളം മുറുകുന്നു, വള്ളങ്ങൾ

അതിവേഗം മുന്നോട്ട് പായുന്നു. പ്രേം നസീർ, ജയഭാരതി താരജോഡികൾ, രണ്ട് ലോകം എന്ന ചിത്രത്തിന് വേണ്ടി 1977 യൂസഫലി കീച്ചേരി രചിച്ച്, ദേവരാജൻ സംഗീതം പകർന്ന്, യേശുദാസും സംഘവും ചേർന്ന് പാടിയ ഗാനം.

ബിജു തിരുമല എഴുതി, എ ടി ഉമർ സംഗീതം പകർന്ന 1980 അണിയാത്ത വളകൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പൊന്നച്ചന്റെ പെങ്കൾ അന്നക്കുട്ടിക്ക് വിവാഹമായിരിക്കുകയാണ്. ജോസുമായിട്ടുള്ള വിവാഹം നടക്കുന്നു. മണിയറയിൽ ജനാലകളും വാതിലും ചാരി നിറയെ കൺമശി എഴുതി കണ്ണുകളിൽ പ്രേമം ഒളിപ്പിച്ച് മുടി പിന്നോട്ട് പിന്നെയിട്ട് സാരിയിൽ സുന്ദരിയായി അന്നക്കുട്ടി പാട്ട് തുടങ്ങുകയാണ്. ചെരിഞ്ഞു കിടന്ന് പാട്ട് ആസ്വദിക്കുന്ന നായകൻ ഉമർ അവളെ തന്നോട് ചേർത്ത് പുണരുമ്പോൾ നിലാവ് മഞ്ഞിനെ തഴുകി ഉറങ്ങാതെ രാവിൽ അലയുകയാണ്. ജയഭാരതിയാണ് അന്നക്കുട്ടിയായി എത്തിയത്. ചിത്രം ദത്തുപുത്രൻ. 1970 വയലാർ രചന നിർവഹിച്ച് ദേവരാജൻ സംഗീതം പകർന്ന് പി സുശീല പാടിയ ഗാനം.

രചിച്ച് ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സരിത കുമ്പളം തിരഞ്ഞെടുത്ത് അയച്ച ഒരുപിടി ഗാനങ്ങളാണ് ഇന്നത്തെ ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ ആസ്വദിച്ചത്. നാളെ ആശാ വിശ്വനാഥൻ, പിറവത്ത് നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ആശാ വിശ്വനാഥൻ തിരഞ്ഞെടുത്ത് അയച്ച ഗാനങ്ങൾ കേൾക്കാം രാവിലെ 7 മണിക്ക്. ബോഡിവിലായിട്ടെത്തുന്ന ഗാനം മാധവൻകുട്ടി IPS. അയാളുടെ ബംഗ്ലാവിൽ ആ വീട്ടിൽ രാമേട്ടനെ കൂടാതെ ഒരാൾ കൂടി എത്തിയിട്ടുണ്ട്, സിന്ധു. ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോഴാണ് സിന്ധുവിനെയും ദിലീപിനെയും അവർ കാണുന്നത്. നാടകീയമായി അവൾ അയാളുമായി അടുത്തു. മുതിർന്നൊരു സഹോദരനോ അച്ഛനോ അവൾക്കത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരടുത്തിരിക്കുന്നു. ആ പേരും പറഞ്ഞ് ദിലീപ് വഴക്കിട്ട് പോയപ്പോൾ അവൾക്ക് മാധവൻകുട്ടി വീട്ടിലൊരു കൂട് ഒരുക്കുകയാണ്. ആ വീടിൻ്റെ വിളക്കാകുകയാണ് അവൾ മെല്ലെ. ദിലീപ് വേർപെട്ടു പോയ വേദനയും അവളുടെ മനസ്സിലുണ്ട്. ഒരു രാവിൽ നേരിയ മഞ്ഞ സാരിയും എടുത്ത് മുകളിലത്തെ നിലയിൽ ജനാലയിലൂടെ വെള്ള കർട്ടൻ മാറ്റി നിലാവിൻ്റെ നീലിമയിൽ മനസ്സുകൊണ്ട് ഉഴലുകയാണ് അവൾ. നൈറ്റ് ഗൗൺ അണിഞ്ഞ് ഉറങ്ങാതെ അവളുടെ പാട്ട് കേൾക്കുന്ന മാധവൻകുട്ടി. മധുവും പൂർണിമ ജയറാമും വേഷമിട്ട ചിത്രം ഞാൻ ഏകനാണ് 1982 സത്യനന്ദിക്കാട് രചിച്ച് MG രാധാകൃഷ്ണൻ സംഗീതം പകർന്ന കേസ് ചിത്രപാഠ്യകാലം.

ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശഗുൻ ചോപ്ര. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അഡ്രസ്സസ് ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒസ് ഫോറം ഇൻ മെൽബൺ, സേസ് ഇറ്റ് ഇസ് നാച്ചുറൽ

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: ഓൺ ദ മൂവ്, ലെറ്റ്സ് ക്രൂ. സവാരി ടൈം ഈസ് ലൈവ്.

ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റും 15 സെക്കൻഡും. അങ്ങനെ സവാരി ടൈമിന്റെ സമയം തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് 10 മണി വരെയാണ് സവാരി ടൈമിന്റെ യാത്ര. അപ്പോൾ കൂടെയുണ്ട് റെയിൻബോ ആർജി രാജൻ സോമസുന്ദരം. അപ്പോൾ യാത്രയെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ്, സവാരി അപ്ഡേറ്റ്സും അതിനോടൊപ്പം 1990കൾക്ക് ശേഷമുള്ള ഒരു ഇഷ്ട ഗാനവും ചോദിക്കാവുന്ന ഒരു പരിപാടിയാണ് സവാരി ടൈം. അപ്പോൾ യാത്രയിലാണെങ്കിൽ യാത്രാവിശേഷങ്ങൾ, അല്ലെങ്കിൽ യാത്രയ്ക്ക് പുറപ്പെടാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും യാത്രയ്ക്ക് ശേഷമാണെങ്കിലും ഒക്കെ യാത്രാവിശേഷങ്ങളും അപ്ഡേറ്റ്സും നമുക്ക് പങ്കുവയ്ക്കാം സവാരി ടൈമിൽ. വിളിക്കേണ്ട നമ്പർ 0484242810 0484242811. അപ്പോൾ ഇങ്ങനെ മഴ കനക്കുകയാണ് പല സ്ഥലങ്ങളിലും അല്ലേ. അപ്പോൾ കുറച്ചും കൂടി അങ്ങ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നല്ല തണുപ്പായി. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ചില ചികിത്സകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ആയുർവേദ തെറാപ്പി ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരും അല്ലേ, തിരുമൽ ചികിത്സകളൊക്കെ. അപ്പോൾ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ്, ആസാം കേരളയുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ച ഒരു വിവരം കൂടി പങ്കുവയ്ക്കട്ടെ. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും ആയുർവേദ ആശുപത്രികൾ, വെൽനസ് സെന്ററുകൾ, റിസോർട്ടുകൾ, ആയുർവേദ റിട്രീറ്റുകൾ, ക്ലിനിക്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. പ്രായപരിധി നിർബന്ധമല്ല. കോഴ്സ് ദൈർഘ്യം 9 മാസമാണ്. അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, പട്ടാമ്പി ആയുർപാലന ഹോസ്പിറ്റൽ, പാലക്കാട് എന്നിവയാണ് പരിശീലന കേന്ദ്രങ്ങൾ. അപ്പോൾ അവസാന തീയതി ജൂലൈ 17. ഫോൺ നമ്പറുണ്ട് 6238094232 6238094232. ക്ലോക്കിൽ 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 15 സെക്കൻഡും. അപ്പോൾ ഇപ്പോൾ

0: ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റും 6 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കോളർ സവാരി ടൈമിൽ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ്?
1: എന്റെ പേര് വിമൽ എന്നാണ്.
0: വിമൽ,
1: എവിടുന്നാ
0: വിളിക്കുന്നേ?
1: ഞാൻ കിഴക്കമ്പലത്ത് നിന്നാണ്.
0: ഓക്കെ, യാത്ര എങ്ങോട്ടാണ്?
1: യാത്ര, ഞാൻ അധ്യാപകനാണ്. ഞങ്ങള് ടീച്ചേഴ്സിന്റെ ഒരു പ്രോലിസ് നടക്കുന്നുണ്ട്, അതിന് പോയിക്കൊണ്ടിരിക്കുക.
0: ആ ശരി, ഓക്കെ. വാല്യുവേഷൻ ഇപ്പൊ നടക്കുന്നുണ്ട് അല്ലേ? ഓ അത് ശരി ശരി. അപ്പൊ അത് എവിടെയാണ്? കുറുപ്പുംപടി. ആ പെരുമ്പോ ഒരു കുറുപ്പുംപടി അല്ലേ? ആ ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ എവിടെ എത്തി? പട്ടിമറ്റത്തെത്തി. യാത്രയൊക്കെ എങ്ങനെയാണ്? സുഖകരമാണോ? മഴയുണ്ടോ? മഴ കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ വഴിയിൽ കൃത്യമായിട്ട് എവിടെയൊക്കെ തടസ്സം ഉണ്ടായി?
1: ഇപ്പോ ഞാൻ ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയില്ല, അവിടെ എങ്ങും തടസ്സം ഉണ്ടായിരുന്നില്ല. തടസ്സം അങ്ങനെ ഉള്ള വഴിയിലല്ല
0: പോകുന്നത്.
1: തടസ്സം ഉണ്ടാവാം.
0: അതെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കാലാവസ്ഥ ഒരല്പം ആശ്വാസം ഇപ്പൊ ഉണ്ട് നിലവിൽ. ഓക്കെ. അപ്പോ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ഓ, ആദ്യമായി കണ്ടതാണ്. 1990 കൈതപ്പുറം രചിച്ച് ജോൺസൺ സംഗീതം പകർന്ന യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ പാട്ട് അല്ലേ?
1: യെസ്.
0: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭാര്യയുണ്ട്, കുട്ടികൾ രണ്ടുപേരുണ്ട്.
0: ആ വലിയ കുട്ടികളാണോ? ശരി, ഓക്കെ ഓക്കെ. അപ്പോ കൃത്യമായിട്ട് നമുക്ക് അവിടെ എത്ര മണിക്ക് എത്തണം?
1: 9 മണിക്ക് 9:30
0: എത്തിയാ മതി അല്ലേ? ഓക്കെ, അതെ അല്ലേ? ശരി ശരി. അപ്പൊ നമുക്ക് എത്ര സമയം വരെയാണ് ഈ വാല്യുവേഷൻ ഇത് വരിക ടൈം?
1: രാവിലെ തുടങ്ങി ഉച്ച വരെ ഒരു ടെസ്റ്റ് പേപ്പർ നോക്കണം.
0: ആ
1: ഉച്ചക്ക് ശേഷം ഒരു ടെസ്റ്റ് പേപ്പർ നോക്കണം. ടെസ്റ്റ് പേപ്പർ രാവിലെ 15, 15
0: ശരി. അപ്പൊ നമുക്ക് ഓരോ പേപ്പറിനും കൃത്യമായിട്ടൊരു സമയമുണ്ടോ, അതോ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പേപ്പർ തീർത്താൽ മതി എന്നാണോ? മതി അല്ലേ? അയ് ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പോ അതെ അല്ലേ? ഓക്കെ. അപ്പോ പലരുടെയും സന്തോഷവും ദുഃഖവും ഒക്കെ ഈ കൈകളിലാണ് ഇനി അറിയാൻ പോകുന്നത്. തീർച്ചയായിട്ടും അല്ലെ? അങ്ങനെയാണ് മനസ്സിലേക്ക് ആദ്യം എത്തുക അല്ലേ? അതെ അല്ലേ? ശരി, അതെ, ഓക്കെ ഓക്കെ. അങ്ങനെ തന്നെയാണ്, കർശനമായിട്ടുള്ള ആ ഒരു നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് മാർക്കുകൾ നമുക്ക് ഇവിടെ പേപ്പറിൽ വീഴുക അല്ലേ? ഓക്കെ ഓക്കെ. കൊടുക്കാനും പറ്റില്ല. അതെ അതെ അതെ, നോക്കും. അതെ, ആയിരിക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ കൃത്യസമയത്ത് എത്തിക്കോളൂ. അപ്പോൾ പാട്ട് വരുന്നു കേട്ടോ. അപ്പോൾ ഒപ്പം ചേർന്നതിന് ഒരുപാട് സന്തോഷം.

0: മോഹൻ കുമാർ ഫാൻസ് എന്ന മൂവിയിലെ വിജയ് യേശുദാസും ശ്വേത മോഹനും ചേർന്ന് പ്രിൻസ് ജോർജ് മ്യൂസിക്കിൽ പാടിയ പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ഇപ്പോൾ അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ,
1: ഹലോ
0: സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ രതീഷ്.
0: രതീഷ്, രതീഷ് എവിടെ നിന്നാണ്?
1: ഞാൻ കൊടുങ്ങല്ലൂരുന്ന്.
0: കൊടുങ്ങല്ലൂരുന്ന് യാത്രയിലാണോ?
1: യാത്രയിലാണ്.
0: അതൊന്നും ഉറപ്പിച്ചിട്ട് വേണം അല്ലേ? യാത്രയിലാണോ? യാത്രയിലാണ്.
1: അല്ല, യാത്രയിലാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ.

0: ഞാൻ
1: എവിടേക്കാണ്
0: പോകാൻ
1: യാത്ര?
0: ഞാത്തപ്രയാറ് ഒരു ക്ഷേത്ര ദർശനം, പിന്നെ ഞാൻ KCB ജോലി ചെയ്യണത്.
1: അത് ശരി. ഓക്കെ ഓക്കെ.
0: അപ്പോൾ ആത്തപ്രയാറ് ഓഫീസിലൊന്ന് പോകേണ്ട ഒരു കാര്യമുണ്ട്.
1: ഓഫീസിൽ
0: ഞാൻ
1: പോകണം.
0: ഇപ്പം
1: ആ
0: നിലവിലിപ്പോൾ കൊടുങ്ങല്ലൂരാണ്.
1: കൊടുങ്ങല്ലൂരാണുള്ളത്.
0: അപ്പം നേരത്തെ വർക്ക് ചെയ്തിരുന്നത് ആത്തപ്രയാറാണ്.
1: അത് ശരി. ഇപ്പോൾ എങ്ങനെയാണ് കാലാവസ്ഥ? മഴയുണ്ടോ?
0: കാലാവസ്ഥ ഇന്നിപ്പോൾ മഴ കുറവാണ്.
1: കുറവാണല്ലേ.
0: വെളുപ്പിനേക്ക് ഉണ്ടായിരുന്നു മഴ, ഇപ്പം മഴയില്ല.
1: ആ വെളുപ്പിന് നന്നായിട്ട് പെയ്തു അല്ലേ.
0: നന്നായിട്ട് വരും.
1: ഓക്കെ. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു മഴയൊക്കെ കിട്ടി. അപ്പോൾ ഇനി കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് നിൽക്കും അല്ലേ.
0: ഞങ്ങൾക്കാണെന്ന് വെച്ചാൽ ഇപ്പൊ മഴ ഇത്തിരി കൂടുതൽ കിട്ടും. ഞാൻ തീരദേശമാണ്.
1: അതെ അതെ, തീരദേശത്ത് മഴ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടല്ലേ.
0: വെളുപ്പിനൊക്കെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു.
1: അല്ലെങ്കിലും തീരദേശത്ത് മഴ കൂടുമ്പോൾ ഒരു ചങ്കിടിപ്പാണ്.
0: അതെ അതെ, പ്രത്യേകിച്ച് ഇപ്പൊ സുഹൃത്തുക്കള് നമ്മുടെ സഹോദരങ്ങളൊക്കെ ഫിഷിംഗ് മേഖലയിലാണ് ജോലി ചെയ്യണം.
1: കൂടുതലും അല്ലേ.
0: അതെ അതെ.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് ഇപ്പോൾ യാത്രയിലാണ്. യാത്ര അവിടെ വലിയ ബ്ലോക്കോ അങ്ങനെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ.
0: ഇല്ല ഇല്ല ഇല്ല.
1: ഇല്ല,
0: അപ്പം ഹൈവേയുടെ വർക്കൊക്കെ ഒരു ഇതൊക്കെ ക്ലിയർ ആയി, കാരണം ഹൈവേയിൽ കൂടെ കുഴപ്പമില്ലാണ്ട് പോവാം.
1: പോവാം,
0: വലിയ കുഴപ്പമില്ല.
1: ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന്
0: കുറച്ച് മേഖല കഴിഞ്ഞാൽ കുഴപ്പമുള്ളൂ.
1: ഓക്കെ. അപ്പോൾ ഇന്ന് യാത്രയുടെ ഒപ്പം ഏത് പാട്ടാണ് വേണ്ടത്?
0: ഇന്ന് സുഹൃത്തുക്കളും സഹോദരങ്ങൾക്ക് തന്നെ
1: ആ
0: അമരം എന്ന സിനിമയിലെ വികാരം നൽകുകയുമായി എന്നുള്ള പാട്ട്.
1: ഓ അത് ശരി, അടിപൊളി. ഓക്കെ. കണ്ണീരുപ്പ് കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു അല്ലേ. ഇത്ര അതെ അതെ, തീർച്ചയായിട്ടും അത് ആ കഥയുമായിട്ടും സന്ദർഭമായിട്ടും വരികളും എല്ലാം ഒത്തൊരുമിച്ച് ആ പാട്ടും ഈണം എല്ലാം കൂടി അങ്ങ് വരുമ്പോഴേ നമ്മൾ തീർച്ചയായിട്ടും അവിടേക്ക് തന്നെ എത്തും. 1991 കൈതപ്രം രചിച്ച് രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ പാട്ടല്ലേ. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് പാട്ട് സമർപ്പിക്കുന്നത്? എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
0: വീട്ടില് ഞാനും ഭാര്യ, രണ്ട് മക്കള്, മൂത്ത മകളെ കല്യാണം കഴിഞ്ഞു.
1: അത് ശരി. അതെയോ? ശബ്ദം കേട്ടപ്പോൾ തീരെ ചെറുപ്പമാണെന്നാണ് വിചാരിച്ചേട്ടോ. ആയിട്ടില്ല. ഓ യെസ് യെസ് യെസ്. അല്ല, എന്നാലും അതിനും ചെറുപ്പമായിട്ടാണ് ഫീൽ ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ, ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരോടും പ്രത്യേക അന്വേഷണമൊക്കെ പറയണം. അതുപോലെ കൂട്ടുകാരോട് പറയണം ഒരു പാട്ട് ഇങ്ങനെ വച്ച് തന്നിരുന്നു എന്നുള്ളത് കേട്ടോ.
0: സന്തോഷം. ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു, അപ്പൊ ഞാൻ പാട്ട് അത് സമയമുണ്ടായില്ല.
1: ശരി ശരി ശരി.
0: തമിഴ് പാട്ട് ഞാൻ എന്റെ ഫേവറേറ്റ് പാട്ടാണ്. ഞാൻ ഇടയ്ക്ക് രണ്ടുപേര് പാടുന്നതാണ്.
1: അന്നൊരു രണ്ടുപേര് പെട്ടെന്ന് പാടിക്കോളൂ.

0: ചെയ്തത്.
1: അടിപൊളി. അപ്പൊ പാട്ട് ഇങ്ങനെ പാടുന്ന ശീലമാണല്ലേ?
0: പാട്ട് ഞാൻ മറ്റേ പാട്ടുന്ന പാട്ടായിട്ട് ബന്ധപ്പെട്ട സിനിമ പാട്ടുകളൊന്നുമല്ല, മറ്റേ നാടൻ പാട്ടുകൾ ഭജനപ്പാട്ടുകളൊക്കെ ഇങ്ങനെ
1: പാടാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പാടണം, നമ്മൾ എപ്പോഴും പാടിക്കൊണ്ടേയിരിക്കണം.
0: പാട്ട് കാരണം കൂടിയാണ്.
1: അതെയോ? അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വലിയൊരു സന്തോഷം ഒപ്പം ചേർന്നതിന് കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ. അപ്പൊ പാട്ട് നമ്മുടെ പാട്ട് വരുന്നു, അങ്ങനെ പാടി തന്നതിനും പ്രത്യേക സന്തോഷം.
0: എനിക്ക് ഇത് വളരെ സന്തോഷം.
1: ഓക്കെ.
0: ഇങ്ങനെ ഒരു പറയാൻ വേണ്ടി കിട്ടിയാലും കുറച്ച് ദിവസം ശ്രമിക്കല്.
1: അതെയല്ലേ? ഓക്കെ ഓക്കെ.
0: പിന്നെ ഇപ്പൊ വർക്ക് ഇത്തിരി കൂടുതൽ സമയമുള്ള പണി
1: കാറ്റും കാറ്റും മഴയും നമ്മുടെ പണി കൂട്ടുന്ന സമയങ്ങളാണല്ലോ.
0: അതെ അതെ.
1: ഓക്കെ ഓക്കെ. അപ്പോ തീർച്ചയായിട്ടും സന്തോഷം. പാട്ട് വരുന്നു കേട്ടോ.
0: ഓക്കെ, സന്തോഷം.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 15:56. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. സവാരി ടൈമിൽ അടുത്ത കോളർ ചേരുന്നു. ഹലോ,
2: ഹലോ,
1: ഇതാരാണ്?
2: ഞാൻ ജിഷയാണ്, ജിഷ ജോൺസൺ.
1: ആ, തിരുമുപ്പത്തുനിന്നാണല്ലേ?
2: ഓക്കെ,
1: എന്താണ് വിശേഷങ്ങൾ? മഴയുണ്ടോ?
2: മഴ ഇപ്പില്ല, രാവിലെ ഒന്ന് ചെറുതായിട്ട് പെയ്തായിരുന്നു, അതിപ്പോ മാറി. ഇപ്പൊ

0: ഇപ്പം ഏതെങ്കിലും തുണിയൊക്കെ ഒന്ന് കുത്തി പിഴിഞ്ഞിട്ട് വെയിലത്ത് ഒന്ന് ഇട്ടോളൂ.
1: തുണിയൊക്കെ നേരത്തെ അലക്കി, ഇന്ന് 9:30 കറണ്ട് പോകുന്ന മെസ്സേജ് ഉണ്ട്.
0: ആ ശരി,
1: പള്ളിയിൽ നിന്ന് വന്ന ഉടനെ തന്നെ തുണി അലക്കൽ.
0: ഓക്കെ, അപ്പൊ ആ പണി കഴിഞ്ഞു.
1: അതെ,
0: ഇനി മഴ വിളിച്ചു വരുത്താൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ഒരു ടൗലെങ്കിലും നനച്ചിടാം. ഓക്കെ, പിന്നെ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ?
1: ഇന്ന് വിശേഷം തന്നെ, ഇന്ന് അമ്മച്ചിയുടെ 3-ാമത്തെ ഇതാണ്, ആനിവേഴ്സറിയാണ്, ഓർമ്മദിനം.
0: ഓർമ്മദിനാണ് അല്ലേ? ഓ ശരി, ഓക്കെ. അപ്പൊ അതാണ് പള്ളി പോയിട്ട് വന്നത്?
1: പള്ളി പോയി 6 മണിക്കൂർ. അങ്ങനെ പോകാൻ പറ്റില്ല എനിക്ക്, ഇട ദിവസം ഒന്നും ഇവിടെ എല്ലാവരും
0: വിടണമല്ലോ,
1: അപ്പൊ അതുകൊണ്ട് ഞാൻ പോകാറില്ല. ഇന്നിപ്പോ അമ്മച്ചിയുടെ കുർബാനയുള്ള ദിവസമായതുകൊണ്ട് രാവിലെ 6 കുർബാനക്ക് ഞാനും ചേനും കൂടെ പോയി.
0: അതെ അല്ലേ?
1: അത് കഴിഞ്ഞ് വന്നിട്ടാണ്, അതുകൊണ്ട് സ്വാഗതം കൊച്ചി 3/4 ഭാഗവും കേട്ടില്ല.
0: ശരി,
1: അത് കഴിഞ്ഞിപ്പോ വൈകിട്ടാവുമ്പോ ഒന്ന് ആങ്ങളുടെ അടുത്ത് പോണം, വലിയ ജോബേട്ടന്റെ അടുത്ത് പോണം
0: അല്ലേ?
1: അത് വൈകിട്ടാണ്, ഇപ്പൊ പോവില്ല, പോയി ഇപ്പൊ വന്നു.
0: ശരി ശരി ശരി. അപ്പൊ അങ്ങനെ പ്രത്യേക പ്രാർത്ഥനയായിട്ട് നടത്തിയോ? അതോ
1: നമുക്ക് കുർബാനയ്ക്ക് അമ്മച്ചിയുടെ പേരില് കുർബാന
0: നടത്തി അല്ലേ?
1: അപ്പൊ അത് അതല്ല, നമ്മളിപ്പോ നമ്മ മക്കള് ജീവിച്ചിരിക്കുന്ന അടുത്തോളം ഉണ്ടാവും അത്.
0: അതെ, അങ്ങനെ ഓർമ്മദിനത്തിൽ അങ്ങനെ നമുക്ക് ഓർമ്മകളും,
1: എന്നാലേ നമുക്കതൊരു വിശ്വാസമാണ്, നമ്മുടെ ആത്മാവ് ഇപ്പോ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കും എന്നാണ് നമ്മള് ക്രിസ്ത്യൻസ് വിശ്വസിക്കണേ. അപ്പൊ അതനുസരിച്ചിട്ട് അവർക്ക് അവിടെ അവര് നമ്മളെ ഈ ഭൂമിയിൽ വെച്ച് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം അവർക്ക് നമ്മളൊരു കുർബാന അർപ്പിക്കുമ്പോ അവർക്ക് അതിനൊരു ആശ്വാസം കിട്ടുന്നതാണ് നമ്മുടെ ഒരു
0: വിശ്വാസം. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ആ വിശ്വാസം തന്നെയാണ് നമ്മളെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അവിടെ എങ്ങനെയാണ് പോയ വഴിക്കൊക്കെ എങ്ങനെയുണ്ട്?
1: രാവിലെ ഞങ്ങൾ വരുമ്പോ നല്ല സുഖമായിട്ട് പോയൊന്നും, ഒരു ട്രാഫിക്കും ഇല്ല, ഒരു ബ്ലോക്കും ഇല്ല, ഒന്നും ഇല്ല, അധികം വണ്ടികളൊന്നും ആ നേരത്തുനിന്ന് വെച്ചാൽ.
0: അതെ, ആ സമയമാകുമ്പോ കുറവായിരിക്കും.
1: ആ കുറവായിരിക്കും. ഇനി ഉച്ച കഴിഞ്ഞ് പോകുമ്പോ നല്ല
0: തിരക്കായിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും വഴിയൊക്കെ ക്ലിയർ ആണോ? അത് ഈ മഴയൊക്കെ പെയ്ത്?
1: ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ തന്നെ അത്ര റൂട്ട് കുഴപ്പമൊന്നും ഇല്ല. നല്ല വെള്ളക്കെട്ടോ അല്ലെങ്കിൽ കുഴികളോ ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല റോഡാണ്. പിന്നെ അങ്ങോട്ടേക്ക് എനിക്കറിയില്ല, ഞാൻ പോയില്ലല്ലോ.
0: ഇതിൽ പരം ഭാഗ്യം ചെയ്ത ജന്മം വേറെ എന്താ ഉള്ളത്? കുഴിയില്ലാത്ത വഴി കിട്ടുക എന്നൊക്കെ പറഞ്ഞ അതാണ് അതാണ് അല്ലേ? മിക്ക സ്ഥലങ്ങളിലും കുഴികളായിട്ടുണ്ട്. അപ്പൊ
1: നേരത്തെ തിരുമുപ്പത്തുനിന്ന് എന്റെ അമ്മയെ തിരുമുപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോ ചേരപ്പാടത്തുനിന്ന് പോകുമ്പോ തിരുമുപ്പം വരെ എന്ന് പറയുന്ന റോഡ് നിറയെ ഇത് കൊണ്ടും കുഴിയും
0: ആയിരുന്നു അല്ലേ?
1: എന്താണെന്നറിയോ, രണ്ട് ഞങ്ങളുടെ പാടത്തിന് ഇക്കരേക്കും അക്കരേക്കും രണ്ട് വാർഡ് മെമ്പേഴ്സ്, രണ്ട് വാർഡാണ്. അപ്പൊ അവര് അത് തമ്മി തള്ളി വഴി, അത് അവസാനം ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ടുള്ളത് ശരിയാക്കിയിട്ട്.
0: ശരി ശരി,
1: അതുകൊണ്ട് ഇത്തിരി സന്തോഷത്തിൽ ഇപ്പൊ നല്ല സുഖമായിട്ട് പോയരാം.
0: ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഇന്ന് അമ്മച്ചിയുടെ ഓർമ്മദിനം മാത്രല്ല, നമ്മുടെ സൽമ ജമാലുദ്ദീന്റെ ബർത്ത്ഡേ ആണ്. അപ്പോ സൽമയ്ക്ക് കൂടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം, ബർത്ത്ഡേ ആശംസകൾ പറയണം.
0: ഓക്കെ, പിറന്നാൾ ആശംസകൾ പറയണം സൽമ ജമാലുദ്ദീന്. ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് നമ്മുടെ സ്നേഹ വീടിലെ ആവണിത്തുമ്പി താമരത്തുമ്പി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
0: ശരി,
1: അമ്മച്ചിക്ക് വേണ്ടിട്ട്, സൽമയ്ക്ക് വേണ്ടി.
0: ഓക്കെ, അതിനകത്ത് ഒരു അമ്മ ഓർമ്മയുണ്ട്, ഞാൻ പെട്ടെന്ന് അമൃതമായി ആ പാട്ടാണെന്ന് വിചാരിച്ചു.
1: അതല്ല, നമ്മുടെ മിനിനെ സൽമേനെ ഉണ്ട് ഓർക്കണ്ടേ?
0: അപ്പൊ അതാവുമ്പോ
1: മറ്റേതെന്ന് പറയുമ്പോ ഒരു കൊച്ചു അമ്മയും കൊച്ചു.
0: അതെ അതെ, തീർച്ചയായിട്ടും ആവണിത്തുമ്പി. അതെ അതെ അതെ, തീർച്ചയായിട്ടും അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ബന്ധമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി എത്തും. വളരെ ഉള്ളിൽ ഉള്ളുലയ്ക്കുന്ന ഒരു കഥയായിരുന്നു അല്ലേ?
1: അതെ അതെ, എനിക്കല്ലേ ചെറിയ സങ്കടം കണ്ടാൽ കരച്ചിലാണ്.
0: അപ്പോ 2011 റഫീഖ് അഹമ്മദ് എഴുതി, ഇളയരാജ മ്യൂസിക് നൽകി, ശ്രേയ ഘോഷാലും സംഘവും ചേർന്ന് പാടിയ പാട്ട് കേട്ടോ.
1: രാജന്റെ നമ്മുടെ അവതരണം ഒക്കെ നല്ല മികച്ച അവതരണമാണ്.
0: സന്തോഷം കേട്ടോ, താങ്ക് യു.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങള് മിക്കവാറും പേരിക്കും ആ സീനൊന്നും അറിയില്ല, പാട്ട് കേക്കണല്ലേ ഉള്ളു. അപ്പൊ ആ വിഷ്വൽസ് പറയുമ്പോ ആരാണ് അതില്, ആ വിഷ്വല് നമുക്ക് ശരിക്കും ചുവന്ന ബ്ലൗസ് കരയുള്ള അങ്ങനെയൊക്കെ പറയില്ല, ആ വിഷ്വല്
0: പറയില്ല. സ്വയം ട്രോളിട്ടൊക്കെ പറയും, കയ്യിൽ ഒരു ഓലയും പിടിച്ച് അതുപോലെ കേരനിരകളിൽ ഇങ്ങനെ വരി വരിയായിട്ട് നിക്കുന്നു അല്ലേ? അല്ല, നമ്മളേ പലപ്പോഴും ഈ ചിത്രങ്ങളുടെ പിന്നാമ്പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ വളരെ രസകരമായിട്ടുള്ള രംഗങ്ങളും അന്ന് അക്കാലത്ത് എത്ര മനോഹരമായിട്ട് അത് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നു.
1: അത് എനിക്ക് എപ്പോഴാന്നറിയോ കൂടുതൽ മനസ്സിലായി, രാജൻ പറയുമ്പോ നമ്മളത് കാണുന്നു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കുറച്ച് നാളിന് മുമ്പ് ജയഭാരതിയുടെ പാട്ടുകൾ അയക്കാൻ വേണ്ടിട്ട്, ജയഭാരതി ആണോ സീനിൽ നിന്ന് അറിയാൻ വേണ്ടിട്ട് എനിക്കറിയാവുന്ന പാട്ടുകളൊക്കെ എടുത്തിട്ട് യൂട്യൂബിൽ പോയി നോക്കിയായിരുന്നു അതിൽ ജയഭാരതി. അപ്പോഴാ കാണുന്ന സീനൊക്കെ എന്തൊരു ഭംഗിയുള്ള
0: നമ്മള്.

News, views, entertainment. This is Mindvoice 107.5.

0: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है। तो मेरा खास आग्रह है, वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
1: Where there's water, there's life. Come, let us adopt rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct borewells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. ഒരു അപ്ഡേറ്റ് ഉണ്ട്. ആലപ്പുഴ ചെറിയ കലവൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂലൈ 25 ആരംഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് 5 സീറ്റുകൾ ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ജൂലൈ 15 ചെറിയ കലവൂരുള്ള അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെത്തി അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണ്. ഫോൺ നമ്പർ ഉണ്ട്, 9495999682, 9495999682. സവാരി ടൈമിൽ അടുത്ത കോളർ ചേരുന്നു. ഹലോ ഹലോ
3: ഹലോ,
2: നമസ്കാരം. സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: എന്റെ പേര് സതീശൻ.
2: ആ, എവിടെ നിന്നാണ്?
3: ഞാൻ എറണാകുളത്തുണ്ട്.
2: ആ,
3: എന്നാ ഇടുക്കി വെള്ളത്തൂരാണ് എന്റെ യാത്ര പോകാൻ വീട്.
2: ആ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഇന്ന് യാത്ര പോയിരുന്നോ?
3: യാത്ര പോകാൻ തുടങ്ങുവായിരുന്നു.
2: തുടങ്ങുവാണ്? എങ്ങോട്ടാണ് യാത്ര?
3: വെള്ളത്തൂർ.
2: അതെ അല്ലേ, ഓക്കെ. എങ്ങനെയാണ് യാത്ര? ബസ്സിനാണോ?
3: ബസ്സിനാണ്.
2: ഓക്കെ, ഇപ്പൊ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്?
3: കാലാവസ്ഥ നല്ല മഴയും തണുപ്പല്ലേ, മൂന്നാർ മേഖലയല്ലേ.
2: ആ, അവിടെ കാലാവസ്ഥ അങ്ങനെയാണ് അല്ലേ?
3: അതെ, അങ്ങനെയാണ്. ചൂട്
2: കുറവാണ്. അപ്പൊ ഇപ്പോ വിളിച്ചറിയാൻ പറ്റിയോ അവിടെ എങ്ങനെയാണ്, മഴയുണ്ടോ എന്നൊക്കെ? ഇന്നലെ നല്ല മഴയായിരുന്നു അല്ലേ. എറണാകുളത്ത് ഇന്ന് രാവിലെ മഴ കിട്ടി. അതെ, പെട്ടെന്ന് മഴയങ്ങ് മാറിക്കഴിഞ്ഞാൽ ചൂടാണ്. പിടിക്കുള്ളൂ. അതെ, എത്ര നല്ല ശുദ്ധവായു. അതെ അതെ, ശുദ്ധവായുവൊക്കെ ശ്വസിച്ച്. അതെ, അപ്പൊ ഇന്ന് ഇപ്പൊ വീട്ടിലാരൊക്കെയാ ഉള്ളത് കൂടെ?
3: വീട്ടില് ഇപ്പൊ ഞാൻ മോളുടെ അടുത്ത് വന്നതാ. മോള് ഇവിടെ ജോലി ചെയ്യുന്നു, തേവര.
2: ആ ശരി.
3: കൊച്ചുമോനുണ്ട് കൂടെ, ഇന്ന് അവധിയാ.
2: അതെ അല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്ന കൊച്ചുമോൻ?
3: രണ്ടാം ക്ലാസ്സിൽ.
2: ആണോ?
3: ഒരു വർഷമായിട്ട് ഉള്ളി പാട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ മതിയാ.
2: ആണല്ലേ, ശരി.
3: നല്ല പാട്ടുകാരനാ.
2: ആണോ, ഓക്കെ. ആ, പയ്യെ മാറിക്കോളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു സന്തോഷം ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ വിട്ടാ മതി എപ്പോഴെങ്കിലൊക്കെ. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? നമുക്കൊരു നല്ല പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ആ, നമുക്ക് 1983 എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ആ പാട്ട് ഒന്ന് കേട്ട് നമുക്ക് ഇഷ്ടപ്പെടും
3: കേട്ടോ.
2: ഓക്കെ, അപ്പൊ പാട്ട് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം ഒപ്പം ചേർന്നതിന് കേട്ടോ. ഓക്കെ.

0: ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റും 45 സെക്കൻഡും തന്നെ ആയിട്ടുണ്ട്. സവാരി ടൈം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോളർ ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: ഇടവനക്കാട്.
0: സാബി? ആ, നല്ല വെറൈറ്റി പേരാണല്ലോ. എന്ത് ചെയ്യുന്നു? ആണല്ലേ. എവിടെയാണ് കറക്റ്റ് ആയിട്ട്?
1: ഇടവനക്കാട്.
0: ഓക്കെ. ഇന്ന് യാത്ര വല്ലതും പോയോ?
1: യാത്ര ഞാൻ മോളുടെ വീട്ടിൽ പോകാൻ നിൽക്കുന്നായിരുന്നു. ഓട്ടോ വാർത്ത നിൽക്കുന്ന.
0: അതെയോ? ഓട്ടോ ഇതുവരെ വന്നില്ലേ?
1: വന്നിട്ടില്ല. കുറച്ച് 5 മിനിറ്റ് കഴിയും വരും പറഞ്ഞു.
0: ശരി ശരി ശരി.

0: മോളുടെ വീട് എവിടെയാണ്?
1: ഇവിടെ കൊച്ചിയിൽ ഞാലിപ്പറമ്പ്.
0: അതെ അല്ലേ.
1: ഞാലിപ്പറമ്പ്.
0: ഓക്കെ, അപ്പൊ എന്തോരം സമയം ഉള്ള യാത്രയുണ്ട് ഓട്ടോയ്ക്ക്?
1: ഇവിടുന്ന് പിന്നെ ഇവിടില്ല, ഇവിടെ നമ്മൾ ചോപ്പുരം പോവുള്ളൂ.
0: അതെ അല്ലേ.
1: ചോപ്പുരം പോയിട്ട് അവിടെ നമ്മൾ വൈപ്പും ബസ്സിന് പോകും.
0: ബസ്സിന് പോകും.
1: വൈപ്പിൽ ചെന്നിട്ട് റോറോ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 30 രൂപ പോയിന്റ് ഓട്ടോറിക്ഷക്ക്.
0: ആ, അപ്പോ ഒരു കുറച്ച് ദൂരം ഉണ്ട്.
1: ആ, കുറച്ച് ദൂരമുണ്ട്.
0: ഓക്കെ, അവിടെ മഴയുണ്ടോ? ഇപ്പോ
1: ഇപ്പൊ മഴയില്ല.
0: മഴയില്ല.
1: ഇന്ന് രാവിലെ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴക്കാരൊക്കെ പോയി. ഇപ്പൊ മഴയില്ല.
0: ആണല്ലേ, രാവിലെ മഴ പെയ്തില്ലേ?
1: പെയ്തില്ല.
0: ആ ശരി. ആ, അപ്പൊ ബാക്കി മിക്ക സ്ഥലങ്ങളിലും നന്നായിട്ട് വെളുപ്പിനും മഴ കിട്ടിയിട്ടുണ്ട്.
1: ഇന്ന് നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തിട്ടില്ല. അപ്പൊ മോളുടെ വീട്ടിൽ പോകാനായിട്ട് ഇങ്ങനെ
0: നിക്കുകയാണല്ലേ.
1: മോനൂടെ ഉണ്ട്, പക്ഷെ മോൻ ചൂണ്ടിടാൻ പോകും.
0: അതെ അല്ലേ.
1: ചൂണ്ടിടാൻ പോയേക്കണേരം മോൻ ഇങ്ങനെ എത്തിയിട്ടില്ല. അപ്പൊ ഓട്ടോ
0: വിളിച്ചിരിക്കുന്നു. എവിടെയാണ് ചൂണ്ടിടാൻ പോകാറ്?
1: ചൂണ്ടിടാൻ ഇവിടെ നമ്മുടെ ഇവിടെ വലിയ കാട്ടൊക്കെ ഇട്ടൊക്കെ ഉണ്ട്. ഈ ചെമ്മീനൊക്കെ വളർത്തുന്ന കെട്ടുണ്ട്.
0: ആ ശരി.
1: വലിയ കെട്ടുണ്ട്, കണ്ണുള്ള കെട്ടെന്നൊക്കെ പറയും. അപ്പൊ കെട്ടില് അവിടെ ചൂണ്ടിടാൻ പോയേക്കുന്നു.
0: ശരി. ഓക്കെ ഓക്കെ. എന്നിട്ട് മീനൊക്കെ എങ്ങനെയാണ്? അത് എവിടെ കൊടുക്കുന്നതൊക്കെ എവിടെയാ?
1: മീനൊക്കെ കിട്ടും, കരിമീൻ കിട്ടും, അങ്ങനെ മീനൊക്കെ കിട്ടും.
0: ശരി, കൊടുക്കാറുണ്ടല്ലേ അത് പുറത്തൊക്കെ?
1: കടലടുത്തുണ്ട്, ഇവിടെ കടലിലും പോകും.
0: ശരി. ഓക്കെ ഓക്കെ ഓക്കെ.
1: പുള്ളി ബീച്ചിൽ പോകും, പിന്നെ ചെല്ലാനത്ത് പോകും.
0: അതെ,
1: പുള്ളിക്കാരന് മൊബൈൽ ഷോപ്പ് സ്വന്തമായിട്ട് നമ്മുടെ ജി സി ഡിയിലും എറണാകുളത്ത്.
0: ശരി ശരി.
1: രാവിലെ പോകും.
0: അങ്ങനെയാണല്ലേ. ഓക്കെ ഓക്കെ. ശരി ഓക്കെ.
1: അത് കഴിഞ്ഞിട്ട് കടയിലേക്ക് പോകും.
0: അതെ. ഓക്കെ, അപ്പൊ ഇന്ന്
1: 11 മണിയൊക്കെ അവനും കടയിലേക്ക്
0: വരും അല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: കബി ഖുഷി കബി ഹമ്മില ബോലി ചൂടിയ എന്നുള്ള ഒരു പാട്ട്.
0: അതെ അല്ലേ. പാട്ട് പാടുവോ?
1: പാട്ട് അങ്ങനെയൊന്നും കുട്ടികളുടെ കൂടെ കളിക്കുമ്പോ മൂളിപ്പാട്ടൊക്കെ പാടും.
0: അത് മതിയല്ലോ.
1: ചെറുതായിട്ടൊക്കെ
0: ഒന്ന്. ശരി. പിന്നെ കംപ്ലീറ്റ്. ആ, നല്ല വൈബിലാണ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ പാടുന്നില്ല അല്ലേ. ആ, എന്നാ സാറില്ല. ആ, ഒരു രണ്ടുപേര് പെട്ടെന്ന് ആയിക്കോട്ടെ.

അടിപൊളി കേട്ടോ. അപ്പൊ അതെ അത് മതി, നമുക്ക് കുറച്ചൊക്കെ മതി കേട്ടോ. കുറച്ചൊക്കെ നന്നായിട്ട് അങ്ങ് പാടി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടി കഴിയുമ്പോൾ ശരിക്കും നല്ല പാട്ടായി മാറും. ഓക്കെ, അപ്പൊ പാട്ട് വരുന്നു കേട്ടോ. സന്തോഷം.

വായന മാസാചരണത്തിന്റെ ഭാഗമായിട്ട് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ആലപ്പുഴ ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ എന്റെ പുസ്തകം ജില്ലാതല പുസ്തക ആസ്വാദന റീൽ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹൈസ്കൂൾ 8-ാം ക്ലാസ് അല്ലെങ്കിൽ ഹൈസ്കൂൾ 8-ാം ക്ലാസ് മുതൽ +2 വരെ കോളേജ് വിദ്യാർത്ഥികൾക്ക് രണ്ട് വിഭാഗങ്ങളായിട്ട് മത്സരമുണ്ട്. അടുത്ത കാലത്ത് വായിച്ച പുസ്തകത്തെക്കുറിച്ച് 1.5 മിനിറ്റിൽ കവിയാത്ത ഒരു ആസ്വാദന റീൽ വീഡിയോ തയ്യാറാക്കി ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് 9074549478 ഈ നമ്പറിലേക്കാണ് അയക്കേണ്ടത്. അയക്കുന്നയാളുടെ പേരും വിലാസവും വിഭാഗവും ഫോൺ നമ്പറും രേഖപ്പെടുത്തണം. രണ്ട് വിഭാഗത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും മികച്ച രണ്ട് സ്ഥാനാർത്ഥികൾക്ക് സമ്മാനവും ഫലകവും സർട്ടിഫിക്കറ്റും സ്ഥാനക്കാർക്കാണ് കേട്ടോ, സർട്ടിഫിക്കറ്റ് നൽകും. അവസാന തീയതി ജൂലൈ 15 വൈകിട്ട് 5 വരെ സമയമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 0477 2751349. അപ്പൊ അങ്ങനെ സവാരി ടൈം ഇവിടെ തീരുകയാണ് ഒരു പാട്ട് അകലത്തിൽ. അപ്പൊ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നു റെയിൻബോ ആർ ജയരാജൻ, സോമസുന്ദരം. അപ്പൊ നല്ലൊരു യാത്ര, ഏവർക്കും മുന്നോട്ട് ഉള്ള യാത്ര സുഖകരമാകട്ടെ എന്നും വഴിയിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ കാലാവസ്ഥ പ്രതികൂലമല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. റെയിൻബോ FM 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 MHz, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ. ഇന്ത്യ ഓസ്ട്രേലിയ പങ്കാളിത്തം പരിവർത്തനാത്മക ഹൈടെക് യുഗത്തിലേക്ക് കടന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2030 100 ബില്യൺ US ഡോളർ എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഉഭയകക്ഷി വ്യാപാരം ത്വരിതപ്പെടുത്തുമെന്നും മെൽബണിൽ ഇന്ത്യയിലെയും ഓസ്ട്രേലിയയിലും വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ മോദി പറഞ്ഞു. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കിട്ടി. സോൺ 1 നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കിട്ടിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 4. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കണ്ണാടിയിലെ ദുരന്ത മേഖലയിലെത്തി. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 1-ാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12 ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസ് അടക്കാത്തവരെ ആദ്യ 2 അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. പൂനെയിൽ മാലിന്യം കൂട്ടിയിട്ട കുന്ന് ജനവാസ മേഖലയിലേക്ക് ഇടിഞ്ഞുവീണ് 23 കാണാതായവരുടെ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതുവരെ 14 സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ രക്ഷിച്ചു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ഇന്ന് കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രസ് ക്ലബ്ബ് പുറത്തിറക്കുന്ന വിക്ടർ സ്മരണിക കവർ ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ 1 നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ന്യൂസ് റെയിൻബോ.
3: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ഇഷ്ടമാണ് 100 വട്ടം.
1: ആഹാ, ഒന്നും രണ്ടും ഒന്നുമില്ല, 100 വട്ടം വരച്ചാലാണ് ധന്യക്ക് ഇഷ്ടമാവുന്നത്.
0: അതല്ല കേട്ടോ, ഞാനിപ്പോ പോയ ആ ഒരു സോങ് എന്ന് പറയുന്നത് ഇഷ്ടമാണ് 100 വട്ടം എന്ന മൂവിയിലെ പാട്ടാണ് എന്ന് പറയാൻ വന്നതായിരുന്നു.
1: ഞാൻ അതിന് പകരം വന്ന ഇഷ്ടമാണ് 100 ചതുരം എന്ന് പറയാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ധന്യ സിനിമയുടെ പേരാണെന്ന് പറഞ്ഞപ്പോ കൃത്യമായിട്ട് മനസ്സിലായി.
0: ഓക്കെ, അപ്പൊ സമയം 10 മണി കഴിഞ്ഞ 9:28 ആയിട്ടുണ്ട്. ഇനി കേൾക്കാൻ പോകുന്നത്
1: വാട്സ്ആപ്പ് ആണ്.
0: യെസ്, അപ്പൊ വാട്സ്ആപ്പിലേക്ക് ആരുടെ ഗാനങ്ങളാണ്?
1: നമ്മുടെ ശ്രോതാക്കളുടെ ഗാനങ്ങൾ, ഇഷ്ട ഗാനങ്ങൾ. അത് ഒരു സന്ദേശം അകലെ വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ നമ്മുടെ പാട്ട് ഇവിടെ വാട്സപ്പിൽ കേൾക്കാം.
0: യെസ്, മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075.
1: 8547341075.
0: യെസ്, ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടേ കാത്തിരുന്നോളൂ. നിങ്ങളുടെ ഇഷ്ടഗാനം കാതുകൾക്ക് അരികെ എത്തുന്നതായിരിക്കും. അപ്പോ ഇന്നത്തെ വാട്സപ്പുമായി കൂടെ ചേരുന്നത് ഞാൻ ആർജെ ധന്യ,
1: ആർജെ രാജൻ സോമസുന്ദരം.
0: യെസ്, സ്റ്റേ ട്യൂൺഡ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്സപ്പ് ആണ്. സമയം 10 മണി കഴിഞ്ഞ് 19 മിനിറ്റും 8 സെക്കൻഡും ആയിട്ടുണ്ട്.
1: അതെ, വാട്സാപ്പിലേക്ക് ധാരാളം മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് റെയിൻബോ, ഇന്ന് എന്റെ മകൻ അതിദ്രുദിന്റെ 5-ാം പിറന്നാളാണ്. അവന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമ്പോ നാടോടി സിനിമയിലെ കുഞ്ഞു ആവയ്ക്കുന്നല്ലോ, നല്ല നാള് പിറന്നാള്.
0: യെസ്, അപ്പോ പിന്നെ ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ റുക്കിയ പ്രദീപാണ്. ഞാൻ ബോഡി ഗിയർ ഇന്റർനാഷണലിൽ വർക്ക് ചെയ്യുന്നു. എന്റെ അടുത്ത കൂട്ടുകാരികളായ രാജേശ്വരി, നിഷ, ജിഷ, റംല, റമീന, സുബീത, ഇവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരാമോ? അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വരുന്ന നല്ല പാട്ടുകൾ എല്ലാം തന്നെ.
1: അതെ, റെയിൻബോയുടെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു പാട്ട് വെച്ച് തരുമ്പോ. ബിന്ദു ദിലീപ് കടുങ്ങല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: പിന്നെ
1: എന്തായാലും അത് നല്ലൊരു മെസ്സേജാണ്, കാരണം കൃത്യമായിട്ട് വേറൊരു മെസ്സേജ് പാട്ട് അങ്ങനെ
0: ചോദിക്കാത്തതല്ലേ.
1: അതെ, പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഗുഡ് മോർണിംഗ് റെയിൻബോ, എടയാർ ബോഡി ഗിയറിൽ നിന്നും ഞങ്ങളുടെ രാജി ടി ആർ ചേച്ചിക്ക് ഒരു പാട്ട് കൊടുക്കണം, പൊന്നും പൂവും വാരിച്ചുവിടാം.
0: ഇഷ്ടമാണ് നൂറുവട്ടം.
1: ഓക്കെ, ബൈ നിത പി ടി ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: പിന്നെ
1: നമുക്ക് നോക്കുമ്പോൾ ഹായ് അഭിലാഷ് അശോകാണ് വയലാറിൽ നിന്ന്. ഇന്ന് എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് ധനേഷ് കൊല്ലപ്പള്ളിക്ക് വേണ്ടിയിട്ട് ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ ആ നാഥം എന്ന ആ ഗാനം ഒരിക്കുന്നു അല്ലേ,
0: എന്ന സോങ് വെച്ച് തരുന്നു. റെയിൻബോ
1: ധനേഷിന് ഒരു ഹായ് കൊടുക്കണേ എന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, ധനേഷിനാണ് ഹായ്.
0: ഹലോ വാട്സപ്പ്, എനിക്ക് മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ഫിലിമിലെ പ്രണയിക്കുകയായിരുന്നു നാം എന്ന് തുടങ്ങുന്ന ഗാനം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ട് വെച്ച് തരാമോ? ഈ ഗാനം ഇത്ര ഒരുപാട് നാളായി ഞാൻ റേഡിയോയിൽ കേട്ടിട്ടില്ല. അതിമനോഹരമായ ഒരു ഗാനമാണ്. എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൊടുക്കാറുള്ള ഒരു ഗാനം തന്നെയാണ് അല്ലെ, മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്നുള്ള. ഞാൻ ഉദയം പേരിൽ നിന്ന് സുരേഷ് ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്ലീസ് ഫോർ ഫ്രണ്ടിന്റെ പേര് വെച്ചിട്ടില്ല കേട്ടോ.
1: അതുപോലെ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഇന്ന് യാത്രയിൽ നിങ്ങളോടൊപ്പം കൂടുന്നു, പാട്ടൊന്നും ചോദിക്കുന്നില്ല, എല്ലാ പ്രോഗ്രാമുകളും മനസ്സിന് സന്തോഷം തരുന്നു, സൂപ്പർ അവതാരകർ. സരോജ പുത്തൻ കുരിശാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഓക്കെ, ഗുഡ് മോർണിംഗ് വാട്സപ്പ്. ഇന്നത്തെ വാട്സപ്പിൽ മാനത്തെ വെള്ളിത്തീര സിനിമയിലെ മനസ്സിൻ മടിയിലെ ആഹാ എന്ന ഗാനം എല്ലാ കൂട്ടുകാർക്കും, പിന്നെ ഇന്നത്തെ ജന്മദിനക്കാരനായ ആർജ് ശരത്തിന് വേണ്ടിയിട്ട്
1: പ്രത്യേക പിറന്നാൾ ആശംസകൾ നമ്മൾ അറിയിക്കുകയാണ്. ഹായ് ഗുഡ് മോർണിംഗ് റെയിൻബോ വാട്സ്ആപ്പ്, ഞാൻ സോണിക ഓർത്ത് പറവൂരുന്നതാണ്. പ്ലീസ് പ്ലേ ദ സോങ് എനക്കാ എനക്ക മൂവി ജീൻസ്.
0: Okay.
1: Enakke, please play the song. These songs are trending songs. Please play the song. Have a nice day.
0: Sonika message. Okay, good morning.

0: ഒരു പാട്ട് വെച്ച് തരണേ. ഞാൻ നാല് പ്രാവശ്യമായി ചോദിക്കുന്നു. ഗുരു എന്ന തമിഴ് മൂവിയിലെ നാരേ നാരേ എന്ന പാട്ടാണ്. ആനി ബിജു ആണ് കൊരട്ടിയിൽ നിന്ന്. ഇന്നും കൊരട്ടിയിൽ ആനി ബിജു ഹാപ്പി ആകുമെന്നാണ്ട്ടോ ഞങ്ങളുടെ ഒരു വിശ്വാസം. കാരണം നെക്സ്റ്റ് സോങ് അത് തന്നെയാണ്.
1: ഓക്കെ, അപ്പൊ ഇന്ന് പിറന്നാളായിട്ടുള്ള പ്രിയ കൂട്ടുകാരി സൽമയ്ക്ക് ആശംസകൾ പറയണേ. ഇന്നത്തെ എല്ലാ പിറന്നാൾ ഗാനങ്ങളും സൽമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ മാഗി ജോർജ് വൈപ്പിനിൽ നിന്നാണ്.
0: മാഗി കൊള്ളാല്ലേ, എല്ലാ പാട്ടും അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയൊന്നും പറയാനില്ല. അപ്പൊ ഏതായാലും നമ്മുടെ സൽമയ്ക്ക് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഫ്രം റെയിൻബോ.
1: ഗുഡ് മോർണിംഗ് ചാരിക രവി ശ്രീമൂലനഗരം മൂവി പ്രേമം സോങ് മലരെ നിന്നെ. ഈ സോങ് വെച്ച് തരുമോ?
0: തരുമോ? ഹൈ പാർട്സ് കുറെ നാളായി ഒരു പാട്ട് ചോദിക്കുന്നു. എന്തെങ്കിലും വെച്ച് തരുമോ? നീ ഹിമമഴയായി വരൂ എന്ന ഗാനം എന്റെ ചേച്ചിമാരായ ഗീത, ജയ, അനിയത്തി, സുനിത ഇവർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വടുതലയിൽ നിന്ന് സിന്ധു ഗിരീഷ് ആണ് കേട്ടോ മെസ്സേജ് ചെയ്തിരിക്കുന്നത്.
1: ഗുഡ് മോർണിംഗ്. മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം ചിത്രം പളുങ്ക് ഇന്ദു വൈക്കുമാണ് ഡെഡിക്കേഷൻ ടു ഓൾ മൈ റെയിൻബോ കൂട്ടുകാർ.
0: നമസ്കാരം, വധു ഡോക്ടറാണ് എന്ന ചിത്രത്തിലെ തങ്കത്തേരിൽ ശരത്കാലം എന്ന ഗാനം കേൾപ്പിക്കാമോ? മനോജാണ് തെന്നിലാപുരത്ത് നിന്ന്.
1: ഹായ് രാജൻജി, ധന്യജി, ഗുഡ് മോർണിംഗ്. സുഖം തന്നെയല്ലേ? കുങ്കുമ നിറ സൂര്യൻ ഫ്രം നീയും ഞാനും പ്ലേ ചെയ്യാമോ? ബിന്ദു ജോസഫാണ് കാക്കനാട് നിന്ന് മെസ്സേജ് അയച്ചത്.
0: നമസ്കാരം, എന്റെ ഷുട്ടു കുട്ടിനെ കേൾക്കാൻ.
1: രാണു,
0: രാണു ബോംബെക്ക് രാണു സോങ് വയ്ക്കാമോ? ഓക്കെ, സ്നേഹത്തോടെ സീതാരമേശാണ് കടക്കരപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു ബ്രേക്ക് എടുക്കാന്ന് എനിക്ക് തോന്നുന്നു.
0: അടുത്ത പാട്ട് സോങ്ങിലേക്ക് പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഒരു കാര്യം മറക്കണ്ട, ഇഷ്ടഗാനങ്ങൾക്കായിട്ട് മെസ്സേജ് അയച്ചോളൂ. നമ്പർ ഇതാണ്, 8547 3410 7 5.
1: അതുപോലെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോളുകൾ നമുക്ക് ഒട്ടും അനുവദനീയമല്ല. നമുക്ക് ഇതിനകത്ത് മെസ്സേജ് മാത്രമേ ഉള്ളൂ എന്നുകൂടി
0: കാത്തിരുന്നോളൂ വാട്സപ്പിലേക്ക്. അതെ.

0: ഹായ്, നമുക്കിപ്പോൾ എന്തെങ്കിലും തിരികെ എത്തിയിരിക്കുകയാണ്. വാട്സപ്പിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് റെയിൻബോ, രചനൻ ധന്യ. എനിക്ക് ദേവദൂതനിലെ മത്താപ്പൂത്തിരി പെൺകുട്ടി ഈ പാട്ട് എൻ്റെ കൂട്ടുകാരി മിനിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒത്തിരി സ്നേഹത്തോടെ റാണി വർഗീസ്, ശ്രീദേവി, കലാദേവി, ജിഷ, ഷെർലി, മാഗി, ബിന്ദു, സജിനി, രാജേഷ്. ഈ പാട്ടാണ് നമ്മളിപ്പോൾ ആസ്വദിച്ച് കഴിഞ്ഞത്.
1: ഒരുപാട് പേര് ചേർന്ന് ഒരു കൂട്ടുകാരിക്കായിട്ട് ഒരു മെസ്സേജ് ആണ് അയച്ചിരുന്നത്. പിന്നെ ഹായ് വാട്സപ്പ്, ഞാൻ ലല്ലു,
0: അതായത് റു മലയാളത്തിലും
1: അക്ഷരം.
0: യെസ്,
1: ആ ഒരു അക്ഷരത്തെ കാണുമ്പോ പെട്ടെന്ന് നമ്മൾ പണ്ട് പഠിച്ച ആ ഒരു
0: പിന്നെ
1: പഠിച്ചതന്നെ. ലല്ലു എന്ന് വീട്ടിൽ വിളിക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ടുള്ള പേരായതുകൊണ്ടാണ് ലല്ലു എന്ന് വിളിക്കുന്നത്. തൃശൂർ അന്നമനടയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ ബെസ്റ്റ് ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ
0: അല്ലു എന്ന അൽത്താരയുടെയോ
1: അൽത്താരയുടെ ബർത്ത്ഡേ ആണ് ആയിരുന്നു ഇന്നലെ. ഓക്കെ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ,
0: യെസ്, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അവൾക്ക് വേണ്ടിയിട്ട് വാഴ മൂവിയിലെ
1: കൂടി പിറന്ന എന്ന് തുടങ്ങുന്ന ഒരു സോങ് വെച്ചതരണേ.
0: ബർത്ത്ഡേ വിഷസ് പറയണേ.
1: ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.
0: എന്റെ അച്ഛൻ സനീഷ്, അമ്മ മിജ, കസിൻ സാൻവിക്കും പിന്നെ എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈ, ഗുഡ് മോർണിംഗ് പാർട്സ് ഓഫ് ശ്രീനന്ദ കൊടുങ്ങല്ലൂർ. എനിക്ക് ഹിന്ദി സോങ് ആണ് വേണ്ടത്, ഫന മൂവിയിലെ
0: മേരെ ഹാത്ത് മേ
1: എന്ന ഗാനം വെച്ച് തരാമോ രാജേട്ടാ?
0: ഹലോ വാട്സപ്പ്, എനിക്കൊരു പാട്ട് തരുമോ? സോങ് മൃദുലേ ഇത, ഫിലിം ധീര, സിമി ഫിജി ആണ് പെരുമ്പടപ്പ് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഗുഡ് മോർണിംഗ് വാട്സപ്പ്, എന്റെ മകന് വേണ്ടിയിട്ട് ഒരു മലയാള സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. കല്യാണ കച്ചേരി മൂവിയാണ് സോങ്, പൊൻകിനാവല്ലേ. ഓക്കെ, സരസ്വതി രാജൻ ഉദയംപേരൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: നമസ്കാരം. റെയിൻബോ ഫോർ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലെ എന്റെ ചിത്ര താമര തുമ്പി എന്ന ഗാനം ഞങ്ങളുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള കുഞ്ഞുമോൾ ചേച്ചിയുടെ പേരമകളായിട്ടുള്ള പൊന്നു എന്ന് വിളിക്കുന്ന ലൗറ കുട്ടിയുടെ ജന്മദിനമാണ് ഇന്ന്. മോൾക്ക് വേണ്ടി ഈ ഗാനം നല്ലൊരു ആശംസകളോടെ കേൾപ്പിക്കാമോ? സ്നേഹപൂർവ്വം ജയങ്കർ, സലിത, ഫോട്ടോ വെച്ച് എന്നാണ്. അപ്പോൾ ലൗറ കുട്ടിക്ക് ജന്മദിന ആശംസകൾ നേരുന്നു.
1: ഹാപ്പി ബർത്ത്ഡേ. ഇനി ഹായ് വാട്സപ്പ്, ഞാൻ അനുവാണ് തൊടുപുഴയിൽ നിന്നും. നാളെ ജൂലൈ 10 എന്റെ മോൾ തനുശ്രീയുടെ ബർത്ത്ഡേ ആണ്. നിങ്ങളുടെ മധുര ശബ്ദത്തിൽ അവൾക്ക് വേണ്ടിയിട്ട് വാത്സല്യത്തോടെ ഒരു പിറന്നാൾ ആശംസ പറയണ രാജോ.
0: നാളെയാണ്
1: ബർത്ത്ഡേ എങ്കിലും ഇന്ന് മെസ്സേജ് അയക്കുന്നത് നാളെ രാവിലെ അവളെ ഇത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാനാണ്. എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ചെന്നൈ കൂട്ടം എന്ന സിനിമയിലെ കൺമണി കുഞ്ഞിനെ പൊട്ടുകുത്താൻ എന്ന പാട്ട് വെച്ചു തരണം പ്ലീസ്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഏതൊരമ്മയ്ക്കും തന്റെ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ണുകളിൽ തെളിയും. നല്ലൊരു മെസ്സേജാണ്. അപ്പൊ ആർക്കാണ്
0: അഡ്വാൻസ് ആയിട്ട് നമുക്ക് ബർത്ത്ഡേ വിഷസ് കൊടുക്കാം?
1: തനുശ്രീക്കാണ് കേട്ടോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ തനുശ്രീ. അഡ്വാൻസ്. അപ്പൊ ഒരുപാട് സന്തോഷത്തോടെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഇനിയും ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.

0: മൈ പാർട്സ് ഓഫ് ആലുവിൽ നിന്ന് വിനീത ഒരു പാട്ട് വെച്ച് തരുമ്പോൾ ക്ലാസ്മേറ്റ്സ് മൂവിയിലെ കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെ ആയില്ല, അല്ലെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സ് മൂവിയിലെ ഏത് കരി രാവിലും.
1: ഹലോ, ഗുഡ് മോർണിംഗ്, എന്റെ പേര് രേണു വടുതല, വടുതലയിൽ നിന്നാണ് എനിക്ക്
0: കരൺ
1: അർജുൻ മൂവിയിലെ
0: ജാതി ഹുമേ
1: ഓക്കെ പാട്ട് വേണം. ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്
0: ഹൈ പാർട്സ് ഓഫ് വൺ മൺ ഷോ എന്ന സിനിമയിലെ കാശി തുമ്പ പൂവേയൻ ആശക് കുളിരിൻ മുത്തേ എന്ന ഗാനം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
1: സമർപ്പിക്കുന്നത് തുറവൂരിലുള്ള പ്രഭാകരൻ രാഗിണി ദമ്പതികൾക്ക് വേണ്ടിയിട്ട്. ഇവർക്ക് വീട്ടിൽ സ്വന്തമായി എന്ത്
0: തടുക്ക് നെയ്ത്താണ്,
1: മാറ്റ് നെയ്ത്താണ് ഓക്കെ. എന്നും മുടങ്ങാതെ രാവിലെ 6 മണി മുതൽ 8 മണി വരെ റെയിൻബോ കേട്ടുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് വാട്സപ്പിലൂടെ ഗാനം ആവശ്യപ്പെടാം, വാട്സപ്പിലൂടെ ഗാനം ആവശ്യപ്പെടാനോ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സമർപ്പിക്കുന്നത് ചേർത്തല പുത്തനങ്ങാടിയിൽ നിന്നും
0: ശ്രീജ
1: ദീപു.
0: ഓക്കെ, അപ്പൊ എന്തായാലും അവര് തുടർച്ചയായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നു, അതിനോടൊപ്പം പാട്ട് ആസ്വദിക്കുന്നു.
1: അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കാരണം പ്രഭാകരൻ രാഗിണി ദമ്പതികൾക്ക്
0: ആണ് പാട്ട്
1: ചോദിച്ചിരിക്കുന്നത്.
0: അതെ, ഹൈ പാർട്സ് ഓഫ് സുലോചനയാണ് വെള്ളിക്കുളങ്ങരിൽ നിന്ന് എനിക്ക് വെട്ടം മൂവിയിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി എന്ന ഗാനം വെച്ച് തരുമ്പോൾ.
1: ഈ ഒരു പാട്ട് ചോദിക്കാത്ത പാർട്സ് ഓഫ് ഒന്നും ഉണ്ടാവാറില്ല അല്ലേ രാജ,
0: വളരെ വിരളം. ഗുഡ് മോർണിംഗ് രാജൻ, ധന്യ പാട്ട് കേട്ട് കൂടെയുണ്ട്, കൂടാതെ സൽമ ജമാലുദ്ദീന് ജന്മദിന ആശംസകൾ നേരുന്നു എന്ന് ബിജു വൈറ്റ്ലിയാണ് മെസ്സേജ്.
1: ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ നായരമ്പലത്തിൽ നിന്നും മിഷ ശിവനാണ്. എനിക്ക് ഹിറ്റ്ലർ മൂവിയിലെ ഒരു ഗാനം വെച്ച് തരാമോ? ഈ ഗാനം എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഞാൻ ശ്രീലങ്കവാലിൽ നിന്നും MSG മെസ്സേജ് അയക്കുന്നു. എനിക്ക് വെട്ടം എന്ന മൂവിയിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ സോങ് എന്റെ ഹസ്ബൻഡ് വേലായുധന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: റഫീഖ് ചാലക്കുടിയിൽ നിന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ബിജുവിന് വേണ്ടിയിട്ട് സൈന്യം എന്ന ചിത്രത്തിലെ
0: ബാഗി
1: ജീൻസും എന്ന സോങ് കേൾപ്പിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ഹൈ പാർട്സ് ഓഫ് ഗുഡ് മോർണിംഗ് പാട്ട് കണ്ടു കൂടെയുണ്ട്. ഇന്ന് സോങ് ചോദിക്കുന്നില്ല, നാളെ എന്റെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, സോങ് നാളെ തരണം കേട്ടോ. നോർത്ത് പാർവിൽ നിന്നും റോസ്ലി ജോസഫ് ആണ്
1: അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമസ്കാരം റെയിൻബോ, സിനിമ എഴുപുന്ന തരകൻ, ഗാനം തെക്ക് തെക്ക് തെക്കേ പാടാം. ഈ ഗാനം എന്റെ എല്ലാ കൂട്ടുകാർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു, കുടുംബക്കാർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മേഴത്തൂർ മാവിൻ ചൂട് നിന്നും സക്കീനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ ബ്രേക്ക് എടുക്കാൻ.
1: ഓക്കെ, സമയം 10 മണി കഴിഞ്ഞ് 39:09 ആയിട്ടുണ്ട്. കേട്ടോണ്ടിരിക്കുന്നത് വാട്സപ്പാണ്
0: കൊച്ചി FM Rainbow 107.5.

0: യെസ്, അങ്ങനെയാ വാട്സപ്പിന്റെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കുന്ന സമയം അറിയണ്ടേ?
1: അതെ, സമയം ഇപ്പോൾ നോക്കുമ്പോൾ
0: 10 മണി കഴിഞ്ഞ് 48:42 ആയിട്ടുണ്ട്.
1: ഗുഡ് മോർണിംഗ് ധന്യജി രാജൻജി. ഇന്ന് എന്റെ ചേച്ചിയുടെ മോൻ അക്ഷയ് കൃഷ്ണയുടെ കിച്ചു പിറന്നാളാണ്. അവനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു ഗാനം കേൾപ്പിക്കാമോ? സത്യൻ ശിവസുന്ദരം എന്ന സിനിമയിലെ അവ്വാ ഹവ്വാ മഴത്തുമ്പി പാടുന്നു എന്ന ഗാനമാണ്. വിനീത മനോജ് കുമാർ ആലത്തൂർ പാലക്കാട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ അക്ഷയ് കൃഷ്ണയ്ക്ക് കിച്ചുവിന് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു റെയിൻബോ.
0: ഓക്കെ, ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ ബീന രാജ് ആയിക്കാടാണ്. എനിക്ക് പിറന്നാൾ ആഘോഷിക്കുന്ന കൂട്ടുകാരി ഇതാണ് സൽമ ജമാലുദ്ദീന്. പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് രാഷ്ട്രം സിനിമയിലെ 1 കോടി മംഗളം എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
1: ഹലോ ഡിയർ ആർ ജി എസ്, ഗുഡ് മോർണിംഗ്. എനിക്ക് ഹരിഹരൻ സാർ പാടിയ ഓ ദിൽ രൂപ എന്ന് തുടങ്ങുന്ന ഗാനം അഴകി രാവണൻ വെച്ചു തരുമോ? സാറിന്റെ പാട്ടുകൾ കേൾക്കാൻ ഒരു പ്രത്യേക ഫീലാണ് ഈ ഗാനം. എല്ലാ മ്യൂസിക് ലവേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രതീക്ഷയുടെ ഷീജ ബാനു
0: മാലയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹൈ റെയിൻബോ, ഇന്നത്തെ വാട്സപ്പ് എല്ലാ ടൈലേഴ്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമോ? ചെയ്തിരിക്കുന്നു. ഏറ്റവും കൂടുതൽ അടുപ്പ റേഡിയോയുമായി ഉള്ളത് ഒരു പക്ഷേ ടൈലേഴ്സിനായിരിക്കും. സീന ബിനു പെരുവയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ ഇന്നത്തെ വാട്സപ്പ് അങ്ങനെ തന്നെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്.
1: ഗുഡ് മോർണിംഗ്, റംസീനയാണ്. പ്ലീസ് ഇടവനക്കാട് ഉമ്മിച്ച് റേഡിയോ എപ്പോഴും കേൾക്കുന്ന
0: ഒരാളാണ്.
1: ഉമ്മ കേട്ട് കേട്ട് ഞാനും റേഡിയോ കേട്ട് തുടങ്ങി. ഞങ്ങൾ കിച്ചൺ കയറുമ്പോൾ റേഡിയോ വെച്ചാണ് കയറുന്നത്. ഞങ്ങൾ ഇവിടെ യാത്ര പോകുമ്പോൾ റേഡിയോയിൽ വിളിക്കും, ഇടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടും.
0: ഫാമിലി എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക്
1: സാഹസ ഫിലിം സോങ് മതി. സോങ് നെയിം അടുത്ത മെസ്സേജ്. ഹായ് ഗുഡ് മോർണിംഗ് രാജൻജി ധന്യ. ഇന്ന് എന്റെ കണ്ണന്റെയും റെയിൻബോ കൂട്ടുകാരി മിനി ജമാലിന്റെയും ബർത്ത്ഡേ ആണ്. ആശംസകൾക്കൊപ്പം അവന്റെ ഇഷ്ട ഗാനം ദളപതി മൂവി സോങ്ങിലെ യമുന യാത്രയിലെ എന്നുള്ള പാട്ട് കേൾപ്പിക്കണേന്നാണ് മെസ്സേജ്.
0: ഹായ്
1: മൈസെൽഫ് ഗ്ലെൻ ജോർജ് ഫ്രം പാലാരിവട്ടം. കാൻ യു പ്ലേ
0: അയാൾ
1: പക്ഷെ അത് മൂവി സോങ് അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നത് നമുക്ക് പയ്യലൊരു പാട്ടാണ് പിന്നെ ചോദിച്ചത്.
0: ഹായ്,
1: ഞാൻ കാവ്യ അങ്കമാലിൽ നിന്നും മെസ്സേജ് അയക്കുന്നു.
0: എനിക്ക് തെങ്കാശി പട്ടണം എന്ന മൂവിയിലെ എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി എന്ന സോങ് വെച്ച് തരാമോ? ഈ സോങ് ഞാൻ നാത്തൂൻ ലിസയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹൈരാജൻ ധന്യ, ഗുഡ് മോർണിംഗ്. അർജുനൻ പിള്ളയും 5 മക്കളും ഫിലിമിലെ മോഹം മനസ്സിലിട്ടു മേളം മുഴക്കുന്നു. ആ മേളം ഉണ്ട് ഇപ്പൊ മുഴങ്ങിപ്പോയത്. നമ്മൾ ആ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞ് ചോദിച്ചിരുന്നത്.

0: മദാസാണ് ഷൊർണൂരിൽ നിന്ന് ഡെഡിക്കേഷൻ പറഞ്ഞിരുന്നത് എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടാണ്.
1: ഹായ് റെയിൻബോ, ഗുഡ് മോർണിംഗ്. ഞാൻ സരിത സന്തോഷ് ഏലൂരിൽ നിന്നുമാണ്. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു സോങ് വെച്ച് തരുമ്പോൾ ഓൾഡ് സോങ് ആണ്, പാട്ട് പാടി ഉറക്കാം ഞാൻ താമരപ്പൂവും പൈതലേ എന്നുള്ള പാട്ടാണ് ചോദിച്ചത്.
0: നമസ്കാരം. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന മാമിക്ക്
1: പത്മന്ത
0: ജയകുമാർ,
1: ഓക്കെ,
0: ആശംസകൾ നേർന്നുകൊണ്ട് മുന്നാണി മുത്തുമായി എന്ന് തുടങ്ങുന്ന പാട്ട് ജന്മദിനം എന്ന
1: സോങ്
0: വയ്ക്കുമോ, ഒത്തിരി സ്നേഹത്തോടെ നൈനിക മിഥുൻ ചേർത്തലയിൽ നിന്നാണ്.
1: പിറന്നാൾ ആശംസകൾ പത്മജ ജയകുമാർ.
0: ഹാപ്പി ബർത്ത്ഡേ ഫ്രം റെയിൻബോ. ഓക്കെ,
1: ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ ശോഭ മേനോൻ, കൊടുങ്ങല്ലൂർ. എനിക്ക് ശിക്കാരി ശംഭു എന്ന സിനിമയിലെ താരം പതിപ്പിച്ച കൂടാരം എന്ന പാട്ട് എന്റെ വീട്ടിലെ എല്ലാവർക്കും പാടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും വെച്ചു തരാമോ?
0: ഹായ് ഗായത്രി, അശോകനാണ് ഫ്രം ചിറ്റൂർ. മനസ്സിൽ ആഗ്രഹിക്കുന്ന പാട്ട് കേട്ട് കൂടെയുണ്ട് സന്തോഷത്തോടെ എന്നും. നല്ലൊരു മെസ്സേജ് അല്ലേ.
1: ഹായ്, അതെ, ഹായ്, ഒരു പാട്ട് വെച്ചു തരുമോ? ദിൽ വാലെ ദുൽഹനിയ ലേ ജായേംഗി ഫിലിമിലെ മെഹന്ദി സോങ് പ്ലീസ് വെച്ചു തരുമോ? കൊച്ചിയിൽ നിന്നും തസ്നി സജീനയാണ്.
0: അപ്പൊ തസ്നി സജീന വെയിറ്റ് ചെയ്തോളൂ കേട്ടോ, വരുന്നുണ്ട്.
1: അടുത്ത മെസ്സേജ്, ഹായ് പാട്സപ്പ്, ഞാൻ കോട്ടയം നെണ്ടൂരിൽ നിന്നും ജയയാണ്. എനിക്ക് നീലക്കുറിഞ്ഞുകൾ പോക്കുന്ന വെയിൽ
0: വീഥിയിൽ
1: എന്ന പാട്ട്
0: തരാമോ? രണ്ടും
1: പാട്ട് തരാറില്ലേ കഴിഞ്ഞ
0: മെസ്സേജുകളാണ്.
1: അത് അടിയിൽ എഴുതിയിട്ട് നീ മെസ്സേജ് മുഴുവൻ വായിക്കണം കേട്ടോ.
0: തീർച്ചയായിട്ടും.
1: അതുപോലെ ഒരു ഒരു ഹോ ധന്യെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിലുണ്ട്, അതായിരിക്കും വായിക്കണ്ടെന്ന് പറഞ്ഞു. അതെ, രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ സുനിൽ പി പടിപ്പുരം. രാവിലെ ബെഡ് കോഫിയിൽ പ്രഭാതം വിടർന്ന് ഈ ഗാനം കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. അല്ലാതെ നമ്മൾ
0: നിറഞ്ഞു
1: തുളുമ്പി എന്ന് പറയുന്ന
0: അതുപോലെ തന്നെ ഒരു
1: സുഖമായിരുന്നു.
0: എല്ലാ പാട്ടുകളും കേട്ടുകൊണ്ട് കൂടെ തന്നെയുണ്ട്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്, അതുകൊണ്ട് കേട്ടുകൊണ്ട് കൂടെ തന്നെയുണ്ട്.
1: എന്റെ പേര് ക്രിസ്റ്റീന. ഞാൻ ഞായറക്കിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ ഹസ്ബൻഡ് അഖിലിന് വേണ്ടിയിട്ടും എന്റെ മോൻ നാഥന് വേണ്ടിയും പിന്നെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടും പിന്നെ റെയിൻബോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു സോങ് പൂഞ്ചോലക്കിളി മൂവി കുരുക്ഷേത്രം.
0: ഓക്കെ, ഇപ്പോൾ വന്നൊരു മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് പാർട്സപ്പ്, ഐ എം ലിനി ഫ്രം തൃക്കാക്കര. പ്ലീസ് പ്ലേ ദ സോങ് ഏതൻ പൂവേ ഫ്രം ദ മൂവി ദൈവത്തിന്റെ മകൻ എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു മെസ്സേജ് കൂടി,
1: മെസ്സേജ് ഉണ്ട് പക്ഷെ പേരില്ല. എന്റെ പാരന്റ്സിന് വേണ്ടി കരുമാടിക്കുട്ടൻ മൂവിയിലെ കൈകൊട്ട് പെണ്ണെ സോങ് വെച്ചു തരുമോ പ്ലീസ് എന്നുള്ളു. പേര്
0: കൈകൊട്ടാനൊക്കെ സമയം ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് സമയം പറയുകയാണെങ്കിൽ 10 മണി കഴിഞ്ഞ 53:32 ആകുന്നു. അപ്പോ ലാസ്റ്റ് സോങ്ങിലേക്കാണോ പോകുന്നത്?
1: മിക്കവാറും ലാസ്റ്റ് സോങ്
0: ആയിരിക്കും. അപ്പൊ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഇന്നത്തെ വാട്സപ്പുമായി, നിങ്ങളുടെ മെസ്സേജുകളുമായി, നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ ധന്യ ആൻഡ് ആർജെ
1: രാജൻ സോമസുന്ദരം.
0: യെസ്, അപ്പോ
1: എല്ലാവർക്കും ശുഭദിനം.
0: ശുഭദിനം അത്രേ ഉള്ളൂ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഓസ്ട്രേലിയൻ സൂപ്പർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രഖ്യാപിച്ച 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നിക്ഷേപത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. രാജ്യത്തിന്റെ ചലനാത്മക സമ്പദ്വ്യവസ്ഥ ആഗോള നിക്ഷേപകർക്ക് നൽകുന്ന അവസരങ്ങളെയും ആത്മവിശ്വാസത്തെയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എ ബി വി പി സ്ഥാപക ദിനത്തിൽ എല്ലാ പ്രവർത്തകർക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസ നേർന്നു. സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളിലൂടെ വിദ്യാർത്ഥി ശക്തി സംഘടിപ്പിച്ച് ദേശസ്നേഹത്തിന്റെ ആത്മാവ് വളർത്തുക എന്ന ദൌത്യമാണ് സംഘടന നിർവഹിക്കുന്നതെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ നിന്നും 2 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. രണ്ടാമത്തെയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. രാജ്യത്ത് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ട് ഇന്നേക്ക് 75 വർഷം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെയാണ് ഇന്ത്യയിൽ ആസൂത്രിത സാമ്പത്തിക വികസനം ആരംഭിച്ചത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് വൻതോതിലെത്തുന്നത് തടയാൻ നടപടികളുടെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് യോഗം. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാൻ സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന പ്രത്യേക ട്രെയിനുകളിൽ റിസർവേഷൻ രാവിലെ ആരംഭിച്ചു. മംഗലാപുരം ചെന്നൈ, ചെന്നൈ കൊല്ലം, തിരുവനന്തപുരം താമ്പരം സ്പെഷ്യൽ ട്രെയിനുകളാണ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ബിസ്ട്രോളിൽ ഇന്ത്യ സമയം രാത്രി 10:00 മത്സരം. ന്യൂസ് റെയിൻബോ.
2: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
3: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
2: യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.

0: പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: एक प्रकार से पीएम जय अब गरीबों की जय बन गई है.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

സ്വാതന്ത്ര്യ സ്വപ്നങ്ങളൊക്കെ മനസ്സിലുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ അതിലൊരു സ്വപ്നം നമ്മുടെ യുവർ ചോയ്സിലൂടെ കേൾക്കണം. ഒരു ഇഷ്ടഗാനം കേൾക്കണം എന്നുള്ളതാണെങ്കിൽ ദാ സമയം കളയണ്ട, വിളിച്ചോളൂ കേട്ടോ. കാരണം ഇത് യുവർ ചോയ്സിന്റെ സമയമാണ്. സമയം 12 മണി കഴിഞ്ഞ് 6:30 ഉമായിട്ടുണ്ട്. ഇഷ്ടഗാനങ്ങളുടെ സമയമാണ്. ഇഷ്ടഗാനത്തിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-242-8101, 0484-242-8101. വിളിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, 1980 ശേഷമുള്ള ഗാനങ്ങൾ ചോദിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ നമുക്ക് യുവർ ചോയ്സിലൂടെ കേൾക്കാവുന്നതാണ്. ഇനി 2 മണിവരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും നിങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കൂടെ ചേരുന്നു ഞാൻ ആർജെ ധന്യ. സ്റ്റേറ്റ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. അപ്പൊ യുവർ ചോയ്സിലെ ഫസ്റ്റ് കോളറോടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആരാണ് സംസാരിക്കുന്നത്? ആരാണ് ആദ്യത്തെ കോളർ?
1: വൈറ്റില പൊന്നൂരിൽ നിന്ന് വിളിക്കുന്നു.
0: വിനോദ് അല്ലേ?
1: അതെ അതെ,
0: വൈറ്റില. അപ്പൊ ഇവിടുന്ന് അധിക ദൂരമില്ല. എന്ത് ചെയ്യുന്നു?
1: എനിക്ക് കമ്പ്യൂട്ടറിന് വർക്ക് ഉണ്ട്, കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് ഉണ്ട്. അത് കൂടാണ്ട് ഞാൻ ഒഴിവ് സമയങ്ങള് യൂബർ ഓടിക്കാനും പോകാറുണ്ട്. വർക്ക് കുറവാണ് ആ സമയത്ത്.
0: ഓക്കെ, ഇപ്പോ യാത്രയിലാണോ? യൂബർ ഓടിക്കുന്ന സമയമാണോ?
1: ഇപ്പൊ കാക്കനാട്, കാക്കനാട് കിടക്കുന്നതാണ്.
0: അപ്പൊ തൊട്ടരികെ നേരത്തെ അരികെന്ന് പറഞ്ഞു, ഇപ്പൊ തൊട്ടരികയായി. ഓക്കെ, അപ്പോ നമ്മളെ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ?
1: ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം വിളിക്കുന്നത്.
0: ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് കോളറുമാണ്.
1: ഓക്കെ,
0: അപ്പൊ ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: ഓക്കെ,
0: ആ ഒരു പാട്ടിനോട് പ്രത്യേകിച്ച് എന്താണ് ഒരു ഇഷ്ടം? അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ?
1: നേരത്തെ അർജുന്റെ ഫാൻ ആയിരുന്നു. അപ്പൊ അർജുന്റെ പാട്ടെല്ലാം നല്ല പാട്ടുകളാണല്ലോ. അപ്പൊ അത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴത്തേക്കും നല്ല പാട്ടൊന്നും കേൾക്കണമെന്ന് തോന്നി. കൊറേ ആളായി കേട്ടിട്ടത്.
0: ഓക്കെ, അപ്പൊ നമുക്ക് കേട്ടാൽ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും, ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും,
0: എല്ലാവർക്കും വേണ്ടിട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ കുറച്ച് നാളുകൾക്കൊക്കെ ശേഷം വീണ്ടും വിളിക്കാട്ടോ.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, താങ്ക് യു. ഇതുപോലെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം, ഒപ്പം തന്നെ പ്രിയ ഗാനവും ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242810104 2481. കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: മൗനമൊക്കെ വെടിഞ്ഞിട്ട് ഇഷ്ടഗാനങ്ങൾ കേൾക്കാനും ചോദിക്കാനുള്ള നേരമാണ്. 12 മണി കഴിഞ്ഞ് 21 മിനിറ്റും 39 സെക്കൻഡും. യെസ്, ഇഷ്ടഗാനം ചോദിക്കാനായിട്ട് മറ്റൊരാൾ കൂടി ചേരുന്നു. ഹലോ, ആകെ കൺഫ്യൂഷൻ ആയല്ലേ ഇത് പറയണെന്ന്. നമസ്കാരം. ഓക്കെ, കുറ്റിപ്പുഴ അല്ലേ ബാലാജി. ഓക്കെ, എന്ത് ചെയ്യുന്നു? കർഷകനാണ്. വാണിജ്യാടിസ്ഥാനത്തിലാണോ? കൊമേഴ്ഷ്യൽ അല്ല, നമ്മുടെ വീട്ടാവശ്യത്തിന്. ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ പച്ചക്കറി ഏതാണ്? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മനസ്സ് വെച്ചല്ലേ എളുപ്പം തന്നെയാണല്ലേ. അറിയണം. എത്ര കാലായി ഇത് തുടങ്ങിയിട്ട്? കൊറേ കാലായി. അപ്പൊ നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ പച്ചക്കറിയും സ്വന്തമായിട്ട് തന്നെയാണോ ഉൽപാദിപ്പിച്ചെടുക്കുന്നേ? എല്ലാ പച്ചക്കറിയും ഈ ഒരു മഴ സമയത്ത് നശിച്ചു പോകുമോ?
1: എല്ലാം പോവില്ല. പയറൊക്കെ നട്ടു കഴിഞ്ഞാൽ പോകും പെട്ടെന്ന്. ഈ മഴ തൊഴിച്ചു പെയ്താ തീരെ പോകും.
0: പോകാത്തതേതാ?
1: വെണ്ട, വഴുതന, പാവലൊന്നും പോവില്ല.
0: ഓക്കെ, അപ്പൊ വെണ്ട, വഴുതന, പാവലൊക്കെ നമ്മള് മഴയെ അതിജീവിക്കുന്ന പച്ചക്കറികളാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എനിക്ക് ആ ഒരു അറിവ് കിട്ടിട്ടോ. മഴ വന്നാലല്ലേ?

0: ഓക്കെ, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മഴ സീസണാണ് കർഷകർക്ക് കൂടുതൽ പേടിയുള്ള ഒരു സീസൺ. അതാണ് വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട അല്ലേ,
1: നമുക്ക് അല്പം വെള്ളക്കെട്ടിന്റെ പ്രശ്നമുണ്ട്.
0: പ്രശ്നമുണ്ട്. ഓക്കെ, ആ ഒരു പ്രദേശം മൊത്തം അങ്ങനെയാണോ?
1: അതെ അതെ.
0: ഓക്കെ, വേറെ കർഷകർ ഒരുപാടുള്ള ഒരു ഏരിയ ആണോ നമ്മുടെ?
1: അതെ അതെ, കുറ്റിപ്പഴ നെല്ലൊക്കെ ഉണ്ടായിരുന്നു.
0: ഓക്കെ, ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഉണ്ടോ? അത്രയും വിപുലമായിട്ട് തന്നെ കൃഷി ചെയ്യുന്നുണ്ടോ ഇപ്പൊ ആ ഒരു പ്രദേശത്ത്? ഉണ്ടല്ലേ. ഓക്കെ, പിന്നെ ഇനി സോങ് ഏതാണ് കേൾക്കേണ്ടത്? പാട്ടുണ്ട്, ആ ഒരു പാട്ട്. എന്താണ് അറിയാതെ അറിയാതെ പാട്ടിനോട് ഒരു ഇഷ്ടം?
1: അത് മാത്രമല്ല, അയ്യപ്പനും കോശിയും നല്ല ഫിലിം.
0: ബിജു മേനോൻ അഭിനയിച്ച ഒരു മൂവി അല്ലേ? പൃഥ്വിരാജും കൂടി. ഓക്കെ, കണ്ടിരുന്നു അല്ലേ ആ മൂവി?
1: ആഹാ,
0: അപ്പൊ അത്ര ഇഷ്ടപ്പെട്ടു.
1: പാട്ടും
0: നല്ലതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ട് ഈ ഒരു പാട്ട്.
1: അതുപോലെ സംവിധായകൻ മരിച്ചുപോയല്ലേ?
0: അതെ അതെ അതെ, വിചാരിക്കാത്തൊരു സമയത്ത് മരിച്ചുപോയി.
1: കൂടെ അയ്യപ്പന്റെ കൂടെ അഭിനയിച്ചത് വേറെ പോലീസ് ഓഫീസർ
0: മരിച്ചുപോയി. ചില നമുക്ക് കേട്ടാലോ, പാട്ട് കേട്ടാലോ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാവർക്കും വേണ്ടിയിട്ട്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാ കേട്ടോ. ഓക്കെ, താങ്ക് യു. ദ ഇഷ്ടഗാനം ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ വിളിക്കേണ്ട നമ്പർ മറക്കേണ്ട, 0484242810104842810.

0: മ്യൂസിക്കലി യോഴ്സ് FM Rainbow 107.5. Stay tuned.
1: ആകാശവാണി കൊച്ചി ഫോം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. കൂടെ ഞാൻ ആർ ചൈതന്യ. ഇനി നമുക്കൊപ്പം ചേരാനായിട്ട് ഒരാൾ കൂടെ വരുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ആരാണ്?
2: ഞാൻ ഫാസില, പാലക്കാട് നിന്നാണ്.
1: പാലക്കാട് നിന്ന് ഫാസിലയാണ്. പാലക്കാട് മഴയുണ്ടോ?
2: മഴ ഉണ്ട്.
1: എന്ത് ചോദ്യമാണല്ലേ, എല്ലായിടത്തും മഴയാണല്ലോ. എങ്ങനെയാണ്, വീട്ടിലിരിക്കുന്ന ആളാണോ പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളാണോ?
2: ഞാന് ഹോം ബേക്കർ ആണ്, വീട്ടിൽ തന്നെ.
1: ഹോം മേക്കർ ആണ്, കേക്ക് മേക്കർ ആണ്.
2: അതെ.
1: എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ കൊറോണ സമയത്ത് ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞ ആളാണോ?
2: അതെ.
1: എന്താണെന്ന് ഞാൻ ചോദിക്കാൻ കാരണം, ഒരുപാട് പേര് ഈ ഒരു സമയത്ത് പല ഇതുപോലുള്ള കൂടുതലും ഇതുപോലെ കേക്ക് മേക്കിങ്ങും ഒക്കെ ആയിട്ട് ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട്. അതിലൊരാളാണല്ലേ?
2: യൂട്യൂബ് നോക്കി പഠിച്ചതാ.
1: അതാണ് അതാണ്. ഏതാണ് ആദ്യം ചെയ്ത ഒരു കേക്ക്? ഏതാണ്?
2: ബ്ലാക്ക് ഫോറസ്റ്റ്.
1: ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. പിന്നീട് അങ്ങോട്ട് ചോക്ലേറ്റും വാനിലയും പിസ്തയും വാഞ്ചോ ഒക്കെ ചെയ്യും. ഓക്കെ. ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നത് ഏത് ഫ്ലേവറിനാണ്?
2: നോർമലായി പറയും, ഈ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് ആയിരിക്കും നോർമലായിട്ട് എപ്പോഴും പോകാറുള്ളത്.
1: ട്രെൻഡ്, അതിന്റെ ട്രെൻഡ് അങ്ങ് മാറുന്നില്ല അല്ലേ?
2: പിന്നെ ബട്ടർസ്കോച്ച്.
1: ബട്ടർസ്കോച്ച് ആണ് പിന്നെ പോകുന്നത്. എങ്ങനെയാ ഡിസൈൻ ഒക്കെ, കസ്റ്റമേഴ്സ് തന്നെ കാണിച്ചു തരുമോ അതോ നമ്മുടെ ഐഡിയ ആണോ?
2: രണ്ടും ഉണ്ടാവും.
1: ആണല്ലേ. ഓക്കെ. ഈ കുട്ടികളുടെ ബർത്ത്ഡേക്ക് ഒക്കെ എങ്ങനെയാ, അവരുടെ പിക്ചറൊക്കെ പ്രിന്റ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്? ഇത് ചെയ്തതിൽ വെച്ച് ഏറ്റവും നമുക്ക് ഫേവറേറ്റ്, മറ്റുള്ളവരുടെ കേക്ക് ആണെങ്കിൽ കൂടി നമുക്കത് ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു കേക്ക് ഏതാണെന്ന് അറിയാമോ? ബർത്ത്ഡേ കേക്ക് ആണോ, ആനിവേഴ്സറി കേക്ക് ആണോ?
2: ബർത്ത്ഡേ കേക്ക് തന്നെയാണ്.
1: ബർത്ത്ഡേ കേക്ക് തന്നെയാണ് അല്ലേ? അതെങ്ങനെയാ, സ്വന്തം ഡിസൈൻ ആയിരുന്നോ? ഒത്തിരി നിലകളുള്ളതൊക്കെ ചെയ്യാറുണ്ടോ?
2: മൂന്ന് വരെ പോയിട്ടുള്ളൂ ഇതുവരെ.
1: ഇനി അങ്ങോട്ട് നിലകൾ വർദ്ധിക്കട്ടെ. ഓക്കെ. ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത് നമ്മുടെ റെയിൻബോയിലേക്ക്. അപ്പൊ ഏതായാലും എനിക്ക് ഇതുപോലെ നല്ല വർണ്ണാഭമായ ഒരു കേക്കിന്റെ കഥ കേൾക്കാൻ പറ്റിയില്ലേ?
2: അതെ.
1: അപ്പൊ ഒരുപാട് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലിട്ട് പോട്ടെ കേട്ടോ നമ്മുടെ ഈ ഒരു ബിസിനസ് സംരംഭം. ഓക്കെ. പേര് വന്നിട്ടുണ്ടോ?
2: കേട്ടോണ്ടിരിക്കും, എപ്പോഴും ഓൺ ആയിരിക്കും റേഡിയോ.
1: കേട്ടോണ്ടിരിക്കും. പക്ഷെ ഇന്നാണ് വിളിക്കാൻ പറ്റിയതല്ലേ?
2: ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല.
1: അപ്പൊ നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ്.
2: അതെ, ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് വിളിക്കലും കിട്ടി.
1: വിളിക്കലും കിട്ടി. ഞാൻ കാത്തിരുന്ന പോലെ ആയിപ്പോയല്ലേ വിളിക്കാനായിട്ട്. ഏതായാലും എനിക്കും ഒരു സന്തോഷമുണ്ട്, ഇത്രയും കഥകള് കേൾക്കാൻ പറ്റുമല്ലോ കേക്കിനെ പറ്റി. ഓക്കെ. എനിക്കും ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്ലേവർ. അപ്പൊ ഇനി ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുമ്പോ എന്നെ ഓർത്താ മതി. ഓക്കെ. ഇന്നിപ്പോ ഏത് സോങ് ആ കേൾക്കണ്ടേ? ആ ഒരു പാട്ടാണ് അല്ലെ? എന്താണ് ഈ ഒരു പാട്ട്? സ്ലോ ആയിട്ടുള്ള നല്ലൊരു മെലഡിയാണ്.
2: ചേച്ചി പാട്ട്
1: ഇഷ്ടാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഇന്നിനി ഓർഡർ ഉണ്ടോ കേക്കിന്റെ?
2: ഇന്നില്ല.
1: നാളെ ഉണ്ടോ?

0: നാളേക്കില്ല,
1: നാളേക്കും ഇല്ല, അത് കഴിഞ്ഞിട്ട്
0: മറ്റന്നാളേക്കേ ഉള്ളൂ.
1: മറ്റന്നാളത്തേക്കുള്ളൂ. എത്ര ദിവസം മുമ്പ് നമ്മൾ റെഡിയാക്കും?
0: തലേദിവസം.
1: തലേദിവസം ഫ്രഷ് ആണല്ലേ. ഓക്കെ, അപ്പോ കേക്കിന്റെ മേക്കിംഗ് ഒക്കെ നല്ല ഉഷാറായിട്ട് നടക്കട്ടെ. നമുക്ക് ഇപ്പൊ ക്ഷണിക്കത്ത് എന്ന മൂവിയിലെ പാട്ടിലേക്ക് പോവാം.
0: ഓക്കെ,
1: താങ്ക് യു. എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി ക്ഷണക്കത്ത്. ഇതുപോലെ വിളിച്ചിട്ട് വിശേഷങ്ങളും പങ്കുവെക്കാം, പ്രിയ ഗാനവും ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0484 2428101.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: Musically yours, FM Rainbow 107.5. Stay tuned.
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. സമയം 12 മണി കഴിഞ്ഞ 39 മിനിറ്റും 53 സെക്കൻഡും. പുതിയ വിശേഷങ്ങളും പുതിയൊരു പാട്ടും ചോദിച്ചിട്ട് ഒരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ബീജ.
3: ബീജ
2: ബീജ, ഓക്കെ, വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണല്ലേ. അപ്പൊ ഞാനും അതെ, ആ ഒരു എല്ലാവരിലും ഞാനും കൂടി ചേരുന്നു കേട്ടോ. പെട്ടുപോയിന്നോ? എന്താ പറഞ്ഞത്? എല്ലാവരും പറയുന്നൊരു വെറൈറ്റി പേരാണെന്ന് അല്ലേ. ഓക്കെ, ആരാണ്? അമ്മ തന്നെയല്ലേ പേരിട്ടത്? അമ്മ അച്ഛനും ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ആ ചേച്ചി പേരിട്ട ചേച്ചിയുടെ പേരെന്താ? ജസിൻ. അതത്ര വെറൈറ്റി അല്ല, നമ്മൾ കേൾക്കാറുള്ള ഒരു പേരാണ് ജസിൻ. ആ ചേച്ചിക്ക് അങ്ങനെ പരിചിതമായ ഒരു പേരുള്ളത് കൊണ്ടായിരിക്കണം അപരിചിതമായ ഒരു പേര് കണ്ടെത്തി അനീതിക്ക് നൽകിയത്. അതെല്ലേ, അങ്ങനെ പറഞ്ഞു എന്ന് പറയണോ കേട്ടോ ചേച്ചിനോട്. ചേച്ചി അടുത്തുണ്ടോ? എങ്ങനെയാണോ, ഒരുമിച്ചാണോ താമസം? ഓക്കെ, ചെല്ലാനത്താണ് വിവാഹം കഴിഞ്ഞെത്തിയിരിക്കുന്നത്. സ്വന്തം വീട് പനാശ്ശേരി. ഓക്കെ, തോപ്പുംപടി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെയൊക്കെ ഇപ്പൊ ചേച്ചിനെ പറഞ്ഞെന്ന് പറഞ്ഞാ മതി. എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? പലചരക്ക് കട. അപ്പൊ ഇപ്പൊ കടയിൽ നിന്നാണോ വിളിക്കുന്നേ? ഒത്തിരി കസ്റ്റമേഴ്സ് ഉള്ള സമയമാണോ? ഓക്കെ, വൈകുന്നേരാണ് തിരക്കല്ലേ. ജോലിക്ക് പോയി വന്നുകൊണ്ടിരിക്കുന്നവരും അല്ല, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരൊക്കെ ഒരു പർച്ചേസ് ചെയ്യുന്ന സമയം. അപ്പൊ നമുക്കിപ്പോ പാട്ടൊക്കെ കേട്ടിരിക്കാം. എങ്ങനെയാണ് പാട്ട്? റേഡിയോ ഒക്കെ കടയിൽ തന്നെ വെച്ചിട്ടുണ്ടോ? അപ്പൊ അത് ലക്കി ആയിട്ടുള്ള ഒരു റേഡിയോ ആണ് കേട്ടോ. നമുക്ക് ഒന്നും വിളിക്കാനും സാധിച്ചില്ലേ? കിട്ടി അല്ലേ. അതാണ് അതാണ്, നല്ല ഭാഗ്യമുള്ള റേഡിയോ ആണ്. നമ്മുടെ സ്വരം ആ റേഡിയോ കൂടി മൂന്നാമത്തെ ദിവസം പോകുന്നു. ഇതുവരെ പോയിട്ടില്ല, റേഡിയോയിൽ കൂടി നമ്മുടെ സൗണ്ട് പോയിട്ടില്ല. അപ്പൊ പുതിയ ഒരു റേഡിയോ വാങ്ങി അതിന്റെ മൂന്നാം ദിവസം നമ്മുടെ സൗണ്ടും അതിലൂടെ പോകുന്നു. വലിയൊരു കാര്യല്ലേ. ഓക്കെ, എനിക്ക് സന്തോഷമായി കേട്ടപ്പോ. നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ഓക്കെ, ചോദിച്ച പാട്ട് പൂക്കാലം വരവായി എന്ന മൂവിയിലെ പാട്ടല്ലേ, ജെറാ മൂവി. ഓക്കെ, ഇഷ്ടഗാനം വരുന്നുണ്ട് കേട്ടോ, കേട്ടോളൂ. ഓക്കെ, താങ്ക് യു.

0: വരികൾ പോലെയാണ് പലരും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ചിലർ ഭാഗ്യമായിട്ടായിരിക്കും കടന്നു വരിക. യെസ്, അങ്ങനെ നമ്മുടെ ഭാഗ്യം പോലെ ഒരാൾ കൂടി ചേരുന്നുണ്ട് കേട്ടോ. ഹലോ.
1: ഹലോ.
0: ആ, ഇന്നത്തെ യുവർ ചോയ്സിന്റെ ഭാഗ്യം പോലെ എന്നൊക്കെ ഞാൻ പറഞ്ഞെടുത്ത ആമുഖമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഭാഗ്യക്കാരിയുടെ പേര്?
1: സേതുലക്ഷ്മി.
0: സേതുലക്ഷ്മി. ഓ, നീണ്ടൊരു പേരാണ്. അതെങ്ങനെ കട്ട് ചെയ്ത് വിളിക്കുക? സേതു എന്നാണോ ലക്ഷ്മി എന്നാണോ? സേതു എന്ന്. ഓക്കെ, ലക്ഷ്മി എന്നാരെങ്കിലും വിളിക്കാറുണ്ടോ?
1: ലക്ഷ്മി അങ്ങനെ വിളിക്കാറില്ല, സേതു എന്നാ വിളിക്കാം.
0: എല്ലാവരും സേതു എന്നാ, വീട്ടിലും നാട്ടിലൊക്കെ സേതു എന്നാ വിളിക്കുന്നേ. അപ്പൊ സമയം നമുക്ക് അതിക്രമിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഉടനെ ചോദിക്കുന്നു, സേതുവിന് ഏതു പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഈ പുഴയും കടന്നുള്ള ഫിലിമിലെ
0: യേശുദാസ്പാടിയ പാതിരപ്പുള്ളു ഉണർന്നു. കേട്ടാലോ, നമുക്ക് മലയാളം വാർത്തകൾ വരാനുള്ള സമയമായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്തിരി തിരക്ക് കൂട്ടുന്നുണ്ട്.
1: സാരമില്ല.
0: ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു.

0: അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: ഭാരത് ഓർ ഓസ്ട്രേലിയ ദോ വൈബ്രന്റ് ഡെമോക്രസീസ് ഹെ ദോ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹെ ഓർ ദോ മഹത്വപൂർണ ഓഷൻ പവർസ് ഹെ ഹമാരി യേ സമാനതായേ ഓർ ഹമാരാ കോമൺ വേൾഡ് വ്യൂ ഹമേ ഗഹരെ ആപസി വിശ്വാസ് കെ സാത്ത് നിരന്തർ ആഗേ ബഡ്നെ കി പ്രേരണ ദേതേ ഹെ ഹമാരി കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് നെ പിച്ചിലെ കുച്ച് വർഷോ മേ അഭൂതപൂർവ പ്രഗതി കീ ഹെ ഓർ ആജ് തീസരി അന്വൽ സമിറ്റ് സേ ഹമാരെ സഹയോഗ് മേ കൈ നയേ ആയാം ജുഡേ ഹെ.
1: സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക്കിനായുള്ള കാഴ്ചപ്പാടാണ് സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവെച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഫലപ്രദമായ സമുദ്ര സഹകരണം അനിവാര്യമാണെന്ന് ഇരുരാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയൻ സൂപ്പർ കമ്പനി ഇന്ത്യയിൽ 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോൾഡർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ വളർച്ചയിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഈ ഗുണനിലവാരം നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി ഭുവനേശ്വറിലെത്തിയ ഉപരാഷ്ട്രപതി ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രവിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്നു.

0: ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇന്നലെ മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടുരൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള മൂന്നാമത്തെ ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആരംഭിച്ചു. മറ്റന്നാൾ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഗതാഗത മേഖലയിലെ പ്രധാന മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പ്രമേയത്തിന് കീഴിലാണ് യോഗം നടക്കുക. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്ത ഭൂമിയിൽ നിന്നും 4 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 1 മീനാക്ഷി പുഴയോരത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബീഹാർ സ്വദേശി എസ്കേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇറാന്റെയാണ്. രണ്ടാമത് കണ്ടെത്തിയ ആളുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മീനാക്ഷി പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ കുറവായതിനാലും വെള്ളം തെളിഞ്ഞതുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്.
0: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നിയന്ത്രണ വിധേയമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പശ്ചിമബംഗാളിൽ പരക്കെ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാളിലെ 5 ഹിമാലയൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ തുടരുന്ന മഹാരാഷ്ട്രയിലെ ഹിങ്കോളിയിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. പുലർച്ചെ 1:37 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശവാസികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. വീടുകളിൽ വിള്ളലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രതിഭകളുടെ വൻനിരയുള്ള ഫ്രാൻസും അത്യുദ്ധാനികളുടെ സ്ക്വാഡായ മൊറോക്കയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനു മുന്നിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പരിൽ ഒതുക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ മടങ്ങില്ലെന്നുറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ 2 തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്ക ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ 3 ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്നത് ശ്രദ്ധേയമാണ്. ഗോൾ അടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടല് 7 ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ്. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരങ്ങ് തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രങ്ങൾ ഇന്ന് ഏറെ നിർണായകമാകും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ

പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരെ യുഎസ് സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. യുഎസ് വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കേരള പിഎസ്സി പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കായാണ് റിസർവേഷനാണ് ഇന്ന് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജ്ജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

0: മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം ഒരു മണി കഴിഞ്ഞ് 6:46 നമ്മുടെ യുവർ ചോയ്സിന്റെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് സംസാരിക്കുന്നത്?
3: ഷാജി.
2: ഷാജിയാണ്. എവിടെ നിന്ന് വിളിക്കുന്നു?
3: ചേർത്തല.
2: കടക്കരപ്പള്ളി ചേർത്തല. ഓക്കെ, അവിടെ എന്താ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്? അവിടെ തന്നെയാണോ, ചേർത്തല തന്നെയാണോ? വീടിനടുത്താണ്. ഒരുപാട് നാളായോ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്? കുറെ നാളായി. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു മഴ സീസണിൽ, എങ്ങനെയാണ് ബിസിനസ് ഒക്കെ? നല്ല പോണ സമയമാണോ? വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഒരു സമയം ഒരുപാട് ഓർഡറുകൾ വരാറുണ്ടോ? അങ്ങനെയാണ്. അപ്പൊ അത് നമ്മൾ തന്ന ഓർഡറിന്റെ അനുസരിച്ചാണോ 1x1 കൊടുക്കുന്നത്? ആർക്കെങ്കിലും പ്രിഫറൻസ് കൊടുക്കോ? ഇല്ല, ആദ്യം തന്ന ഓർഡർ ആദ്യം തീർക്കും. അങ്ങനെ തന്നെയാണ് അല്ലേ? എങ്ങനെയാണ്, ഒത്തിരി സ്റ്റാഫാ? അങ്ങനെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് രണ്ട് പേരുള്ളൂ. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഏത് വർക്ക് ചെയ്യാനാണ്? ഫർണിച്ചർ മീൻസ് ടേബിള്, അങ്ങനെ എന്താണ്? എളുപ്പത്തിൽ ഏതാണ് തീരുന്നത്, പെട്ടെന്ന് തീരുന്ന വർക്ക്? തീരാനുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നന്നായിട്ട് വർക്കൊക്കെ മുന്നോട്ട് പോട്ടെ. ഇന്നിപ്പോ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ജാതക എന്ന മൂവിയിലെ പാട്ട്. ആ ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ? ജയറാമിന്റെ മൂവിയാണ്. കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മളെ റെയിൻബോയിലേക്ക് ഇതിനു മുമ്പ് വിളിച്ചിരുന്നോ?
3: വിളിച്ചിട്ടുണ്ട്.
2: ഓക്കെ, ഇന്നിപ്പോ ഏത്

0: ഇനി പാർക്കാണ് ഡെഡിക്കേഷൻ
1: മെഡിക്കേഷൻ ഫാമിലിക്ക് വേണ്ടി.
0: ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്?
1: അമ്മ അമ്മേൻ്റെ ഒക്കെ ഉണ്ട്.
0: ഓക്കെ, നമുക്ക് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ പാട്ട് കേട്ടാലോ. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ,
0: താങ്ക് യു. സമയം 1:08:57 ആകുന്നുണ്ട്. യുവർ ചോയ്സിലേക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 0484248101, 0184242418.

0: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है। तो मेरा खास आग्रह है, वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
1: Where there's water, there's life. Come, let us adopt rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct borewells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
2: Musically yours, this is FM Rainbow 107.5.
3: Your favorite music station.
4: You are listening to Your Choice, only on Akashavani Kochi FM Rainbow 107.5. ഇഷ്ടഗാനങ്ങളുടെ സമയമാണ്. ഇഷ്ടഗാനം ചോദിച്ചിട്ട് നമ്മളോടൊപ്പം ഒരു കോളർ ചേരുന്നുണ്ട്. ഹലോ.
5: ഹലോ, നമസ്കാരം.
4: ആ നമസ്കാരം, ആരാണ്, എവിടുന്നാണ്?
5: ചേർത്തല വയലാർ നിന്നും മുരളീധരൻ.
4: മുരളീധരൻ, ചേർത്തലക്കാരൻ. നേരത്തെയും ഒരു ചേർത്തലക്കാരൻ വിളിച്ചിരുന്നു. എന്താ ചെയ്യുന്നേ?
5: ട്യൂഷൻ പഠിപ്പിക്കുകയാണ്, ട്യൂട്ടോറിയൽ അധ്യാപകനാണ്.
4: ഓക്കെ, ഒത്തിരി നാളായോ ഫീൽഡിൽ വന്നിട്ട്?
5: 35 വർഷമായി.
4: അപ്പൊ കുട്ടികൾക്ക് വന്ന ഒരു മാറ്റത്തെ കുറിച്ച് ഒരു വരിയിൽ പറയാൻ പറഞ്ഞ എന്തെങ്കിലും പറയാൻ പറ്റുമോ?
5: പറയാൻ പറ്റുമല്ലോ, നല്ല മാറ്റം വന്നിട്ടുണ്ട്. പഴയ പോലെയുള്ള കുട്ടികളല്ല ഇപ്പോൾ.
4: നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്.
5: രണ്ട് നെഗറ്റീവാണ് കൂടുതലും.
4: കൂടുതലും
5: പണ്ടത്തെ കുട്ടികൾക്ക് അധ്യാപകരോടൊക്കെ നല്ല റെസ്പെക്ട് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത്ര ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
4: ഒരു അധ്യാപകൻ എന്ന നിലയിലുള്ള അഭിപ്രായം.
5: പണ്ട് പഠിപ്പിച്ച കുട്ടികളാണ് ഇപ്പൊ എന്നെ കാണുമ്പോ എവിടെ വെച്ച് കണ്ടാലും സാറ് എന്നൊക്കെ വിളിച്ചു വരുന്നത്, പക്ഷെ ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ പഠിപ്പിച്ച കുട്ടികളൊന്നും കണ്ടാലും മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
4: അത് അത് അവരുടെ ഭാഷയിൽ ഫ്രണ്ട്ലി ആണെന്ന് വാദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും?
5: അങ്ങനെയൊന്നും പറയാൻ
4: പറ്റില്ല അല്ലേ.
5: ഓരോ ജനറേഷന്റെ
4: വ്യത്യാസമാണ്. ഓക്കെ, കുട്ടികൾ പറയും ഇപ്പൊ സുഹൃത്തുക്കളെ പോലെയാണ് അധ്യാപകരെന്ന് പറയും. ശരിയായിരിക്കും, നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ.
5: നമ്മൾ അതിലേക്കിട്ട് കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പഴയ പോലെയുള്ള ഞാൻ മാത്സാ പഠിപ്പിക്കുന്നു, അപ്പൊ അറിയാലോ.
4: പൊതുവേ കുട്ടികളുടെ ഒരു പേടി സ്വപ്നമായിരിക്കും മാത്സ്, പൊതുവേ എല്ലാവർക്കും അല്ല. പറ്റത്തില്ല. ഓക്കെ, എന്നാലും നമുക്ക് കഴിയുന്ന വിധം നമ്മൾ അവരെ മെരുക്കിയെടുക്കുന്നു അല്ലേ, നല്ല രീതിയിൽ. അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കെല്ലാം പോസിറ്റീവ് ആക്കണം എന്നാണല്ലോ ഓരോ അധ്യാപകന്റെയും മനസ്സില്. അതാണ്, എല്ലാവരെയും നന്മയിലേക്ക് നയിക്കണം, എല്ലാവരും നന്മയിലുള്ളവരാകണം എന്നാണല്ലോ. അതാണ്, അപ്പൊ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം അല്ലേ.
5: ധന്യാണ്,
4: ധന്യാണ്. ഇപ്പൊ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
5: എനിക്ക് മിന്നാരം സിനിമയിലെ ഒരു കൊല്ലം പൊന്നും പൂവും,
4: ലാലേട്ടന്റെ പാട്ട്, എനിക്കും ഫേവറേറ്റ് ആയ ഒരു സോങ് ആണ്. കേട്ടാലോ നമുക്ക്? ഓക്കെ, താങ്ക് യു. അപ്പോ ഇനി എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ, എല്ലാ നമ്മുടെ നന്മയും മറ്റുള്ളവരിലേക്ക് പകർത്താൻ സാധിക്കട്ടെ, കുട്ടികളിലേക്ക്. ഓക്കെ, താങ്ക് യു. ഇതുപോലെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം, ഒപ്പം തന്നെ ഇഷ്ടഗാനവും ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810104 0484 248 1 0 1 0484 248 1 0 1. You are listening to ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: മിന്നാനം എന്ന മൂവിയിലെ പാട്ട് കേട്ട് തിരിച്ചു വരുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. ഇത് ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. ഇഷ്ടഗാനം ആവശ്യപ്പെടാനായിട്ട് മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം നമ്മുടെ യുവർ ചോയ്സിൽ ചേരുന്നുണ്ട്. ഹലോ ഹലോ, റെയിൻബോ യുവർ ചോയ്സ് ആരാണ്? ആ, എവിടെ നിന്ന് വിളിക്കുന്നു? നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്താണോ? വീട് അവിടെയാണെന്നാണോ പറഞ്ഞത്?
1: വീട് അവിടുന്ന് 10 കിലോമീറ്റർ പോണം.
0: ഇപ്പൊ നമ്മള് നിക്കുന്നത് അവിടെയാണെന്ന് അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എന്താ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാ?
1: ഞാൻ എയർപോർട്ടിലെ ടാക്സി ഡ്രൈവറാണ്.
0: ഓക്കെ, എയർപോർട്ടിൽ. അപ്പൊ ഇപ്പൊ നമുക്ക് കസ്റ്റമറുള്ള സമയമാണോ?
1: അല്ലല്ല, നിർത്തിയേക്കാം.
0: ആ, നിർത്തിയേക്കാണ്. ഈ ഒരു പാട്ട് കേട്ടിട്ട് വേണം നമുക്ക് അടുത്ത കസ്റ്റമർ പിടിക്കാൻ അല്ലേ? വൈകിട്ടാവുള്ളൂ. ഓക്കെ, ആ ഒരു സമയത്താണ് നമ്മള്. ടാക്സിയിൽ ഉണ്ടോ റേഡിയോ? ഉണ്ടോ? അപ്പഴാണ് വിളിക്കാൻ തോന്നിയത്.
1: തിരിച്ചു വരുമ്പോ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ട് പോരും.
0: അപ്പൊ ഇന്നാണ് വിളിക്കാൻ തോന്നിയത് നമുക്ക്? അങ്ങനെ. ഓക്കെ ഓക്കെ, ഇന്നാണ് ഇന്നാണ് സംസാരിക്കാൻ സാധിച്ചത് അല്ലേ? ആ, മാഷിന്റെ വാക്കുകൾ എങ്ങനെയാ, നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ചോ?
1: മാഷിന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. ഇപ്പോഴത്തെ ക്ലാസ് ആരോടും പ്രത്യേക പ്രതിഫലത്തില്ല.

0: അതാണ് ഒരുപാട് പേരിപ്പോ മനസ്സിൽ ഇത് തന്നെ പറയുന്നുണ്ടാവും അല്ലേ.
1: പിള്ളേരോടൊന്നല്ല, ആരോടും ഇല്ല അവർക്ക്, ആരോടും അവനോരോടും തന്നെ ഇല്ല, അവർക്ക് ഇപ്പൊ തോന്നണ കാര്യം അപ്പൊ ചെയ്യും.
0: അപ്പൊ ചെയ്യും, എന്നിട്ട് അവര് നമ്മളോട് പറയും വൈബാണെന്ന്, വൈബ് വ്യത്യാസമാണെന്ന്. അവര് വൈബിലാണ്. അതാണ്, എന്തായാലും എല്ലാവരും നന്മയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: നല്ലത് വരട്ടെ,
0: വരട്ടെ. അതെ, അതാണ്. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: ഞാൻ പാട്ട് പറഞ്ഞത് മറ്റേ റോക്ക് ആൻഡ് റോളിലെ രാവേറെ എന്നുള്ള പാട്ട്.
0: മധു ബാലകൃഷ്ണൻ പാടിയൊരു പാട്ടല്ലേ. ഫേവറേറ്റ് സിംഗർ ആണോ അദ്ദേഹം?
1: പാട്ട് ഭയങ്കര
0: ഇഷ്ടാണ്. ഓക്കെ, അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, വിദ്യാസാഗറാണ് മ്യൂസിക് നൽകിയിരിക്കുന്ന ഈ ഒരു പാട്ടിന്. കേട്ടാലോ, എല്ലാവർക്കും വേണ്ടിട്ടല്ലേ.
1: ഓക്കെ,
0: വൈഫിന്റെ പേരെന്താണ്?
1: അജിത.
0: അജിത, അജിത കേൾക്കുന്നുണ്ടാവോ?
1: ചെലപ്പോ
0: ചെലപ്പോ, ഭാഗ്യമുണ്ടെങ്കിൽ അല്ലേ, ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു. ദാ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനോടൊപ്പം പ്രിയ ഗാനവും ഡെഡിക്കേഷനും ഒക്കെ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484281010104248. ദിസ് ഈസ് ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5. ഇത് യുവർ ചോയ്സ്.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: Is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: ഇഷ്ടഗാനങ്ങളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് യുവർ ചോയ്സ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 1 മണി കഴിഞ്ഞ് 31 മിനിറ്റും 32 സെക്കൻഡും ആകുമ്പോൾ നമ്മളോട് സംസാരിക്കാനും ഇഷ്ടഗാനങ്ങൾ പറയാനായിട്ട് ഒരാളെത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് സംസാരിക്കുന്നത്?
3: എന്റെ പേര് ഷിജു, കൊടുങ്ങല്ലൂരിൽ നിന്നാണ്.
2: കൊടുങ്ങല്ലൂരിൽ നിന്ന് ഷിജു ആണ് സംസാരിക്കുന്നത്.
3: അതെ,
2: അമ്പലത്തിനടുത്താണ്. നമുക്ക് ഓരോ പ്രദേശത്ത് പറയുമ്പോഴും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു സംഭവം ഉണ്ടാവല്ലോ.
3: അമ്പലത്തിന്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ വീട്ടിലേക്ക് പോകണം. അമ്പലത്തിന്റെ തൊട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പാണ്.
2: എന്ത് ഷോപ്പാണ്?
3: വെജിറ്റബിൾ ഷോപ്പ്.
2: വെജിറ്റബിൾ ഷോപ്പിൽ വർക്ക് ചെയ്യാണ് അല്ലേ? ഓക്കെ.
3: പണ്ട് നമ്മള് രാജകുമാരൻ എന്നൊരു സിനിമയില് ഷൂട്ട് ചെയ്തിട്ടുള്ള ഷോപ്പാണ്. ഒരുപാട് പഴക്കമുള്ള കടയാണ്.
2: ഒരുപാട് പഴക്കമുള്ള കടയാണ്. അപ്പൊ ഒരുപാട് നമ്മൾ ഒരുപാട് നാളായോ?
3: അല്ല, ഞങ്ങളിപ്പോ 15 വർഷം ആവണ് ആ കട ഷോപ്പ് എടുത്ത് നടത്താൻ തുടങ്ങിയിട്ട്.
2: അപ്പൊ ഒരുപാടായല്ലോ. 15 വർഷം എന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ.
3: ആ അതന്നെ, പാരമ്പര്യമുണ്ട്. 50 വർഷത്തെ പാരമ്പര്യമുള്ള കടയാണ്.
2: അത്രയും കടയാണ്. ഓക്കെ, അപ്പൊ നമ്മള് വന്നിട്ട് 15 വർഷമായി. ഇനിയും എങ്ങനെയാണ് നമുക്ക് സ്ഥിരം ഒരു ജോലി ചെയ്യുമ്പോ മടുപ്പ് അങ്ങനെ വല്ലതും തോന്നാറുണ്ടോ? ഇല്ല അല്ലേ?
3: ഇല്ല, അങ്ങനെ മടുപ്പില്ല. ആറര മണിക്ക് തുറക്കും, രാത്രി 9 വരെ ഉണ്ട്.
2: അതെന്താണെന്നറിയോ മടുപ്പില്ലാത്തത്? നമ്മൾ ഇഷ്ടത്തോടെ ഒരു ജോലി ചെയ്യുമ്പോ നമുക്ക് മടുക്കൂല. അപ്പൊ അത് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. അതാണ് അതാണ് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് ഒരു പ്രവൃത്തി നമുക്ക് മടുപ്പായിട്ട് തോന്നുന്നത്. എങ്ങനെ, എല്ലാം ഉണ്ടോ? എല്ലാ വെജിറ്റബിൾസും ഉണ്ടോ അതില്?
3: വെജിറ്റബിൾ ഉണ്ട്.
2: ഓക്കെ, ഇപ്പൊ തിരക്കുള്ള സമയമാണോ? ഈ ഉച്ച സമയം
3: ഇന്ന് ലീവാണ്.
2: എന്താണ്, നമ്മളെ വിളിക്കാൻ വേണ്ടി ലീവ് എടുത്താണോ?
3: അല്ല, അന്ന് വൈഫ് പ്രെഗ്നന്റ് ആണ്. അപ്പൊ ഹോസ്പിറ്റലൊക്കെ പോകേണ്ട ദിവസമായിരുന്നു, അപ്പൊ അതാണ് ലീവ് എടുത്തതാണ്.
2: വെരി ഗുഡ്. അപ്പൊ എങ്ങനെയാണ്, ഹോസ്പിറ്റലൊക്കെ പോയി വന്നോ എന്നിട്ട്?
3: അല്ല, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി 3:30 ഡോക്ടറെ കാണേണ്ടത്.
2: ഒരു ഗ്യാപ്പിൽ ഒരു പാട്ട് കിട്ടും അല്ലേ ഇപ്പൊ? അപ്പൊ ആദ്യമായിട്ടാണോ വിളിക്കുന്നത് നമ്മളെ?
3: അതെ, ആദ്യമായിട്ട് വിളിക്കുന്നത്.
2: അപ്പൊ കുഞ്ഞാവ വരുമ്പോൾ ഈ ഒരു വിശേഷം കൂടി പറയാം നമുക്കല്ലേ കാതില്?
3: സ്കൂളിൽ പോയിരിക്കുന്നു.
2: ഓക്കെ, അപ്പൊ ഇനി എത്ര നാളുണ്ട് വാവ വരാനായിട്ട്?
3: 1.5 മാസം.
2: ഓക്കെ, അപ്പൊ അതിനുശേഷം ഞങ്ങൾക്കും ഒരു നല്ല വിശേഷം കേൾക്കാനായിട്ട് വരട്ടെ. ഓക്കെ, നമുക്കിപ്പോ പാട്ട് കേൾക്കാം.
3: ഓക്കെ ഓക്കെ, കേൾക്കാം.
2: ചോദിച്ച പാട്ട് ആധാരം എന്ന മൂവിയിലെ പാട്ടല്ലേ?
3: ആധാരം എന്ന മൂവിയിലെ
2: പാട്ട് വരുന്നുണ്ട് കേട്ടോ, കേട്ടോളൂ.
3: ശരി ശരി.
2: ഓക്കെ, താങ്ക് യു.

എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ

0: ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: യെസ്, അപ്പൊ കേട്ടല്ലോ അല്ലേ, യുവർ ചോയ്സിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല, കേട്ടില്ല, പാട്ട് കിട്ടിയില്ല എന്നൊക്കെ പരിഭവമുള്ളവർക്ക് വോയിസ് യുവർ ചോയ്സിലേക്ക് നിങ്ങൾക്ക് വോയിസ് ആയിട്ട് നിങ്ങളുടെ വോയിസിലൂടെ മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു വാട്സപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് ആ ഒരു വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും നമുക്ക് ആ ഒരു പ്രോഗ്രാം കേൾക്കാൻ സാധിക്കും. ഇപ്പോ കേട്ടോണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. ആരാണ്?
2: ഞാൻ പെരുമ്പളം ദ്വീപിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ആ, പെരുമ്പളം ദ്വീപിൽ നിന്ന് ആരാണ്?
2: പെരുമ്പളം ദ്വീപിൽ നിന്ന്
1: സരസൻ. സരസനാണ്, ഓക്കെ. അവിടെ എന്താണ് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്ന ആളാണോ? ഓക്കെ. ഇപ്പൊ റെസ്റ്റ് എടുക്കുന്ന ഒരാളാണല്ലേ? ഓക്കെ. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മഴയുള്ള സമയാണല്ലേ? ഓക്കെ ഓക്കെ. ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
2: എനിക്ക് മറ്റേ രാജാവിന്റെ മകളില്
1: പാടി തുടങ്ങിയല്ലോ.
2: അത് പാട്ട്
1: അത്രമേൽ ഇഷ്ടമുള്ള പാട്ടാവുമ്പോ നമ്മള് അറിയാണ്ടൊന്നും മൂളി പോവോ അല്ലേ? അതാണ്. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? സമർപ്പിക്കുന്നു. അതാണ് ഈ പ്രിയപ്പെട്ട പരിപാടി കേട്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിട്ട്. ഓക്കെ, കേട്ടാലോ, നമുക്ക് സോങ്ങിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മണി കഴിഞ്ഞ് 46 മിനിറ്റും 10 സെക്കൻഡ് ആയിട്ടുണ്ട്. കേട്ടോണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇത് യുവർ ചോയ്സ്. അപ്പൊ യുവർ ചോയ്സിലേക്ക് നെക്സ്റ്റ് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: ബാബു കണ്ണമാലി.
1: ബാബു ആണ്, കണ്ണമാലിയിൽ നിന്ന് വിളിക്കാണ്.
2: അതെ അതെ.
1: ഓക്കെ, എങ്ങനെയാണ് അവിടെ ഇപ്പൊ? മഴ പെയ്യുന്ന സമയമാണോ?
2: ഇല്ല ഇല്ല, ഇപ്പൊ വലിയ മഴയൊന്നും ഇല്ല.
1: മഴയൊന്നുമില്ല. ഇന്ന് പെയ്തോ മഴ?
2: ഇന്ന് പെയ്തിട്ടില്ല.
1: ഈ ഒരു മഴ സീസണിൽ എവിടെയെങ്കിലും യാത്ര ചെയ്തിരുന്നോ?
2: മഴയത്താണ് യാത്ര. വണ്ടിയിലെ ഡ്രൈവറാണല്ലോ.
1: ഡ്രൈവറാണല്ലേ.
2: അതെ അതെ അതെ.
1: പക്ഷെ വണ്ടിക്കകത്തല്ലേ ഡ്രൈവർമാര്?
2: മഴയത്താണല്ലോ ഓടിക്കുന്നത്.
1: മഴയത്താണ് ഓടിക്കുന്നത് അല്ലേ. എന്നാലൊന്ന് പുറത്തിറങ്ങേണ്ടി വരും
2: തീർച്ചയായിട്ടും.
1: കൊറിയർ സർവീസ് ആണ്. അപ്പൊ അത് പുറത്തിറങ്ങിയിട്ട് വേണമല്ലോ നമുക്കൊന്ന് കൊടുക്കാനായിട്ട്.
2: കൊടുക്കാനായിട്ട് നമ്മുടെ ഹെൽപ്പർ ഉണ്ടാവും കൂടെ. എന്നാലും സഹായിച്ചു കൊടുക്കേണ്ടി വരും.
1: എല്ലായിടത്തും നമ്മുടെ കണ്ണും കൈയും എത്തണം, മെയ്യും എത്തണം.
2: അതെ അതെ അതെ അതെ.
1: അതാണ്. അപ്പൊ നല്ലോണം നോക്കുന്ന ഒരാളാണ്.
2: ആണ് ആണ്,
1: നമ്മുടെ അന്നമാണ്.
2: പിന്നെ മേഡം, എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്.
1: പറഞ്ഞോളൂ.
2: ഇപ്പൊ ഞാനിതിപ്പോ ലൈവില് എനിക്ക് പാട്ട് ആവശ്യപ്പെട്ട് വിളിക്കുകയല്ല മെയിനായിട്ട്. കാരണം വെച്ചാൽ ഈ സ്ഥിരം വിളിക്കുന്നവര് ഈ കഴിഞ്ഞിടയ്ക്ക് അടുപ്പിച്ചിട്ട് വിളിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, ഒരു കടക്കപ്പുഴ ഷാജി എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളി സ്ഥിരം പരിപാടിയാണ്. അപ്പൊ അത് ദേവി ചെയ്ത് പുള്ളിക്ക് ആഗ്രഹം വിളിക്കുന്നത് അത് കൊള്ളാമെന്നല്ല കാര്യം. പക്ഷെ അതൊരു
1: മാക്സിമം നമ്മൾ എല്ലാവരെയും ഗ്യാപ്പ് ഒരു ഒരു കാലാവധിക്ക് ശേഷമാണ് എല്ലാവരെയും നമ്മൾ അതാണ്. നമ്മളും അങ്ങനെയാണ് കേട്ടോ.
2: ഞാനിപ്പോ ആസ്വദിക്കുന്ന ആളാണ്. ഇപ്പൊ ഞാനിത് വിളിച്ചിട്ട് കുറെ ആളാ. ഇന്ന് ഇത് പാട്ടിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും വിളിച്ചതിക്ക്
1: പറയാന്ന് കരുതി അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും അവസരം കിട്ടാൻ വേണ്ടി എല്ലാവരും, നമ്മളും അതുപോലെ നിങ്ങളും എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അവസരം കിട്ടും. എല്ലാവരും ഇഷ്ടഗാനങ്ങൾ കേൾക്കും, എല്ലാവരും ഹാപ്പി ആവും. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാം.
2: കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. സുഖമോ ദേവിയിലെ സുഖമോ ദേവി സുഖമോ ദേവി പാട്ടൊന്ന് കേട്ടാൽ കൊള്ളാം.
1: തീർച്ചയായിട്ടും. ഇതാ വരുന്നുണ്ട് ആ ഒരു സോങ്.
2: യെസ്, താങ്ക് യു.
1: താങ്ക് യു.

0: സുഖമോ ദേവി എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് കേട്ട് തിരിച്ചു വരുമ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 52 മിനിറ്റും 54 സെക്കൻഡും ആയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഇത് കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നും ഗിരിയാണ്.
0: ആരാണ് പേര് പറഞ്ഞത്?
1: ഗിരിഗിരി.
0: ഗിരിഗിരി, ഒരു ഗിരി, ഒരു ഗിരി, ഫുൾ ഫുൾ നെയിം ഗിരി എന്ന് മാത്രമേ ഉള്ളോ? എനിക്ക് തോന്നി ഗിരീഷ് അല്ലേ. അപ്പൊ എല്ലാവരും കോഴിക്കോടല്ല, എല്ലാവരും വിളിക്കുന്നത് ഗിരി എന്നാണ്. ഇനിയിപ്പോ റെയിൻബോ ഉള്ളവർക്കും ഗിരി എന്ന് വിളിക്കാം.
1: ഓ മതി, ഞാൻ അയക്കാറുണ്ട്. അതിൽ നിന്ന് ഒരു വൈകുന്നേരത്തെ കരുതില്ലേ, 8 മണി ഉള്ള ഒരു പരിപാടി അതാ
0: ഉണ്ടോ?
1: അതില് ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്.
0: അതില് വിളിക്കാറുണ്ട് അല്ലേ. മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറില്ല.
1: വിളിക്കില്ല.
0: ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ട്, വിളിച്ച് സംസാരിക്കുകയാണ് നമ്മളിപ്പോ. ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ്, ശീലമാക്കാനാണോ ഉദ്ദേശം? അതാണ്, പരാതികളൊക്കെ വരും കേട്ടോ, വല്ലപ്പോഴും വിളിച്ചാ മതി. അതാണ് അതാണ്, ഗുഡ് ബോയ് ആണ്. അപ്പൊ ഓക്കെ, ഏത് സിനിമയിലെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: വല്ലേട്ടല്ലേ, പൊട്ടിച്ചാലും തഞ്ചാവൂർ പൂവച്ചാലും. അപ്പാടല്ലേ.

0: ആ പാട്ടുണ്ട്, പാടുന്നുണ്ടോ? ഒരു വരി കൂടി
1: മൊത്തം കൂടാ.
0: അറിഞ്ഞോടാ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ
1: ഓക്കെ, താങ്ക്
0: ഓക്കെ,
1: യു.
0: താങ്ക് യു.

ഒരിക്കൽ കൂടി സമയം പറയുന്നു, 1 മണി കഴിഞ്ഞ് 54:41 ആയിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇതാ ഇവിടെ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇതുവരെ വിളിച്ചവർക്ക്, വിളിച്ചിട്ട് കിട്ടാത്തവർക്ക്, അങ്ങനെ ഒരുപാട് പരിഭവമായിട്ടിരിക്കുന്നവർക്ക്, അതൊന്നുമില്ലാണ്ട് നമ്മുടെ പാട്ടിനൊപ്പം കൂട്ടായി കൂടെ കൂടിയവർക്ക് ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. സ്നേഹത്തോടെ, ഇറ്റ്സ് മീ ആർ ജെ ധന്യ.

0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: സമയം 2 മണി കഴിഞ്ഞ് 29 മിനിറ്റും 50 സെക്കൻഡും. ഇനി കേൾക്കാം സ്പോൺസർ പ്രോഗ്രാം.

യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മെൽബണിൽ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുറേനിയം ഇറക്കുമതി, നിർണായക ധാതു ഇടനാഴി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം ശക്തമാക്കാനും ധാരണ. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7 ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ സമാപനം. കോട്ടയം പാലായിൽ പെരുമ്പാമ്പിനെ കൊന്ന് മാംസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. വെട്ടുകല്ലിൽ ഷിജോ ആണ് വനംവകുപ്പിന്റെ പിടിയിലായത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായുള്ള സമൂഹമാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 108 പേർ അറസ്റ്റിലായി. 107 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണിന് മുന്നോടിയായുള്ള താരലേലത്തിന്റെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 156 താരങ്ങളെയാണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് വച്ചാണ് താരലേലം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കയെ നേരിടും. ന്യൂസ് റെയിൻബോ.
1: On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: ഹായ് ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് ജൂലൈ 9th തേഴ്സ്ഡേ, സമയം 5:07:16. ഡിയേഴ്സ് ദാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇറ്റ്സ് മീ ആർ ജെ റീന.
1: ഞാൻ പ്രതീക്ഷിക്ക്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമ്മളിപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ സമയം ഇത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എല്ലാ ശ്രോതാക്കളും ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ റെഡി ആയിട്ടിരിക്കുമ്പോഴേക്കും നിങ്ങൾ ട്രാഫിക് ബ്ലോക്കിൽ ആണെന്നറിയാം. കാരണം മിക്കവാറും കൊച്ചിയിൽ പല സ്ഥലങ്ങളിലും ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാവരും ഇപ്പം മെസ്സേജസ് തന്നെ അയച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്. എടപ്പള്ളി ഭാഗത്ത് ബ്ലോക്കുണ്ട്, അതുപോലെ തന്നെ കാക്കനാട് ഭാഗത്ത് ബ്ലോക്കുണ്ട്. അപ്പം നിങ്ങളുടെ ബ്ലോക്കുകളൊക്കെ തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ച് തരിക. അപ്പം എല്ലാവരും സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പം ഇന്നത്തെ വിശേഷങ്ങളും പാട്ടും ചിരിയും ചിന്തയും ഗെയിംസും ഒക്കെ ആയിട്ട് നമ്മൾ കൂടെയുണ്ട്.
0: യെസ്, ഞങ്ങൾ 5 മുതൽ 8 വരെ നിങ്ങൾ കൂടെയുണ്ട് ഓൺ ദി ഗോയിൽ. അപ്പോൾ ഡിസ് കേട്ടുകൊണ്ടിരിക്കുക, ദിസ് ഇസ് ആകാശവാണി കൊച്ചി ഫ്രം റീംബോ 107.5.

0: സമയം ഇതാ 5:15, 15:17 ആകുമ്പോൾ ഓൺ ദി ഗുഡ് റൈറ്റ് മ്യൂസിക് ഇതാ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാ ഓരോ ദിവസത്തിനും പ്രതീക്ഷ ഓരോ പ്രത്യേകതകളുണ്ടല്ലേ?
1: തീർച്ചയായും. കാരണം നമ്മളിപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് അർജന്റീനയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അർജന്റീനയുടെ സ്വാതന്ത്ര്യ ദിനം പറയുമ്പോഴേക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കറിയാം, കഴിഞ്ഞ ലാസ്റ്റ് ഡേ നടന്ന ഒരു മാച്ച് സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിട്ട് എല്ലാ ഫുട്ബോൾ ആരാധകരും ജയിക്കുമോ, അർജന്റീന ഫാൻസ് ഒക്കെ ജയിക്കുമോ ജയിക്കുമോ എന്ന് അവസാന മിനിറ്റുകൾ വരെ കാത്തിരുന്നതാണ്.
0: ലാസ്റ്റ് 13 മിനിറ്റുകളാണ്,
1: അതാണ് കളിയുടെ ആ ഒരു ഗതി മാറ്റിമറിച്ചത്. അപ്പോ എന്താ പറയാ, അർജന്റീന അടുത്തൊരു റൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ എന്താ പറയാ, മെസ്സിയും മെസ്സി പടയും അടുത്ത റൗണ്ടിലേക്ക് ഉണ്ട്. അപ്പൊ എന്താ പറയാ, നമ്മൾ ഈ ഒരു ഇത് കാണുമ്പോഴേക്കും, നമ്മളെ ടെലിവിഷനിലിരുന്ന് ഈ ഒരു ലൈവ് മാച്ച് കാണുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, 4 വർഷം കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും നമുക്ക് ഫേവറേറ്റ് പ്ലേയേഴ്സ് വന്നിട്ട്, പിന്നെ അതിനിടയിൽ കുറച്ച് നഷ്ടങ്ങളുണ്ട്. നമ്മുടെ ഇപ്പൊ ബ്രസീൽ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ജർമ്മനി ആണെന്നുണ്ടെങ്കിലും പോർച്ചുഗൽ ആണെങ്കിലും
0: വിജയം കൈവരിച്ചില്ല. അവരൊന്നും
1: കൈവരിച്ചില്ല എന്ന് മാത്രമല്ല, അവര് മുന്നോട്ടില്ലാതെ വരുമ്പോഴേക്കും നമ്മുടെ ഫാൻസിന് ഏറ്റവും

0: ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സംഭവം കൂടിയാണ്.
1: അവരൊരു ഫൈനലിലെത്തി കാണണം എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആരാധകർ ആഗ്രഹിച്ചു.
0: തീർച്ചയായും, പ്രത്യേകിച്ച് കേരളക്കാരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ രാത്രി 12:30 ഒന്നര മണിക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബാക്കി ഏത് സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ആൾക്കാർക്ക് സമയമൊന്നുമില്ല. ഫുട്ബോൾ ആണ് വലുത്, ആ കാൽപന്ത് കളി കാണാൻ വേണ്ടി വലിയ സ്ക്രീനിൽ ഉറപ്പ് എണീറ്റിരിക്കുന്ന ഒരു അവസ്ഥയാണ് തിരിച്ചിട്ടിരുന്നിട്ട്. അപ്പൊ അതാണ് ഒരു ആവേശമുള്ളത്. അപ്പം ആ അർജന്റീനയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പം 1816 സ്പാനിഷ് ഭരണത്തിൽ നിന്ന് അർജന്റീന സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ദിനമാണെന്ന്. അപ്പം ലോക ഫുട്ബോളിലെ മെസ്സിയുടെ നാടായ അർജന്റീനയ്ക്ക് ഇന്ന് ദേശീയ ആഘോഷ ദിനം കൂടിയാണ്.
1: ഇങ്ങനെ ഒരുപാട്, അത് മാത്രമല്ല പിന്നെയും മറ്റു പല ദിനങ്ങളും
0: പ്രത്യേകതകൾ,
1: ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ഈ ഒരു പ്രത്യേകത എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പറയണം, അത് ചെറിയ ആയുധങ്ങളുടെ നാശത്തിനായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ദിനമാണ് ഇത് എന്നുകൂടി പറയുന്നുണ്ട്. കാരണം ഇത് ഐക്യരാഷ്ട്രസഭ ആരംഭിച്ച ഒരു ദിനമാണ്. ഇത് സമാധാനവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിൽ തന്നെ നിയമവിരുദ്ധമായ ചെറിയ ആയുധങ്ങളുണ്ടല്ലോ, അതിന്റെയും സംഘർഷങ്ങളുടെയൊക്കെ അപകടങ്ങളെ എടുത്തു കാണിക്കുന്ന ഒരു ദിനമാണ്. പിന്നെ നാഷണൽ കുക്കി ഡേ ആണ് അല്ലേ, ദേശീയ പഞ്ചസാര കുക്കി ദിനം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയാട്ടോ. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ ക്ലാസിക് വെണ്ണ പോലുള്ള മധുര പലഹാരമാണ് സ്വീറ്റ്. ഇത് ബേക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അലങ്കരിക്കുന്നതിനും ആസ്വദിക്കുന്നതിനൊക്കെ ആയിട്ട് സമർപ്പിച്ചിരിക്കുന്ന രസകരവും ഭക്ഷണത്തെയും ആയ ഒരു കാലമാണെന്ന് പറയാട്ടോ.
0: എന്തായാലും ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിട്ടിരിക്കും. അർജന്റീന സ്വാതന്ത്ര്യം പറഞ്ഞപ്പോൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ദക്ഷിണ സുഡാന്റെ സ്വാതന്ത്ര്യ ദിനമാണെന്ന്. 2015 ലോകത്തിലെ ഏറ്റവും പുതിയ രാജ്യങ്ങളിലൊന്നായ ദക്ഷിണ സുഡാന് സ്വാതന്ത്ര്യം നേടിയ രാജ്യം കൂടിയാണെന്ന്. പിന്നെ നമ്മളെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 1762 കാതറിൻ ദ ഗ്രേറ്റ് റഷ്യയുടെ ചക്രവർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ 1922 ഇതിഹാസ നീന്തൽ താരം ജോണി വെസ്മുള്ളർ 100 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഒരു മിനിറ്റിൽ താഴെ സമയം കുറിച്ച ആദ്യ വ്യക്തിയായി മാറിയിട്ടുണ്ട്. പിന്നെ 1926 ഈ ദിവസമാണ് ചൈനയുടെ ചരിത്ര സുപ്രധാനമായ നോർത്തേൺ എക്സ്പെഡിഷൻ എന്നുള്ള സംഭവം ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് കോർട്ട്നി ലവ് അമേരിക്കൻ ഗായിക അഭിനേത്രിയായിട്ടുള്ള അവരുടെ ജന്മദിനമാണ്. ജിം ഗർ പ്രശസ്ത റോക്ക് ബാൻഡ് അദ്ദേഹത്തിലെ മുഖ്യ ഗായകനാണ്, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അങ്ങനെ നമ്മളെ
1: ഒരുപാട് നാഷണൽ ലെവലിലായാലും ഇന്റർനാഷണൽ ലെവലിലായാലും ഒരുപാട് ഒരുപാട് പ്രത്യേകതയുള്ള ദിനമാണ് ഇന്ന് ജൂലൈ 9. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പ്രതീക്ഷണ ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ അർജന്റീനയുടെ ആ ഒരു ദിനം എന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്ത് വിരിഞ്ഞ ആ ഒരു സന്തോഷം ഞാൻ ഇങ്ങനെ നോക്കിക്കാണുമായിരുന്നു. അർജന്റീനയാണോ ഇഷ്ട?
0: എന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടീം അർജന്റീനയാണ്.
1: എനിക്ക് മനസ്സിലായി ആ സംസാരത്തിന് മനസ്സിലായി അതിനെ കുറിച്ച്
0: നമ്മൾ കൊച്ചിലെ മുതൽ ഒരു ടീമിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴും സ്വാഭാവികമായിട്ടും ബ്രസീലിന് ഇഷ്ടമുള്ളവരുണ്ട്, പോർച്ചുഗലിന് ഇഷ്ടമുള്ളവരുണ്ട്, ജർമ്മനി ഇഷ്ടമുള്ളവരുണ്ട്, ഇംഗ്ലണ്ടിന് ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെ ഓരോ രാജ്യത്തിനെയും ഇഷ്ടമുള്ള ടീം ആ ഫുട്ബോൾ ടീമിന് ഇഷ്ടമുള്ളവരുണ്ട്, ഫ്രാൻസിന്റെ ആരാധകരുണ്ട്. പക്ഷെ മെസ്സി മെസ്സി ആ മെസ്സിയോടുള്ള സ്നേഹം കാരണം അർജന്റീനയിലേക്ക് അങ്ങനെ ഞാനൊരു വ്യക്തി എന്റെ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് അർജന്റീന ഇഷ്ടം. പക്ഷെ മറ്റു ടീമുകളെ ഇഷ്ടമല്ലെന്നല്ല, മറ്റു ടീമുകളെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിന് ഇഷ്ടമുള്ള കുറച്ച് ടീമുകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അർജന്റീന, ബ്രസീല്, പോർച്ചുഗല്, ഇതിനൊക്കെ കേരളത്തിൽ ഫ്രാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഫ്രാൻസിന്
1: പിന്നെ
0: ജർമ്മനിക്കും വരുന്നുണ്ട്, ഫ്രാൻസിനും അതുപോലെ തന്നെ ഫാൻസ് ഉണ്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അർജന്റീനയും ബ്രസീലും പോർച്ചുഗലും ആണ് കുറച്ച് കൂടുതൽ നിൽക്കുന്നത്.
1: യെസ്, ആ ഒരു കളി കാണാനായിട്ട് എല്ലാവരും ആവശ്യത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. പക്ഷേ അവസാനം നമ്മൾ ആഗ്രഹിച്ച പല ടീമുകൾ എന്താ പുറത്തായി.
0: എന്തായിരുന്നാലും പക്ഷെ ആ ഒരു 8 കളിയാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയൊരു തീപാറും പോരാട്ടമാണ് നടക്കുന്നത്. ശേഷിക്കുന്ന 8 ടീമുകൾ മാത്രമാണ്. അവസാന 8 ആദ്യ മത്സരത്തിൽ നിലവിലെ റണ്ണേഴ്സ് അപ്പായ ഫ്രാൻസ് കരുത്തരായ മൊറോക്ക ഇന്ന് രാത്രി 1:30 വെളുപ്പിന് 1:30 ആ കളി നടക്കും. ആവേശകരമായിട്ടുള്ള കളിയാണ് ഫ്രാൻസും മൊറോക്കയായിട്ട് നടക്കാൻ
1: പോകുന്നത്. കാണാൻ പ്ലാൻ ഉണ്ടോ?
0: ഉറപ്പായിട്ട് രാത്രി കളി കണ്ടിട്ട് ഇന്ന് ഒറ്റ കളി മാത്രമേ ഉള്ളൂ, 1:30 ഫ്രാൻസ് മൊറോക്കയായിട്ട്. അത് ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ തന്നെയാണ് ആ ഇത് 4 വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന
1: 4 വർഷത്തിൽ കിട്ടുന്ന ഒരു കായിക മാമാങ്കമാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു കളി കൂടിയാണ്.
0: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ പറയുന്നത് എവിടെ പാട്ട്, ഞങ്ങൾ അടുത്ത പാട്ട് വരട്ടെ. സോ ലെറ്റ്സ് എൻജോയ് നെക്സ്റ്റ് സോങ്.

0: യെസ്, ജില ആൻഡ് ഡ്രിങ്കില എന്ന രണ്ട് മൂവിയിലെ പാട്ട് നല്ല തകർപ്പം പാട്ട് കേട്ടിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയിട്ടുള്ളത്. നേരം 5:29:48 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. കൂടെ ഞാൻ ആർജറീന,
1: ഞാൻ പ്രതീക്ഷേഖർ. അപ്പൊ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുട്ബോളിന്റെ ആവശ്യം പറഞ്ഞു, ഫുട്ബോളിന്റെ ആവശ്യം പറഞ്ഞപ്പോഴേക്കും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു, എന്നാലും ഞങ്ങളെ ഇഷ്ട ടീമുകളൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അർജന്റീനയും ഫ്രാൻസൊക്കെ ഉണ്ട് കേട്ടോ വെച്ച് നോക്കി. എന്തായിരുന്നല്ലേ സുധീറാണ് അത് പറഞ്ഞിരിക്കുന്നത്. സുധീർ, അതെ, നമുക്ക് ഓരോ ടീമും പ്രിയപ്പെട്ടതാണല്ലോ.
0: അതെ അതെ. പിന്നെ പറഞ്ഞു എനിക്ക് എന്താ പറയാ, പോർച്ചുഗൽ വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. പോർച്ചുഗൽ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും എന്ത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്.
1: അനൂപ് ഇവിടെ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞുള്ളൂ, ഫ്രാൻസ് ഇത്തവണ കപ്പടിക്കും, അർജന്റീനയും കിട്ടത്തില്ല. അപ്പം നേരത്തെ ഞാൻ അർജന്റീന ഫാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനൂപ് അവിടെ കപ്പടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത്.
0: സ്പെയിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അപ്പൊ സ്പെയിനോന്ന് ചോദിക്കുന്നുണ്ട്.
1: ആ, സ്പെയിനും ഒന്നും പറയണ്ട, കാരണം ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചാൽ എല്ലാ ടീമുകളും ജയിക്കട്ടെ. 8 ടീമുണ്ട്, നന്നായിട്ട് കളിക്കുന്ന എല്ലാ ടീമും ജയിക്കട്ടെ.
0: അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോ അതാ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വരുമ്പോ ചില്ലറ വെച്ചുകൊണ്ട് ഒരു സൈക്കിള് വാങ്ങി, ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങി ഇങ്ങനെ ഇരിക്കും.
1: ചില്ലറ വെച്ചിട്ട് മോട്ടോർ സൈക്കിൾ,
0: തുട്ടുകൾ വെച്ചിട്ട് മോട്ടോർ സൈക്കിൾ വാങ്ങിയേക്കുവാണ്. അത് ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110,000 രൂപയുടെ മോട്ടോർ സൈക്കിൾ ആട്ടോ. ജസ്റ്റ് അതെല്ലാം ഈ പൈസ മൊത്തം എന്ന് പറഞ്ഞാൽ 10 രൂപ നാണയങ്ങളാണ്, അങ്ങനെ വെച്ചിട്ടാണ് വാങ്ങിയത്. എങ്ങനെ ഇരിക്കും,
1: നന്നായിരിക്കും. പക്ഷെ ഞാനിപ്പോ ആലോചിക്കുന്ന, ഈ ചില്ലറ തുട്ടുകൾ വെച്ചിട്ട് അദ്ദേഹം ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു. പക്ഷെ ഈ ചില്ലറ തുട്ടം കൊണ്ടിട്ട് ഷോറൂമിൽ ചെല്ലുമ്പോഴേക്കും ഈ ഷോറൂമില് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അവർ ഇത്രയും ചില്ലറ തുട്ട് എണ്ണണ്ടേ,
0: എത്രയോ ക്ഷമ വേണോ.
1: പിന്നെന്താ, ഇപ്പം നമുക്ക് ആഗ്രഹങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷെ എന്നാലും ഒരു ഷോറൂമിൽ ചെന്നിട്ട് ഇത്രയും ചില്ലറ തുട്ടം കൊണ്ടിട്ട് എനിക്ക് ബൈക്ക് വേണം എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ എണ്ണി അത് അദ്ദേഹത്തിന് സാധിച്ചു കൊടുത്ത ആ അവിടുത്തെ ജീവനക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ട്.
0: അതെ, കാരണം ഇത് ചെറിയ ചെറിയ സമ്പാദ്യമാണ്, എന്നാൽ ചെറിയ സമ്പാദ്യങ്ങളുടെ വലിയ ലക്ഷ്യത്തിലേക്ക് നടന്നെത്തി എന്ന് വേണം നമുക്ക് പറയാൻ. ഇതാ തെലങ്കാനയിൽ നടന്ന ഒരു സംഭവം ആട്ടോ, ഒരു കൊണ്ടേ രഘുപതി എന്നൊരാള് ആണ് ഇത് വാങ്ങിയത്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരു ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ബൈക്ക് സ്വന്തമാക്കാനായിട്ടാണ് വണ്ടിയുടെ മുഴുവൻ തുക എന്ന് പറഞ്ഞാൽ 110,000 രൂപ 10 രൂപ നാണയങ്ങളായിട്ട് ഷോറൂമിലെത്തിച്ചത്. ഇത് പ്ലാസ്റ്റിക് കവറിലാട്ടോ എത്തിച്ചിരുന്നത്. പക്ഷെ നാണയ കൂമ്പാരാണോന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഇരിക്കുമല്ലേ,
1: കാണാൻ നല്ല കൗതുകമുണ്ട്, പക്ഷേ എണ്ണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
0: അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര നല്ല രീതിയിൽ പ്രചാരമൊക്കെ വന്നു. കാരണം ഇത്രയധികം നാണയങ്ങളൊക്കെ എണ്ണാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ വളരെ ക്ഷമയോടുകൂടി ആ തുക

0: എണ്ണിത്തിട്ടപ്പെടുത്തി, കൃത്യത വരുത്തി, എന്നിട്ട് വാഹനത്തിലെ താകോലം രഘുപതിക്ക് കൈമാറുകയും ചെയ്തു എന്നാണ് പറഞ്ഞു വന്നത്. എങ്ങനെയിരിക്കും ഇതുപോലെ വല്ല അവസ്ഥ, ഇതുപോലെ എന്തെങ്കിലും അവസ്ഥ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതിൽ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഇതുപോലെ ചെറിയ കുസൃതികൾ ചെയ്തിട്ടുണ്ടോ?
1: ഞാൻ ആക്ച്വലി എന്ത് സംബന്ധിച്ചാൽ, എന്റെ ഒരു ചെറിയ കുടുക്കുണ്ട്. ആ കുടുക്കകത്ത് ചെറിയ ചെറിയ നാണയങ്ങൾ ഇങ്ങനെ വെച്ച് വെച്ച് വെച്ച് അവസാനം അറിയുമോ, ഇത് എനിക്ക് എപ്പോഴും ഒരു സമ്പാദ്യം കിട്ടുന്നത്, പലപ്പോഴും കിട്ടുന്നത് ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. അവസാനം എണ്ണി നോക്കുമ്പോഴേക്കും ഒരു ആകാംക്ഷ കിട്ടുന്നത്, 10,000 ആയിരുന്നാലും 6,000 ആയിരുന്നു, 8,000 ആയിരുന്നു, വിഷു കൈനേട്ട കിട്ടുന്നവരെ നോട്ടുകൾ വരെ ഞാൻ എന്നത് കൊണ്ട് ഇടാറുണ്ട്. അപ്പൊ അവസാനം നമുക്കൊരു സമ്പാദ്യമായിട്ട് മാറും. എനിക്ക് തോന്നുന്നു പല സേവിങ്സിന്റെ ആൾക്കാരും പല ബോക്സും ഈ കുടുക്കയ്ക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. ഈ കൊച്ചുകുട്ടികൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ച് അവർക്കൊരു വലിയൊരു ഇതാണ്, അവർക്കൊരു സമ്പാദ്യമാണ്. പിന്നെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന
0: ഇതുപോലെ കുറെ സംഭവങ്ങൾ വാങ്ങുകയും ചെയ്യുമ്പോൾ ബൈക്കാണോ കുട്ടികൾക്ക് എന്താണ് ഇഷ്ടം, അവർക്കുണ്ട് വിലപിടിപ്പുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് വാങ്ങുകയും ചെയ്യാം.
1: സമ്പാദ്യങ്ങളുടെ പുടിക്കൂട്ട് കൊടുത്തിട്ട് ഈ സമ്പാദ്യം വാങ്ങിക്കരുത് തുറന്നിട്ട് ഇങ്ങനെ 1,00,000 രൂപയും 2,00,000 രൂപയും എല്ലാം കോയിൻസ് കൊണ്ട് കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് കൊടുത്താല് വളരെ ബുദ്ധിമുട്ടായിരിക്കും,
0: പണി കിട്ടും. പക്ഷെ എല്ലാവരും ഇതുപോലെ ചെന്നെങ്കിലും ഒരാൾ രണ്ടാളൊക്കെ ഓക്കെ, എല്ലാവരും ഇതുപോലെ തുനിഞ്ഞാൽ കുറച്ച് പാടണം. മാത്രമല്ല ഈ ചില്ലറ പൈസ ഒക്കെ ചില നേരത്ത് ക്ഷാമം നമുക്ക് നേടാറുണ്ടല്ലോ. ഈ 10 രൂപ ചില 1 രൂപ 2 രൂപയൊക്കെ കിട്ടാൻ തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ട് കാണാറുണ്ടല്ലേ. അപ്പൊ അതിന്റെ കാര്യം ഇതുപോലൊക്കെ ഒരുപാട് പേര് അങ്ങ് മാറ്റി വെക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കൈകളിലേക്ക് ചില്ലറകൾ
1: എത്താത്തത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 20 കോയിന് കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ 10 കോയിന് കിട്ടുമ്പോഴേക്കും അതൊരു സന്തോഷമാണോ ഉള്ളത്, അതോ അല്ലെങ്കിൽ ഇതിന്റെ വെയിറ്റ് താങ്ങണം എന്നുള്ള ഒരു പേടിയാണോ ഉള്ളത് കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോഴേക്കും? എങ്ങനെയാണ് റീനക്ക് ഫീൽ ചെയ്യുന്നത്?
0: എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ 10-20 ഒക്കെ നടന്നു മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ 20 രൂപ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഇത് 2-3 പ്രാവശ്യം നോക്കണം, ഇത് 10 ആണോ 20 ആണോ എന്നൊക്കെ ചെയ്യും. പണ്ട് 10 നോട്ടൊക്കെ കിട്ടുമ്പോൾ നല്ല സുഖമാണ്, നമുക്കത് ഇന്നതാണ്. പക്ഷെ ഇപ്പൊ നോക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നു.
1: അങ്ങനെ നോക്കിയെടുക്കുന്ന ഒരു കാര്യം പറയുമ്പോഴാണ് പലപ്പോഴും ഇപ്പം കുറിപ്പ് എവിടെ എന്ന് പറഞ്ഞ് കുറെ പേര് അന്വേഷിക്കുന്നത്. പക്ഷെ കുറിപ്പിന്റെ കാര്യം പറയുമ്പോഴേക്കും ആ ഒരു കൊലപാതക കേസ് ആസ്പദമാക്കിയിട്ട് 3 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. 1984 May 19 പുറത്തിറങ്ങിയ NH-47 എന്ന സിനിമയാണ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം റിലീസ് ചെയ്തത്. ബേബി സംവിധാനം ചെയ്ത സിനിമയുടെ തിരക്കഥ രചിച്ചത് പാപ്പരക്കുടി ലക്ഷ്മണനാണ്. അതിനകത്ത് സുമൻ സർ, TGTV സർ, ലാലു അലക് സർ, വൽക്കി നായർ, ജഗദീഷ് ശ്രീമാൻ സർ, അങ്ങനെ അവരൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം വീണ്ടും ഒരു സിനിമ ഇറങ്ങി. 2016 August 18 പുറത്തിറങ്ങിയ അടൂർ ഗോപാലകൃഷ്ണന്റെ പിന്നെയും എന്ന സിനിമയാണ് രണ്ടാമതായി ഇറങ്ങിയത്. ദിലീപും കാവ്യ മാധവനും വിജയരാഘവനും അവരൊക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. പിന്നെ വീണ്ടും 2021 November 12 റിലീസ് ചെയ്ത കുറിപ്പ്. അത് ശ്രീനാഥ് രാജേന്ദ്രനാണ് സംവിധാനം ചെയ്തത്. സിനിമയിൽ ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ദ്രജിത്ത്, ഷൈൻ ടോം ചാക്കോ, ടൊവിനോ തോമസ്, വിജയരാഘവൻ, ശോഭിത ദുലിബാല, അങ്ങനെ കുറെ പേര് അഭിനയിച്ചിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറിപ്പിന്റെ കാര്യങ്ങളൊക്കെ പലരും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ദുൽഖർ പാടിയ മനോഹരമായ ഗാനം ഫ്രം ദ മൂവി കുറിപ്പ്

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: സ്വാമിഭവാൻ വെളിപാടിന്റെ പുസ്തകം രണ്ട് മൂവിയിലെ നല്ല അടിപൊളി പാട്ട് കേട്ടിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയിട്ടുള്ളത്. നേരം 5:46 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
2: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മളിപ്പോ രണ്ടുപേരും റീനയും പ്രതീഷും നിങ്ങളോടൊപ്പം ഉള്ളപ്പോ തന്നെ ശ്രോതാക്കൾ ഇങ്ങനെ നമ്മുടെ ഫുട്ബോളിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് സ്നേഹം ഫുട്ബോളിന് ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ഫുട്ബോളിനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ വാചാലരായി സംസാരിക്കുന്നത്, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റൊരു സ്നേഹത്തിന്റെ കാര്യമാണ് നമുക്കിപ്പോ പറയാൻ വേണ്ടിയുള്ളത് ശ്രോതാക്കളോട്.
1: അതെ, ശാസ്ത്രലോകത്തെ പോലും ഞെട്ടിച്ച ഒരു സംഭവമാണ് അങ്ങ് ഗ്രീസിലാണ് ഇത് അരങ്ങേറിയത് കേട്ടോ. ഒരു അപൂർവ കാഴ്ചയാണ്. അപ്പൊ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായ കാര്യമാണ്.

0: കാരണം സാധാരണയായിട്ട് അവരുടെ അതിർത്തിക്കുള്ളിൽ കയറുന്ന തെരുവുനായ്ക്കളെ എന്താ പറയാ കടിച്ച് മുറിച്ചങ്ങ് ഇല്ലാതാക്കി കളയില്ലേ കാട്ടിച്ച നായ്ക്കള്. അങ്ങനെയുള്ള ഒരു ചെന്നായ ഒരു നായ്ക്കുട്ടി അങ്ങ് കയറി ചെല്ലാണ് ചെന്നായിക്കൂട്ടത്തിനിടയിലേക്ക്. അവർ നോക്കുന്നതെന്ന് വെച്ചാൽ നായ്ക്കുട്ടീനെ സ്വന്തം മകനെ പോലെയാണ് നോക്കണത് കേട്ടോ. കാരണം ഇത് ശാസ്ത്രലോകത്തെ പോലും അവർ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞ ഈ ഒരു കാഴ്ച കണ്ടിട്ട് അവരിത് കണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോണിൽ പകർത്തിയ ഒരു ദൃശ്യമാണ് കേട്ടോ അത്. കാരണം ഇതിന് 4 മാസം പ്രായമുള്ളൂ ഈ തെരുവുനായ്ക്കുട്ടി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 3 ആഴ്ചയിലേറെയായിട്ട് ഈ അവൻ കാട്ടിലെ ചെന്നായി കുടുംബത്തിനോടൊപ്പമാണ് ഈ തെരുവ് നായി കൊച്ചു നായ്ക്കുട്ടി താമസിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞു വന്നു വെച്ചാൽ ഇവര് ഈ വന്യജീവി പ്രേമികളുടെ ഒക്കെ അവര് നെഞ്ചിളക്കിയാണ്. കാരണം ഈ ഒരു കാഴ്ച കാണുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺ ചെന്നായിയാണ് സ്വന്തം അമ്മേനെ പോലെയാണ് അവര് നോക്കുന്നത് കേട്ടോ. കാരണം എന്നത് കാണിച്ച കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലർച്ചെ സമയങ്ങളിലെ ഇവര് വിശ്രമിക്കുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 450 മീറ്റർ എങ്കിലും അകലെയുണ്ട്. അവര് നീരൂറയിലേക്ക് പോകും. അപ്പൊ ഈ പെൺ ചെന്നായ നായ്ക്കുട്ടിയെ വഴിയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവാട്ടോ. വഴിമധ്യേന അവർ ഇരയൊക്കെ തേടുമ്പോ നായ്ക്കുട്ടിക്ക് യാതൊരു പേടിയില്ല. ക്ഷമയോടെ ഇത് ഈ നായ്ക്കുട്ടി ഉണ്ടല്ലോ വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കും. എന്നിട്ട് വെള്ളക്കെട്ടിന് കടുത്ത് എത്തുമ്പോ എന്ത് ചെയ്യും ഓടി ചെന്ന് വെള്ളം കുടിക്കുന്ന ഒക്കെ കാണാൻ നല്ല രസമാണ്. ഇതൊക്കെയാണ് ദൃശ്യങ്ങളിൽ പകർത്തിയത് കേട്ടോ.
1: ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ സംഭവം വെച്ചാൽ നമ്മളിപ്പം ഈ കാണുന്ന ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് വന്യജീവി ആ ഒരു സ്ഥലത്ത് വന്യജീവികൾ വാസിക്കുന്ന ഒരു കാട്ടിൽ നടക്കുന്ന സംഭവമാണ്. നമ്മളിപ്പോ ഒരു വീട്ടിലാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മളെ നായ്ക്കുട്ടി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാക്ക വന്ന് വെള്ളം കുടിക്കാൻ വന്നാൽ പോലും ഇവൻ നായ്ക്കുട്ടി ഓടിക്കുന്ന ഒരു അവസ്ഥ എത്തും. പക്ഷെ പലപ്പോഴും നമ്മൾ പല വന്യജീവി സംഗീതങ്ങളൊക്കെ ചെന്ന് കാണുമ്പോഴേക്കും അവിടെ ആന വന്ന് വെള്ളം കുടിക്കും, സിംഹം വന്ന് വെള്ളം കുടിക്കും, കാരണം അതുപോലെ തന്നെ കാക്ക വന്ന് വെള്ളം കുടിക്കും. ആരും ആരെയും അങ്ങനെയൊന്നും തടുക്കുന്നത് നമ്മൾ കൂടുതലും കാണുന്നില്ല. കാരണം അവരുടെ ഒരു ആവാസവ്യവസ്ഥയിൽ അവർ ജീവിക്കുന്ന സംഭവം വഴിക്കും എല്ലാം കൂട്ടം ചേർന്ന് തന്നെ ജീവിക്കുന്ന ഒരു സംഭവമാണ്. ഒപ്പം ഒരു വീട്ടിൽ തന്നെ ഇപ്പൊ താറാവും അതുപോലെ തന്നെ പശുവും അതുപോലെ തന്നെ നായക്കുട്ടിയും എല്ലാം ഒരു വലിയൊരു വീട്ടിലുണ്ടെന്ന് വെച്ചേക്കുക, അവരെതിനെല്ലാം വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു ബോണ്ടുണ്ട്. കാരണം ഇവർ നായക്കുട്ടിയാണെങ്കിലും പശുവിനെ കണ്ടിട്ട് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, കുറയ്ക്കത്തില്ല. പക്ഷെ അല്ലാതെ വേറെ വരുന്ന ഒരു നായക്കുട്ടിയും പശുവൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവർ ആക്രമിക്കാൻ അല്ലാതെ ആക്രമണ സ്വഭാവം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ബഹളം ഒക്കെ അങ്ങോട്ട് സംഭവങ്ങളൊക്കെ കാണിക്കും. അതായത് അവരെ സ്നേഹം എന്ന് പറയുന്നത് എല്ലായിടത്തും മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും ഒക്കെ തന്നെ അവരുണ്ട്. അവർ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് കൂടുതൽ അതിന്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്നത് അവർക്ക്.
0: അപ്പൊ ഇത് ഈ പറഞ്ഞു വന്നു വെച്ചാൽ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞാലും ഗ്രീസിലെ അരിസ്റ്റോട്ടൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ തിയോഡോറസ് ആണ് ഒരു വർഷമായിട്ട് ഈ ചെന്നായിക്കൂട്ടത്തിനെ ഇങ്ങനെ നോക്കി നിരീക്ഷിച്ച് വരികയാണ്. അപ്പൊ അത് പറയുന്ന വെച്ചാൽ ഈ വന്യജീവി ചരിത്രത്തിൽ തന്നെ മുൻപില്ലാത്തൊരു സംഭവമാണ് ഇങ്ങനെയെന്നാണ് പറയുന്നത്. കാരണം വന്യജീവികൾ അവരെ വെറുതെ വിടില്ല, അവർക്കറിയില്ലല്ലോ അവരുടെ എന്ന് വെച്ചാൽ ഒരു കാട്ടുമൃഗം അങ്ങനെ വരുമ്പോൾ ആരെയും ഇത് ചെയ്യാത്ത ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇത് മുൻപില്ലാത്തൊരു സംഭവം എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ.
1: എന്തായാലും നമ്മുടെ ഇന്ത്യയിലെ കാടുകളിലേക്കൊക്കെ പോയി ഇതിനെക്കാട്ടും വലിയ വലിയ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും തിരിച്ചിട്ടത്. സ്വാഭാവികമായിട്ടും ഞാനിപ്പോ ട്രിവാൻഡ്രത്ത് നമ്മുടെ പൊന്മുടി ആ ഒരു ഇത് സംഭവത്തിലേക്ക് നമ്മൾ ശരിക്കും ആൾക്കാർ പോകാറുണ്ട്. അതുപോലെ തന്നെ തെന്മല എക്കോ ടൂറിസം ഉണ്ട്, അവിടേക്ക് സത്യം പറഞ്ഞാൽ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ എക്കോ ടൂറിസം എന്ന് പറയുമ്പോഴേ അവിടെ ഫോറസ്റ്റിന്റെ ഓഫീസസ് തന്നെ അവിടെ നമുക്ക് ക്യാമ്പ് സജ്ജമാക്കുന്നുണ്ട്, കാട്ടിനകത്തൂടി നടക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അവർ ഇതിന് 10 ക്യാമ്പ് തരും. പിന്നെ അതുപോലെ തന്നെ ബാക്കി തേക്കടി അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിലും നമുക്ക് തേക്കടിയിൽ ബോട്ട് ട്രിപ്പ് നടത്തുമ്പോഴും അല്ലാതെയൊക്കെ ചെയ്യുമ്പോഴേക്കും പല സംഭവങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോഴാണ് ഈ ഒരു മൃഗങ്ങളുടെ അവരുടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ചിലപ്പോൾ ഇതിനെക്കാട്ടിയെല്ലാം ചരിത്രം തീർക്കുന്ന മൃഗസ്നേഹമൊക്കെ നമുക്ക് ഉണ്ടാകാം, നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഒരുപാട് നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്നവരാണ്, അവർ ഇതിന് നേരിട്ട് കണ്ടിട്ടുള്ളവരുമായിരിക്കും.
0: ചിലപ്പോൾ ഇതിപ്പോ ഒരു വാർത്തയായി ഒരു സംഭവമാണ്, പക്ഷെ എങ്കിലും ഇത് അത്ഭുതമാണ്, അത്ഭുതം തന്നെയാണ് കേട്ടോ. കാരണം ചെന്നായിക്കുട്ടികളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു നായ്ക്കുട്ടി ചെന്നില്ല, അവരെ നോക്കുക, വളരെ സുരക്ഷിതനായിട്ട് നോക്കുക, സ്വന്തം അംഗത്തെ പോലെ നോക്കുക, അതിനെ പരിപാലിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ്. പക്ഷെ ഭാവിയിൽ എന്താകുമെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ള എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.
1: സിനിമ സ്റ്റോറി പോലെ അതിങ്ങനെ ഇങ്ങനെ ബിൽഡപ്പ് ആയി വന്നുകൊണ്ടിരിക്കുന്നു, ഭാവിയിൽ അത് എന്താകും എന്നുള്ളത് നമുക്ക് ക്ലൈമാക്സോടെ തന്നെ. ഇനി ആ ചെന്നായ കുട്ടികൾക്കിടയിൽ നായ്ക്കുട്ടി വളർന്ന് ഇനി നായ്ക്കുട്ടിയെ പോലെ സ്വഭാവം കിട്ടുമോ അല്ലെങ്കിൽ നായ്ക്കുട്ടിയെ പോലെ കിട്ടുമോ കാത്തിരുന്ന് നമുക്ക് അറിയാം.
0: അതെ, സമയം 5:50 വായിട്ടുണ്ട് ഡിയേഴ്സ്, നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. ഇപ്പോൾ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. മാത്രമല്ല പ്രതീക്ഷയെ, നമ്മുടെ ഗെയിം ടൈം 6 മണിക്കാണ് കേട്ടോ. നമ്മുടെ ഗെയിം ടൈം നമ്മുടെ ശ്രോതാക്കൾക്ക് വിളിക്കാനുള്ള നേരമാണ്. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഒന്ന് പറഞ്ഞേക്കാം അല്ലേ.
1: 0484-248-101 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 0484-248-101. അപ്പൊ ശ്രദ്ധാക്കൾ എന്നെ ചോദിക്കും, വിളിക്കാൻ വേണ്ടി പറഞ്ഞു ഗെയിം സോണാണ്, എന്ത് സോണാണ്, എന്താണ് നമ്മുടെ ഇന്നത്തെ ഗെയിം?
0: ഗെയിം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയ ഒരു ഗെയിം, സാധാരണ ക്വിസ് ആണല്ലോ നമ്മൾ അധികം കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ന് ക്വിസിനെ മാറ്റുന്നത് വളരെ ഈസി ആയിട്ട്, നെയിം പ്ലേസ് തിങ്സ് ഒക്കെ ഇല്ലേ, പേര് സ്ഥലം സിനിമ സാധന മൃഗം. കുട്ടിക്കാലത്തേക്ക് എല്ലാവരും ചെയ്ത് കളിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും അവരെ കുട്ടിക്കാലത്തേക്ക് നമ്മളിങ്ങനെ ഓർമ്മയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാം കൂടി, ഒരു ഗെയിം കൂടിയാണ് കേട്ടോ അത്. എന്തായാലും പ്രതീക്ഷ ഇതൊക്കെ കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രതീക്ഷ ഇങ്ങനെയുള്ള കളികളൊക്കെ കളിച്ചിട്ടുണ്ടോ കുട്ടിക്കാലത്ത്?
1: കുട്ടിക്കാലത്ത് പല കളികളും കളിച്ചിട്ടുണ്ട്, പക്ഷെ ചിലതൊക്കെ നമ്മൾ മറന്നുപോകുന്ന ഒരു അവസരം.
0: ഇതൊരിക്കലും മറക്കില്ല, കളിച്ചിട്ടുണ്ടെങ്കിലും മറക്കില്ല.
1: നമ്മളിങ്ങനെ ഈ നമ്പറൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ട് കളിച്ചിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്.
0: എഴുതി വെച്ചിട്ട് കളിക്കാറുണ്ട്, അതായത് പേര് സ്ഥലം അതൊക്കെ പറഞ്ഞു കളിച്ചിട്ടുണ്ട്.
1: പറഞ്ഞും കളിച്ചിട്ടുണ്ട്, രണ്ടും ചെയ്തിട്ടുണ്ട്. കാരണം അതിന്റെ തരുന്നത്, പക്ഷെ എന്തായാലും നമ്മുടെ ഈ പറഞ്ഞു കളിക്കാൻ വേണ്ടി എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമ്മുടെ ആകാശവാണി റെയിൻബോ

0: 세번더 원더라.
1: 노스탄코치 오버사이즈 입수 오케이 마 플라스틱 서저리 빨리 뽑아.

0: യെസ്, ദാ സമയം 6 മണിയും 4:46 ആയിട്ടുണ്ട്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലെ നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റ് ഗെയിം സോണിലേക്ക് നമ്മൾ കടന്നു. നമുക്കൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ കോളർ ആരാ നോക്കാം.
1: ഹലോ,
2: ഹലോ,
1: ആരാണിത്? ലതിക, എവിടെ നിന്ന് വിളിക്കുന്നേ?
2: ലജിത.
1: എന്തുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇന്നത്തെ ഗെയിമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാവോ? എന്താണ് ഗെയിം എന്നൊക്കെ? ആ, ഇന്ന് ഒരു പ്രത്യേകതയുള്ള ഗെയിമാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന ഒരു ഗെയിമാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് റീന. അപ്പൊ റീന പറഞ്ഞു എന്തായിരുന്നാലും ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഇത് കൊടുക്കാം. അപ്പൊ റീന അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും.
0: സാധാരണ നെയിം പ്ലേസ് തിങ്സിൽ പേര്, സ്ഥലം, സിനിമ, സാധനം, മൃഗം, ഞങ്ങളൊരു അക്ഷരം പറയും, മലയാളത്തിൽ ഒരു വാക്ക് പറയും. ആ വാക്ക് വെച്ചിട്ട് ഇപ്പൊ വാ വെച്ചിട്ടാണെങ്കിൽ വാ വെച്ച് പേര്, സ്ഥലം, സിനിമ, സാധനം, മൃഗം, നെയിം പ്ലേസ് തിങ്സ് അറിയാലോ, അത് പറയണം. 30 സെക്കൻഡ് ആണ് ഞങ്ങളുടെ സമയം, മാക്സിമം സമയം എന്ന് പറയുന്നത് 30 സെക്കൻഡ് ആണ്. അതിനുള്ളിൽ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, റെഡി അല്ലേ? ഗെയിം മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ ലതിക്ക് തരാൻ പോകുന്നത് ജ. യുവർ ടൈം ജ. ജനത്തിന്റെ ജ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. സ്ഥലം,
2: സ്ഥലം
0: ജവച്ചിട്ട് കിട്ടുന്നില്ലേ? അതാ സാധനം ആലോചിച്ചു നോക്കൂ. ജവച്ചിട്ട് എന്തോ ടൈം ഓഫ്. ലതിക ഞെട്ടിപ്പോയോ? ലജിത ഞെട്ടിപ്പോയോ? പെട്ടെന്ന് പ്രതീക്ഷിച്ച്, പെട്ടെന്നൊന്നും മനസ്സിലേക്ക് ഒന്നും ഓടി വരുന്നില്ല അല്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതിന്റെ ടെൻഷന്റെ കാര്യമൊന്നുമില്ലല്ലോ, വളരെ കൂളായിട്ട് എടുക്കണ്ടായിരുന്നോ? ലജിത, ലജിത അല്ലേ?

പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ലജിത പറയുന്ന ഞങ്ങൾക്കറിയാം. ആ ഒരു ടൈം തരുമ്പോ യു എന്ത് വേണം, ആ ഒരു ടെൻഷനൊക്കെ ആയിപ്പോയി അല്ലേ. ഓക്കെ പോട്ടെ, കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നെക്സ്റ്റ് അടിച്ചു വിളിക്കാം. ഓക്കെ. പ്രതീക്ഷ, സിമ്പിൾ വേർഡ് ആയിരുന്നില്ലേ ശരിക്കും, ജാവ വെച്ചിട്ട്. പക്ഷെ പെട്ടെന്ന് വിളിക്കുമ്പോ അവർക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ ആയിരിക്കും. ആ ഒരു 30 സെക്കൻഡ് നമ്മൾ കൊടുക്കുമ്പോ ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ പറയണല്ലോ എന്ന് എനിക്ക് ടെൻഷനാണ് പറ്റിപ്പോയി എന്നാണ് അപ്പൊ ലജിത എന്നെ പറഞ്ഞത്. അപ്പൊ ലീസ് നിങ്ങൾ ടെൻഷൻ വന്നടിക്കേണ്ട, വളരെ കൂൾ ആയിട്ട് വരിക. 30 സെക്കൻഡ്സിനുള്ള വളരെ സിമ്പിൾ ആയിട്ടൊരു ഗെയിമാണ്. റെഡി അല്ലേ? വേഗം വിളിക്കുക. സമയം 6:07:46 ആയിട്ടുണ്ട്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലെ ഗെയിം സോൺ ആണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. ഞങ്ങൾ വിളിക്കേണ്ട നമ്പർ 0484242811.

0: This is Rainbow FM 107.5. Musically yours.
1: യെസ്, സമയം 6:12 ആയിട്ടുണ്ട്. നമ്മുടെ ഗെയിം സോണിലേക്ക് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്.
2: ഹലോ,
3: ഗുഡ് ഈവനിങ്. നമസ്കാരം, ആരാണ്?
2: ഗുഡ് ഈവനിങ്, നമസ്കാരം.
3: അനില, എന്തുണ്ട് വിശേഷം?
2: നിങ്ങൾ നേരത്തെ വന്യമൃഗങ്ങളുടെ ഒരു കാര്യം പറഞ്ഞില്ലേ?
3: അതെ അതെ, വന്യമൃഗങ്ങളുടെ സ്നേഹത്തിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നു.
2: വന്യമൃഗങ്ങളുടെ സ്നേഹം, മനുഷ്യർ വന്യമൃഗങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യം നേരിൽ കണ്ടൊരു സംഭവം പറയാം.
3: എന്താണത്?
2: പണ്ട് 1984 തേക്കടി ആ തടാകം ഉണ്ടല്ലോ, അതില് VIP കളൊക്കെ ബോട്ടിങ്ങിന് വരുന്നു എന്നുള്ളൊരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ നേരെ കാട്ടില് കൊണ്ടുപോയിട്ട് ഉപ്പ് കയറും. ഈ കല്ലുപ്പ് അത് സോഡിയമാണ്. അത് കാട്ടിലെ മൃഗങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉള്ള സംഭവം അല്ല സംഭവം. ഇതുകൊണ്ട് ഉപ്പ് കുതറിയിട്ട് ഈ മൃഗങ്ങളത് നത്തിയിട്ട് കഴിഞ്ഞ് നക്കി തീറ്റ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെള്ളം തഴിച്ചിട്ട് ഈ തടാകത്തിന്റെ തീരത്തേക്ക് വരും.
3: ഓക്കെ,
2: VIP കൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവര് കാട്ടിക്കൊണ്ട്, അതായത് ഫോറസ്റ്റ് ഓഫീസർമാര് ചെയ്യണ പണി അത്.
3: ഓക്കെ,
2: അതിപ്പോഴും ഉണ്ടോന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. എന്നുവെച്ചാ മൃഗങ്ങളെ ഉപദ്രവിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, അവര് കാട്ടിലായിരുന്നു മേഞ്ഞാറുന്നുള്ളൂ. ഈ മനുഷ്യരായിട്ടുള്ള VIP കൾക്ക് കാണാൻ വേണ്ടി ചെയ്യണ ഉപദ്രവം മൃഗങ്ങളോട്. നേരിക്കണ്ടിരിക്കണം 86-89. അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യം വല്ല ഉണ്ടോന്ന് വെച്ചാൽ പ്രാവശ്യം ചെന്നപ്പോ ബോട്ടിങ്ങിന് സമ്മതിച്ചില്ല.
3: ഇപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെയൊന്നും സംഭവങ്ങളെല്ലാം മാറട്ടെ, കാരണം കാലം മാറില്ല.
2: ബോട്ടിങ്ങിന് പോകുന്നുണ്ടെന്നൊരു അവർക്ക് കാണാൻ വേണ്ടി ഈ പണി കാട്ടിൽ മിക്കവാറും എന്തായാലും ചെയ്തിരിക്കും.
1: ഓക്കെ, ആ ഒരു വിഷമം പങ്കുവെക്കാനാണല്ലോ അനില വിളിച്ചത്.
3: ഓക്കെ, താങ്ക് യു അനില. അപ്പം അനില ഇപ്പം വിളിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാല് നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു ചില കാര്യങ്ങളോട് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അയ്യോ, അങ്ങനെ കാണുമ്പോൾ അങ്ങനെ അവരോട് ഉപദ്രവിക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ വന്യമൃഗങ്ങളെയൊന്നും അങ്ങനെ സംഭവിച്ചു, പ്രത്യേകിച്ച് കാട്ടി ചെന്നിട്ട് അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം പറയുന്നത് സംഭവിച്ചാല് അവിടെ ചെന്നിട്ട് പ്ലാസ്റ്റിക് പോലും ഇടാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ വെള്ളം കുടിച്ച കുപ്പി പോലും അങ്ങനെ ഇതിനകത്തേക്ക് കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് വരാൻ പാടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇപ്പം പറയുന്നത് നമ്മൾ അവിടെ ദാഹജലത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ പോലും അവിടെ ഇട്ടിട്ട് വരരുത് എന്നുള്ളത്.
1: അതെ, അപ്പൊ എന്തായാലും ഇത് കേട്ടിട്ട് അനില ആണ് റിപ്ലൈ ചെയ്തത് നമുക്കൊപ്പം.
3: അനില ഭയങ്കര ഇതായിട്ട് പെട്ടെന്ന് തിരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് കണ്ട അന്ന് കണ്ട ഓർമ്മ 1982-84 കാലഘട്ടത്തിലെ കാര്യമാണ് വിളിച്ചു പറഞ്ഞത്.
1: ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലമാണ് നമ്മളോട് വിളിച്ചു പറഞ്ഞ് ഷെയർ ചെയ്തത്.
3: അതെ അതെ, എന്തായിരുന്നാലും നമ്മുടെ 9 Place Things Animal അത് 30 സെക്കൻഡിനകത്ത് പറയാൻ വേണ്ടി അടുത്ത കോളർ ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. നമുക്ക് നോക്കാം കോളർ ലൈനിലുണ്ടോ. ഹലോ, നമസ്കാരം, ഇതാരാണ്?
4: ഹലോ, സാഹിലൻ.
3: പേരെന്താണ്?
4: ഷാഹില.
3: ഷാഹില എവിടുന്നാ വിളിക്കുന്നേ? കൊടുങ്ങല്ലൂർ മതിലകത്തിൽ നിന്ന് ഷാഹിലയാണ് വിളിക്കുന്നത്. എന്തുണ്ട് വിശേഷം? വൈകുന്നേരം ചായയൊക്കെ കുടിച്ചോ? ആഹാ, ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്, ഗെയിമിന് പങ്കെടുക്കാൻ വേണ്ടി. അവിടെ റീന ചേച്ചി അവിടെ കിടന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ചാടിക്കേറി നെയിമും പ്ലേസും തിങ്സും അനിമലും ഒക്കെ പറയാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? ആഹാ, അപ്പൊ ഇന്ന് മിക്കവാറും റീന ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പൊ പിന്നെ മത്സരം ആരംഭിക്കാന്ന്, ഞാൻ കളിക്കാനുള്ള ഗെയിമാണെന്ന്.
1: ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഓക്കെ, മോളുസെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആണോ, വയ്യാത്താളാണോ? മനസ്സിലായില്ലേ, സംസാരം കേട്ടപ്പോ കൊച്ചു കുട്ടിയാണെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ ഷാഹില നമുക്ക് തുടങ്ങിയാലോ. ഗ, ഗ, ഗാനത്തിന്റെ ഗ.
4: ആ,
1: ഗ, ഗാനത്തിന്റെ ഗ. ഷാഹില, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
4: ഗംഗാധരൻ.
1: സ്ഥലം?
4: സ്ഥലം ഗുരുവായൂര്.
1: സാധനം?
4: സാധനം
1: സാധനം. ഇനി ഇന്ന സിനിമ എന്ന് പറഞ്ഞു നോക്കിയേ, സിനിമ പറഞ്ഞു നോക്കിയേ ഗാ വെച്ചിട്ട്.
4: സിനിമ
1: ടൈം അപ്പ് മോളുസേ, സമയം കഴിഞ്ഞു. 2 കൃത്യമായിട്ട് ഗെയിമിലും പറഞ്ഞു കേട്ടോ. എന്തായാലും ഞാൻ വിചാരിച്ചു 5 ചെടപ്പെടാന്ന് പറഞ്ഞുകൊണ്ട് ഷാഹില പറയുന്നു ഞാൻ വിചാരിച്ചു.
3: ഷാഹില സ്ഥിരമായിട്ട് കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായി ഞാനും വിചാരിച്ചു പടയേ എന്ന് പറഞ്ഞിട്ട് എല്ലാം ആൻസർ ചെയ്യും. പക്ഷെ പെട്ടെന്ന് ചോദിച്ചപ്പോഴേക്കും പ്രശ്നമായല്ലേ, കുഴപ്പമില്ല അല്ലേ.

0: മറ്റൊരു സാധനം തന്നെ ഞാൻ കാണിച്ചു തരുന്നില്ല, അടുത്തൊരു ഇത് കൊടുക്കാനല്ലേ. എനിക്ക് ഗാ തന്നോണ്ടാണ് പ്രശ്നം പറ്റിയെന്ന്. അത് കുഴപ്പമില്ല, മത്സരമല്ലേ. നമ്മൾ ഇത് അടുത്ത അടുത്ത തവണ വിളിക്കുമ്പോഴേക്കും അത് ക്ലിയർ ആക്കും.
1: ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി എടുക്കുക കേട്ടോ അതൊക്കെ. ഓക്കെ
0: ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനിയും വിളിക്കണേ. അപ്പോൾ എന്താ പറയുക, ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് എല്ലാ കാര്യവും മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ പെട്ടെന്ന് ഇത് കിട്ടുമ്പോഴേക്കും നമുക്ക് പറ്റത്തില്ല, മൈൻഡ് ബ്ലാങ്ക് ആക്കി വേണ്ടി അങ്ങോട്ട് പാവപ്പെട്ട കുട്ടിയുടെ അടുത്ത് ഗാ ചോദിച്ചല്ലേ, അതുകൊണ്ടാ അവിടെ മൈൻഡ് ബ്ലാങ്ക് ആയത്.
1: രസമല്ലേ, നമ്മൾ ഇതുപോലെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, അവർക്ക് കഷ്ടപ്പെട്ട് ഉത്തരം പറയുന്നത് കേൾക്കുമ്പോൾ
0: ഒരു വാക്ക് ഒരു അക്ഷരം ഇത് പറയുമ്പോഴേക്കും തിരിച്ച് എന്താണ് പറ്റുന്നത് നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ, ആരാണിത്? ഹലോ, നിരഞ്ജന. എവിടെ നിന്ന് വിളിക്കുന്നേ? എറണാകുളത്ത് നിന്ന്. നിരഞ്ജന കുട്ടി എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 4C. സ്കൂളിന്റെ പേരെന്താ? സ്കൂളിന്റെ പേരെന്താ? ഓക്കെ,
1: കേന്ദ്രീയ വിദ്യാലയത്തിലാണല്ലേ അപ്പൊ മോളൂസ് പഠിക്കുന്നത്.
0: മിടുക്കിയായി പഠിക്കുന്ന കുട്ടിയാണോ? മിടുക്കിയായി പഠിക്കുന്ന കുട്ടിയാണോ എന്ന്.
1: ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഇതുപോലെ ഞങ്ങൾ പറഞ്ഞ ഗെയിം കളിക്കാറുണ്ടോ മോളിസ്?
0: പാട്ട് പാടുന്ന കുട്ടിയാണോ?
1: പാട്ട് പാടി എന്ന് ടീച്ചർ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട്. നിരഞ്ജന കുട്ടി പാട്ട് പാടി ഫോർ സിയിൽ പഠിക്കുന്ന നിരഞ്ജന ഞങ്ങൾക്കൊരു നല്ല പാട്ടൊക്കെ പാടി തന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ടീച്ചർ.
0: ഇല്ല ഇല്ല, നിരഞ്ജന കുട്ടിക്ക് ഇപ്പൊ മലയാളം പഠിക്കാനുണ്ടോ? 4ാം ക്ലാസ്സിൽ കേന്ദ്ര വിദ്യാലയമുണ്ട്, ഉണ്ടല്ലേ. ശരി ശരി, അപ്പൊ അതിനകത്ത് കവിതയൊക്കെ ഇപ്പൊ പഠിക്കുന്നുണ്ടോ? പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴേക്കും കിട്ടുമായിരിക്കും കവിതയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി. അപ്പൊ മത്സരം ആരംഭിക്കാം.
1: പ്രതീക്ഷ പറഞ്ഞു, ഒരു വാക്ക് കൊടുത്തോ. എല്ലാം ഞാൻ തന്നെ പറയണ്ടല്ലോ. പ്രതീക്ഷ ഒരു വാക്ക് കൊടുത്തോ, കുഴപ്പിക്കണ്ട.
0: കുട്ടിയല്ലേ. താമസിച്ചിട്ടുള്ള പേര്?
1: ആയിക്കോട്ടെ, പേര്.
0: ശരി, സ്ഥലം?
2: തൃശ്ശൂര്.
0: ഓക്കെ, അവിടെ അതിന്റെ വീണ്ടും തമ്മനും കൂടി കിട്ടില്ല. സാധനം താമസിച്ചിട്ട് എന്താണ്? സാധനം താമസിച്ചിട്ട് ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞേ. എന്താണ് മോളെ?
1: തബല. സിനിമ? ടൈം ഓഫ്. സമയം കഴിഞ്ഞു മോളൂസ് എന്ന് പറഞ്ഞു നോക്കിയ കുഴപ്പമില്ല, സമയം കഴിഞ്ഞു. പക്ഷെ കറക്റ്റ് സമയത്തിനുള്ള 30 സെക്കൻഡിൽ മൂന്ന് കാര്യമാണ് പറഞ്ഞത് അല്ലേ. പേര്, സ്ഥലം, സാധനം അല്ലേ.
0: പക്ഷെ പറഞ്ഞപ്പോ പ്ലേസ് രണ്ടെണ്ണം, അവിടെ നിന്ന് ഒരാളുടെ തമ്മനം പറഞ്ഞു കൊടുത്തപ്പോഴേക്കും ഇവിടെ തൃശ്ഫോർ എത്തിയിട്ടുണ്ട്. എന്തായാലും 4C പഠിക്കുന്ന നിരഞ്ജന വളരെ മിടുക്കിയായിട്ട് വളരെ ക്യൂട്ടായിട്ട് ആൻസേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയും വിളിക്കണം കേട്ടോ. നമുക്ക് നോക്കാം ആരായിരിക്കും വിജയിക്കുന്നത്. ഈ 30 സെക്കൻഡ് വേറെ ആരെങ്കിലും ഇതിനെക്കാട്ടും കൂടുതൽ പറയുന്നുള്ളൂ, നോക്കാം. ഓക്കെ,
1: കേട്ടോണ്ടിരിക്കാം കേട്ടോ മോളു. ഓക്കെ, ടാറ്റാ.
0: അപ്പൊ നിരഞ്ജന കുട്ടിയാണ് വിളിച്ചത്. നിരഞ്ജന കുട്ടി കൃത്യമായിട്ട് ഉത്തരവൊക്കെ പറഞ്ഞു, പക്ഷെ അവസാന നിമിഷം എന്താ പറയാ, സമയപരിധി കാരണം അവസാനത്തിലേക്ക് കടക്കാൻ വേണ്ടി പറ്റിയില്ല.
1: നമ്മളൊരു സമയപരിധിയാണ്, അതാണ് ഇവിടെ നോക്കുന്ന. സമയത്തിനുള്ളിൽ എത്ര പേർക്ക് എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റും, സ്പീഡായിട്ട് പറയാൻ പറ്റും.
0: റീന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്, അതിനൊക്കെ അല്പം സമയം കൊടുക്കാം.
1: പക്ഷെ അങ്ങനെയല്ല, അമ്മ കൂടെ ഉണ്ടായിരുന്നു.
0: അമ്മ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ അവിടെ പറഞ്ഞു തമ്മനെ കൊച്ച് വേണ്ടാന്ന് വെച്ചിട്ട് കുഞ്ഞു തന്നെ പറഞ്ഞു തൃശ്ശൂർ എന്ന്.
1: ചേട്ടനായിട്ട് പറഞ്ഞു കളിക്കുന്നില്ല, മിടുക്കി കുട്ടിയാണെന്ന് ആദ്യമേ.
0: അതെ, അതാണ്. അപ്പം ഓൾറെഡി കാര്യങ്ങൾ അവർക്കറിയില്ല, തൃശ്ശൂരും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. സോ സ്വാഭാവികമായിട്ടും നെയിമും പ്ലേസും തിങ്സും അനിമലും സിനിമയും ഒക്കെ 30 സെക്കൻഡിനകത്ത് ഒരു വാക്ക് തന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ
1: 0484-242-8101.
0: അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
3: മഞ്ഞക്കിളികൾ അൻപ് കഥ എഴുതുമാവണി തിരുവിഴ മഞ്ഞക്കുളി.

0: സമയം 6:26 15 സെക്കൻഡും ആയിട്ടുണ്ട്. ഓൺ ദി ഗോഡ് റൈറ്റ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദാ ഓൺ ദി ഗോഡ് റൈറ്റ് മ്യൂസിക്കിൽ ഇപ്പോൾ ഗെയിംസ് ഓൺ ആണ്, ഗെയിം ടൈം ആണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ നെയിം പ്ലേസ് തിങ്സ്, അതായത് പേര്, സ്ഥലം, സിനിമ, സാധനം, മൃഗം. ഇത് 30 സെക്കൻഡിനുള്ളിൽ ഞങ്ങളൊരു വാക്ക്, ഒരു അക്ഷരം തരും, അത് വെച്ചിട്ട് പറയണം. ഓക്കെ, ചില വാക്ക് ചിലപ്പോൾ വാ, ക, മാ ഇങ്ങനെയൊക്കെ പറഞ്ഞ ചെറിയ വാക്കുകൾ, നമ്മൾ ലൈവിലായിരിക്കും അത് പറയുന്നത്, മുൻകുട്ടി പറയില്ല. അത് വെച്ചിട്ട് 30 സെക്കൻഡിനുള്ളിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതാണ് ഞങ്ങളുടെ ഇപ്പോൾ ഒരു ഗെയിം ടൈം എന്ന് പറയുന്നത്, ഗെയിം സോണിലൊരു ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതീക്ഷണം ഞാനൊരു പണി തരട്ടെ, പ്രതീക്ഷനോട് ഞാൻ ചോദിക്കട്ടെ.
1: നന്നായി, എന്നോട് തന്നെ ചോദിച്ചിട്ട്
0: പറയട്ടെ.
1: ആ, ചോദിച്ചോളൂ.
0: ഓക്കെ, പ്രതീഷ്, യുവർ ടൈം സ്റ്റാർട്സ് നൗ. പ്രതീക്ഷന് ഇത്ര പണി കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. മറ്റൊരു കോള് വരുന്നുണ്ട്,
1: കോള് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് വരുന്നതിന് മുമ്പ് കോളർ വരുന്നത് വളരെയധികം നല്ലുള്ള കാര്യമാണ്.
0: ഹലോ,
2: ഹലോ,
0: ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് മഞ്ജു എന്നാണ്. ഒരു മിനിറ്റ്, മോൾഡ് ആയി കൊടുക്കാം.
0: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ശ്രേയ.
0: ശ്രേയ,
1: ശ്രേയ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: 7ാം ക്ലാസ്സിൽ.
1: ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഭവൻസ്. ഓക്കെ, അപ്പൊ ഈ ഗെയിം നേരത്തെ കളിച്ചിട്ടുണ്ടെന്ന്? മമ്മി എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് നേരെ ശ്രേയയിലേക്ക് തന്നത്. ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ ശ്രേയ?
2: എവിടുന്ന്
0: വിളിക്കുന്നത്? എവിടെയായിരുന്നു?
2: കേട്ടില്ല,
0: വീട്ടിലെത്തി. ഇപ്പോ എവിടെ നിന്ന് വിളിക്കുന്നതെന്ന് പറയാമോ?

0: മരട്
1: മരടി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ശ്രേയ മത്സരം ഇത്രയേ ഉള്ളൂ, ഒരു വാക്ക് പറയും, അത് വെച്ചിട്ട് ആ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേര് പറയണം, സ്ഥലം പറയണം, സാധനം പറയണം, സിനിമ പേര് പറയണം, ഒരക്ഷരം.
0: ഇപ്പൊ ശ്രേയ എന്നല്ലേ പേര്, ഇപ്പൊ നമുക്ക് കൊടുക്കാം ഒരു ഷാ വെച്ച് കൊടുത്താലോ.
1: ആ ഷാ വെച്ചിട്ട്
0: പറഞ്ഞോളൂ.
2: എന്തൊക്കെ പറയണം?
0: പേര്, പേര്, സ്ഥലം, സാധനം, സിനിമ, മൃഗം. അപ്പൊ നമുക്ക് തുടങ്ങുവാണ്. ശ്രേയക്കുട്ടി, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: ശ്രേയ,
1: സ്ഥലം, സാധനം, മൃഗം, സിനിമ.
0: സ്ഥലം എന്ന് പറഞ്ഞ് ആലോചിച്ചു നോക്കിയേ ഷാ വെച്ചിട്ട്. സാധനം ആലോചിച്ചു നോക്കൂ. സിനിമ വല്ലത് ഓർമ്മ വരുന്നുണ്ടോ? ഷായോ ഓസ്ട്രേലിയ ഒക്കെ വെച്ചിട്ട്.
2: ശ്രീലങ്ക വെച്ചു.
0: ഓക്കെ,
1: പറ്റും.
0: പിന്നെ സാധനം കഴിഞ്ഞല്ലോ സമയം മൂളുസേ. ശു, വെട്ടില്ലായില്ലേ? എന്തായാലും ഇത്ര ഇത്ര ശ്രീലങ്കയിലേക്കൊക്കെ പോയാലോ ആലോചിച്ചല്ലോ, അതന്നെ വലിയ കാര്യം.
1: സത്യം പറഞ്ഞാല് മോളല്ല വെട്ടിലായത്, മോളല്ല. കാരണം ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് മോളുടെ കോള് വരുന്നതിന് മുമ്പ് എന്നോട് നേരെ ആക്രമണം നേരെ വന്നിട്ട് പ്രതീക്ഷ പറയൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് അക്ഷരം എനിക്ക് ഇങ്ങോട്ട് തന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മോള് വിളിച്ചത്. അതാണ് എനിക്ക് ആ മോൾക്ക് കിട്ടിയത് തിരിച്ച്. അത് എനിക്ക് വന്ന പണിയായിരുന്നു, മോളാണ് ഇത് വിളിച്ച് ഏറ്റെടുത്തത് തിരിച്ച്. കുഴപ്പമില്ല മോളെ, കാരണം എന്തൊരു സംഭവം അറിയുമ്പോ നമ്മള് ഈ ഒരു മത്സരം കേട്ടിട്ട് അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പൊ മോള് വിളിച്ച്
0: പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇനി ഷാ വെച്ച് പറയാൻ പറ്റുമോ നോക്ക്, എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറ്റോ, സാധിക്കോ? ചൊല്ലിട്ടു വേണ്ട അല്ലേ?
1: കുഴപ്പമില്ല, മെഡിക്കേറ്റ് പഠിക്ക, നല്ല മെഡിക്കേറ്റ് പഠിക്കുന്ന കുട്ടിയാണോ?
2: അല്ല.
0: ഇത് ആരെ പറഞ്ഞു ഞാൻ മെഡിക്കയില്ലെന്ന്? ആരെ പറഞ്ഞത്? ടീച്ചർ പറഞ്ഞോ? അമ്മ പറഞ്ഞോ? ആരാ പറഞ്ഞത്?
1: പഠിക്കൂലേ? അങ്ങനെയൊന്നും ഇല്ല, പഠിക്കുന്ന കുട്ടികളാണ് പഠിക്കൂല എന്ന് പറയുന്നത് തിരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം എത്ര, അപ്പം നല്ല മാർക്കൊന്നും ഇല്ലേ? അപ്പൊ അങ്ങനെ എന്താണ് സംഭവം? നല്ല മാർക്ക് ഉള്ളതുകൊണ്ടാണോ? ആണോ?
0: അമ്മ ഒന്ന് മോളെന്ന് പുകഴ്ത്തോ നമുക്ക് നോക്കാം. അമ്മയും മോളും നന്നായി പഠിക്കോ? എന്തു മോൾ ഭയങ്കര എളിമയുള്ള കുട്ടി, അതുകൊണ്ടാണ് അവള് പറഞ്ഞത് ഞാൻ പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞത് അല്ലേ?
1: ഓക്കെ, തമാശക്ക് പറഞ്ഞു. ഓക്കെ ശരി, അപ്പൊ എന്തായിരുന്നാലും ഇനിയും വിളിക്കണം കേട്ടോ. എന്തായാലും വിളിച്ചാൽ വളരെയധികം സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പം എല്ലാവരും കേട്ടോണ്ടിരിക്കുമ്പോൾ പലരും വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാര്യം പറയാനുള്ള സംഭവം എന്ന് വെച്ചാല് ഈ ഫാൻസി നമ്പർ പലപ്പോഴും നമ്മൾ വണ്ടിക്ക് എടുക്കാറുണ്ട്. ഫാൻസി നമ്പർ ഇഷ്ടമാണോ?
0: അതെ, ഫാൻസി നമ്പർ ഇഷ്ടമാണ്. ഒരു രസമുള്ള, കാരണം നമുക്ക് പെട്ടെന്ന് നമ്പർ നമ്മൾ ക്യാച്ച് ചെയ്യും. അതുകൊണ്ട് ഫാൻസി നമ്പറിന് വേണ്ടി എല്ലാവരും ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. ഒരുപാട് എന്താ പറയുക, കാശ് നമ്മുടെ ഗവൺമെന്റ് അതിന്റെ ബേസ് ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ.
1: അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മുടെ സ്റ്റുഡിയോ ഇരിക്കുന്ന കാക്കനാടാണ്. കാക്കനാട് ആർ ടി ഓഫീസ് മാത്രം ഫാൻസി നമ്പർ വിറ്റ് നേടിയിട്ടുള്ളത് 33 കോടിയാണ്. അതായത് ഫാൻസി നമ്പർ വിറ്റ് 5 വർഷത്തിനിടെ കാക്കനാട് ആർ ടി ഓഫീസ് നേടിയിട്ടുള്ളത് 33 കോടി രൂപ. 5 വർഷത്തെ ഏറ്റവും വില കൂടിയ നമ്പർ KL7DG0007 എന്ന നമ്പറാണ്. ഈ നമ്പർ കിട്ടാൻ 46 ലക്ഷം രൂപയാണ് കാക്കനാട് അവിടുത്തെ ആള് മുടക്കിയിട്ടുള്ളത്.
0: യെസ്, നമ്മൾ ഇങ്ങനെ മുടക്കിയ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മറ്റൊരു കോളർ ലൈനിലുണ്ടായിരുന്നു.
1: ഹലോ, നമസ്കാരം. ആരാണ്?
0: ആരാണ്
1: അജി? എവിടെന്ന് വിളിക്കുന്നേ?
3: ഇടക്കൊച്ചി കണ്ണങ്ങാട് എന്ന് പറയും.
1: ഇടക്കൊച്ചി കണ്ണങ്ങാട്, എന്തുകൊണ്ട് വിശേഷം? വൈകിട്ട് ചായ കുടിയിലൊക്കെ കഴിഞ്ഞു, ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയതാണോ? എന്ത് ചെയ്യുന്നു?
3: ജോലി കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയത്.
1: അപ്പോഴാണ് ആവശ്യത്തോടെയുള്ള ഈ ഒരു അക്ഷരം കേട്ടിട്ട് പല പല കാര്യങ്ങൾ പറയുന്ന സംഭവം കേട്ടത്. നേരത്തെ
0: ഇങ്ങനെയൊക്കെ കളികളൊക്കെ കളിക്കാറുണ്ടോ കുട്ടിക്കാലത്ത്? ഇപ്പോഴൊക്കെ കളിക്കാറുണ്ടോ?
3: ചെറുതായിട്ട്
0: കളിക്കാണ്ട്. ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചതാണല്ലോ ഞങ്ങളെ. അപ്പൊ അജിക്ക് ഒരു അക്ഷരം കൊടുക്കാം അല്ലേ?
1: ദേവി, ഇത് ഇറൊന്നും കൊടുക്കരുത്. അജിക്ക് ഞാൻ കൊടുക്കാം. അജി, പാ പാ
0: പാ വെച്ചിട്ട് അജി, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
3: സിനിമ പാദയം.
0: പേര്?
3: പേര് പവിത്രൻ.
0: സ്ഥലം?
1: സ്ഥലം,
3: സ്ഥലം പാമ്പായമൂല.
1: മൃഗം?
3: മൃഗം പശു.
0: സാധനം?
3: സാധനം പാല്.
1: ഓക്കെ.
0: അപ്പൊ ടൈം 5 എണ്ണം കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ. എത്ര വരെ? 21 സെക്കൻഡിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട്.
1: 21 സെക്കൻഡിനകത്ത് പറഞ്ഞു. കാരണം സത്യം പറഞ്ഞ അജി, ഇത് ആരെങ്കിലും പറയണം എന്നുള്ളത് എന്റെ ആവശ്യമായിരുന്നു. കാരണം ഇത് അപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഇറും ഇന്നോക്കി തന്നിട്ട് പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ് അവിടുന്ന് വന്നുകൊണ്ടിരുന്നത്. അജി അത് വളരെ കൃത്യമായിട്ട് തന്നെ അധികം സമയം എടുക്കാതെ കൃത്യമായിട്ട് പറഞ്ഞു. എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്?
3: ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ്.
1: ആ ഹാ ഹാ. ഇപ്പൊ ഈ മഴക്കാലത്ത് കൺസ്ട്രക്ഷൻ വർക്കിനെ ബാധിക്കുന്നുണ്ടോ? ഇൻസൈഡ് ആണോ?
3: ചെറുതായിട്ട്. നമുക്കിപ്പോ പുറപ്പണിയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം കേട്ടോ.
1: ഇനിയും വിളിക്കണേ അജി.
3: ഓക്കെ ഓക്കെ
1: ഓക്കെ. താങ്ക് യു. അജിയാണ് ഇപ്പൊ വിളിച്ചത്. അപ്പം അജി കൃത്യമായിട്ട് 21 സെക്കൻഡിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഈ ഒരു മത്സരത്തിലേക്ക് വിളിക്കാം. ഒരക്ഷരം തരും. ആ അക്ഷരം വെച്ചതിന് ശേഷം പേര്, സ്ഥലം, സാധനം, മൃഗം, സിനിമ, അതിന്റെയൊക്കെ പേരുകൾ കൃത്യം 30 സെക്കൻഡിനകത്ത് പറയുക. ഏറ്റവും കൂടുതൽ ചുരുക്കി ആ സെക്കൻഡുകൾ ഉപയോഗിച്ച് പറയുന്നവരാണ് മത്സരത്തിലെ വിജയി. വിളിക്കേണ്ട നമ്പർ
0: 0484-242-8101. മറ്റൊരു കോൾ കൂടി വന്നിട്ട് നമുക്ക് നോക്കാം അല്ലേ.
1: സമയം 6 മണി കഴിഞ്ഞ് 33 മിനിറ്റും 52 സെക്കൻഡും ആയപ്പോഴേക്കും അടുത്ത കോളർ. ഹലോ, നമസ്കാരം, ആരാണ്? കേട്ടില്ല.
4: റോസിലി ജോസഫ്.
1: റോസിലി ജോസഫ് എവിടെ നിന്ന് വിളിക്കുന്നു?
4: നോർത്ത് പറവൂർ പെരുമ്പടന്ന.
1: നോർത്ത് പറവൂർ. എന്തുണ്ട് വിശേഷം? അവിടെ മഴയൊക്കെ ഉണ്ടോ?
4: മഴയില്ല.
0: ഇതുപോലെ
4: രാവിലെ മഴ ഉണ്ടായി, അത് കഴിഞ്ഞ് നല്ല വെയിലായിരുന്നു.
1: ആവേശത്തോടെ മഴ വന്നതിന് ശേഷം അതിനുശേഷം നല്ല രീതിയിലുള്ള വെയിലും വന്നല്ലേ.
4: വെയിലും വന്നു.
0: ഇപ്പൊ മഴയുടെ ഒരു ഇത് കാണുന്നില്ല, മഴക്കാറൊന്നും ഇല്ല അല്ലെ എപ്പോഴും? ഇരുട്ടായി തുടങ്ങിയല്ലോ അല്ലേ. റോസ്ലി, ഇതുപോലുള്ള ഗെയിമിലൊക്കെ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടോ? വീട്ടില് കളിക്കാറുണ്ടോ? കൂട്ടുകാരായിട്ട് കളിക്കാറുണ്ടോ? ഇങ്ങനെ ഓർമ്മകളൊക്കെ എന്തൊക്കെയുണ്ട്? ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടോ?
4: അങ്ങനെ ഒന്നും കളിച്ചിട്ടില്ല. ഇതൊക്കെ കാണാൻ ചെയ്യാറുണ്ട്.
0: ചെയ്യണം. അപ്പൊ നമുക്ക് റോസ്ലിക്ക് വേഗം കൊടുക്കാം. അകത്ത് ഭയങ്കര സൗണ്ട്.
1: അല്ല റോസ്ലി, അവിടെ നിന്ന് നായക്കുട്ടി വല്ല ഗസ്റ്റ് വല്ലതും വന്നോ വീട്ടില്?
4: ഞാൻ റേഡിയേറ്റർ മാറി പുറത്തോട്ട്
0: വന്നതാണ്. അപ്പൊ
4: പട്ടി
1: കുറയ്ക്കണം. റേഡിയോയുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോ പട്ടി കുറയ്ക്കുന്നു തിരിച്ച്. വീട്ടിലെ അതിഥികളായി ഞങ്ങളൊന്നും അവിടെ എത്തിയില്ലല്ലോ. പിന്നെ എങ്ങനെ ഇത്രയും പട്ടി കുറയ്ക്കുന്നു എന്നുള്ള സംഭവം ഒന്ന് മാറി നിൽക്കാവോ? അങ്ങോട്ട് മാറി. ഞങ്ങളെ ശബ്ദമല്ല ഇനി പട്ടിക്കുട്ടി കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ആ ശരി ശരി. അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് മത്സരത്തിലേക്ക് കിടക്കാം.
0: ഓക്കെ. അപ്പൊ റോസ്ലി, ഒരു അക്ഷരം തരുവാണ്. ലാ. ലാ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. പറയൂ.
1: പറഞ്ഞോളൂ. പേര്, ലാ വെച്ചിട്ടുള്ള പേര്. സ്ഥലം.
0: സാധനം പറഞ്ഞു വന്ന
1: സാധനം. ലാ വെച്ചിട്ടുള്ള സാധനം.
0: സിനിമ.
1: ലാ വെച്ചിട്ടുള്ള മൃഗം. ഇത് എന്നെ ചതിച്ചതാണ്, മനക്കുറയിൽ നായക്കുട്ടി ചതിച്ചതാണ്. ഞാൻ എല്ലാം ആലോചിച്ച് വെച്ചിരുന്നതാണ്.
0: സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സ്ഥലങ്ങൾ. ലോകരാജ്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ലക്സംബർഗ് ഒക്കെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാമായിരുന്നല്ലോ.
1: ലക്നൗ. സിനിമ പേര് പറഞ്ഞപ്പോ ലാൽ സലാം പറയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു സാധനം പറയുമ്പോ പെട്ടെന്ന് ലിപ്സ്റ്റിക് വല്ലതും പറയാം.
0: അതിലേക്കൊന്നും വന്നില്ല അല്ലേ. അല്ലെങ്കിൽ ലഡു ഒക്കെ ഉണ്ടായിരുന്നല്ലോ, എന്ത് പറയാൻ? ഞാൻ അതൊക്കെ ഓർത്ത് മനസ്സിലേക്ക് ഒന്നും വലിയ ടെൻഷൻ വന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? പക്ഷെ സത്യത്തിൽ ചിരിച്ചു പോയിട്ടോ? ഒന്നും
4: കേട്ടില്ല
0: അല്ല. സത്യത്തിൽ ചിരിച്ചു പോയിട്ടോ? എല്ലാം വെച്ച്
1: അപ്പൊ എന്തായാലും കുഴപ്പമില്ല. കാരണം എനിക്ക് തോന്നുന്നു ആ നായക്കുട്ടി ഒന്ന് കുറച്ചപ്പോഴേക്ക് മൊത്തത്തിലേക്ക് അവിടെ നിന്ന് കോൺസെൻട്രേഷൻ തെറ്റിന്ന് തോന്നുന്നു.
0: എന്തായാലും മൈൻഡ് ഒക്കെ ഒന്ന് റിഫ്രഷ് ആയല്ലോ അല്ലേ.
1: ഓക്കെ. അപ്പം ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ. അപ്പം നല്ലൊരു സായാഹ്നം നേരുന്നു. അപ്പം ഇനിയും വിളിക്കുക. അപ്പം മറ്റു ശ്രോതാക്കൾക്കും വിളിക്കാവുന്നതാണ്. 0484-242-8101 എന്ന നമ്പറിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു
0: ആകാശവാണി കൊച്ചി റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കൽ ഗെയിംസ് ഓൺ. നമ്മൾ നേരത്തെ ഫാൻസി നമ്പറിന്റെ കാര്യം നേടിയ കോടികളുടെ കണക്കും ലക്ഷത്തിന്റെ കണക്കൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു നമ്പറിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ആ ഒരു നമ്പറിനാണ് ഏറ്റവും കൂടുതൽ തുക കിട്ടിയത് അല്ലേ?
1: തീർച്ചയായും തീർച്ചയായും. കാരണം ഇതില് രൊക്കം പണം വേണം. നമ്പർ ഒന്നിന് മിനിമം വില 100,000 രൂപയാണ്. അതുപോലെ തന്നെ 0777, അതുപോലെ തന്നെ 0999 333 444 5000 555 5777, അങ്ങനെ അതിലൊക്കെ മിനിമം വില എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. അടുത്ത കോളർ നമ്മളോടൊപ്പം ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
5: ഹലോ,
1: നമസ്കാരം, ഇത് ആരാണ്?
5: ദിയ.
1: എവിടെ നിന്നാ വിളിക്കുന്നേ?
5: കോട്ടയത്ത്
1: നിന്ന്. ദിയ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? അതിന്റെ അടുത്തുനിന്നാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു.
0: ദിയ എന്താ ചെയ്യുന്നേ?

0: ദിയ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ? കാരണം റേഡിയോയുടെ വോളിയം തന്നെ തിരിച്ച് കേൾക്കാവുന്നതാണ്. നഴ്സിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എവിടെയാണ് നഴ്സിംഗ് കഴിഞ്ഞത് ദിയ? തൃശ്ശൂർ അമലയിൽ. ഇനി എന്താണ് പ്ലാൻ? എവിടെയാണ് ജോലി ചെയ്യാൻ വേണ്ടി? തൃശ്ശൂർ തന്നെയാണോ, എവിടെ, കോട്ടയത്താണോ, എവിടെയാണോ, അത് പുറത്തു പോകാൻ വേണ്ടിയാണോ ഉദ്ദേശിക്കുന്നത്?
1: സ്വന്തം സ്ഥലത്ത് തന്നെ, നാട്ടിൽ തന്നെ ജോലി ചെയ്യാനാണ് ആഗ്രഹം അല്ലേ? അത് ഇനി വിദേശത്തേക്ക് ശരിക്കും നോട്ടം. അങ്ങനെയാണല്ലോ പൊതുവെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇതുപോലുള്ള ഗെയിമുകളൊക്കെ കളിക്കാറുണ്ടോ?
2: നമ്മള് വീട്ടില് കളിക്കായിരുന്നു പണ്ട്
1: കളിക്കാം. ആ ഓർമ്മയിലേക്കൊക്കെ അങ്ങ് പോയില്ല. അപ്പൊ ഞങ്ങൾ ആ വീട്ടിലെ ആ ഓർമ്മയിലേക്ക് കുട്ടിക്കാലത്തേക്കൊക്കെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഞാനും പ്രതീക്ഷും. യെസ്. അപ്പൊ നമുക്ക് ഒരു വാക്ക് കൊടുക്കാം. പ്രതീക്ഷ ഒരു വാക്ക് കൊടുത്തോ. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
0: പേര്?
2: സ്ഥലം?
0: സിനിമ. ഓക്കെ. സാധനം?
2: നെല്ല്.
0: മൃഗം?
1: നരനോ?
2: നരി.
0: നരി.
1: കറക്റ്റ് ആയിട്ടോ? ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പോഴാണ് നമ്മുടെ സമയം ആയിട്ടേ ഉള്ളു. അപ്പൊ എന്തായാലും 25 സെക്കൻഡ്സിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ നരൻ എന്ന് പറഞ്ഞ നരി എന്നങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും അതിനേക്കാളും മുൻപ് വന്നേനെ. ഓക്കെ, എന്തായാലും 25 സെക്കൻഡ്സിനുള്ളിൽ 5 എണ്ണം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടൊക്കെ വരെ വെച്ച് കൊടുക്കാം
0: കേട്ടോ. ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പാട്ട് വെച്ച് കൊടുക്കാം. ഒപ്പം ഇനിയും വിളിക്കണം കേട്ടോ. കാരണം എന്തായാലും പിന്നെ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം കോട്ടയത്ത് തന്നെ പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്ന് ഞങ്ങളും കൂടി, ഞങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവരും കൂടി ചേർന്ന് തന്നെ ആശംസിക്കുകയും ചെയ്യുന്നു.
1: അതോടൊപ്പം അതിനുശേഷം എങ്ങോട്ട് പോകണം എന്നുള്ള ആഗ്രഹം എന്താണ്, അതും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഇവിടെ ആശംസിക്കുകയാണ്.
0: ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ മറ്റു ശ്രോതാക്കൾക്കും വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0484248101. ദിസ് ഇസ് പ്രദീപ് ശേഖർ ആൻഡ്
1: റീന.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഏ സമയം 6:49:52 നമ്മൾ ശാലിയാണ് നമുക്കപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് പാലക്കാട് നിന്നുള്ള.
2: ഹലോ.
3: ഹലോ
2: ശാലി, നമസ്കാരം.
3: നമസ്കാരം.
2: എന്തുണ്ട് വിശേഷം പാലക്കാട്?
3: പാലക്കാട് നല്ല വിശേഷം.
1: മഴയുണ്ടോ?
3: മഴ രണ്ടു ദിവസമായിട്ട് മഴയുണ്ട്.
2: പാലക്കാടിന് മഴ പെയ്യുമ്പോഴേക്കും വല്ലാത്തൊരു ദൃശ്യഭംഗിയാണല്ലോ മൊത്തത്തില്.
1: ചൂടുള്ള കാലത്താണെങ്കിൽ വളരെ ചൂടും അല്ലേ?
2: പക്ഷെ പാലക്കാടുകാര് എല്ലാത്തിനും അതിജീവിക്കും.
1: എന്താ ചെയ്യുന്നത് ശാലി?
2: ടീച്ചറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. പാലക്കാട് ഞാൻ വന്നപ്പോഴും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല്, ഒരു ഈവനിങ് ഒരു 8 കഴിഞ്ഞാൽ ആരെയും അധികം അങ്ങ് പുറത്ത് കാണത്തില്ല. എന്തുകൊണ്ടാണ്? പക്ഷെ രാവിലെ ഏർലി മോർണിംഗ് കാണുകയാണെങ്കിൽ എല്ലാരും പാലക്കാടുള്ളവർ പുറത്ത് കാണുകയും ചെയ്യും ഒരു 5:30 മുതല്.
3: ഞാൻ ബേസിക്കലി കോട്ടയംകാരിയാണ്, പാലക്കാട് എത്തിപ്പെട്ടതാണ് ജോലി കിട്ടി.
2: ഓക്കെ.
3: പാലക്കാടുകാർ പൊതുവെ രാത്രി നേരത്തെ കിടന്ന് വെളുപ്പിനെ
2: എഴുന്നേൽക്കുന്നവരാണ്. പൊരുത്തപ്പെട്ടോ?
3: ഞാൻ പൊരുത്തപ്പെട്ടു.
1: പാലക്കാട്ടുകാരി ആയില്ലേ ഇപ്പൊ ചുരുക്കി പറഞ്ഞ? ഏത് സ്കൂളിലായിരുന്നു ഹെഡ് മിസ്ട്രസ് ആയി റിട്ടയർ ആയിട്ട്? എത്ര വർഷമായി?
2: ടീച്ചറായിരുന്നു.
3: ഗവൺമെന്റ് യു പി സ്കൂൾ ചിറ്റൂര്.
2: ഏത് ലാംഗ്വേജ് ആണ് ടീച്ചർ പഠിപ്പിച്ചോണ്ടിരുന്നത്?
3: ഞങ്ങൾക്ക് ഹിന്ദി അല്ലാത്ത എല്ലാം പഠിപ്പിക്കണം.
2: എല്ലാം ഭാഷ പഠിപ്പിക്കണം, ഹിന്ദി അല്ലാതെ. ഓക്കെ ഓക്കെ. അപ്പൊ ടീച്ചറിനോടാണ് മത്സരം. അപ്പൊ ചെറിയ ആളല്ലേ ടീച്ചറിനോടാണ് ഇവിടെ നെയിമും പ്ലേസും തിങ്സും അനിമലും സിനിമയൊക്കെ വെച്ച് കളിക്കാൻ പോകുന്ന അക്ഷരം വെച്ചിട്ട്.
1: ടീച്ചർക്ക് തരട്ടെ?
3: തരൂ.
2: കൊടുത്തു.
1: വാ
3: വാ.
1: യെസ്, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
3: വാളയാ
1: സോങ്ങോ സിനിമ സ്ഥലം
3: സിനിമയോ?
2: പേര് വലിയേട്ടൻ. ഓക്കെ. പേര് വാവച്ചിട്ട്?
3: പേര് വനജ.
2: ഓക്കെ. സാധനം?
3: വള.
2: മൃഗം?
3: വാനരൻ.
2: ഗാനം കൂടി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്.
1: അതെ, ഗാനം നമ്മൾ ചോദിച്ചില്ല. പേര് സ്ഥലം പറഞ്ഞു അല്ലേ?
2: പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, സാധനം പറഞ്ഞു, അനിമല് പറഞ്ഞു, ഗാനം കൂടി പറഞ്ഞിട്ടുണ്ട്.
1: അതാണ് നമ്മൾ വേറും മൃഗം പറഞ്ഞു, മൃഗം പറഞ്ഞു. പക്ഷെ സമയത്തിനുള്ളെല്ലാം
2: പറഞ്ഞു
1: പറഞ്ഞു.
2: ടീച്ചർ സമയത്തിനകത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരെണ്ണം അഡീഷണൽ കുട്ടികൾക്ക് ഇനി നിങ്ങൾക്ക് ഗാനം കൂടി ഉപയോഗിക്കുന്ന ഒരു ടീച്ചർ ഗാനം കൂടി പറഞ്ഞിട്ടുണ്ട്.
1: അതാന്ന് വിചാരിച്ചങ്ങ് ടീച്ചർ അങ്ങ് പറഞ്ഞു അല്ലേ? പേര് സ്ഥലം സിനിമ പറഞ്ഞു. സ്ഥലം ഏതായിരുന്നു പറഞ്ഞത്? വാളയാർ പറഞ്ഞു.
2: വാളയാർ പറഞ്ഞു.
1: പേര് പറഞ്ഞു. സാധനം
2: പറഞ്ഞു. വള പറഞ്ഞു.
1: ഓക്കെ. അപ്പൊ എല്ലാം

0: പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ട്
1: എല്ലാം പറഞ്ഞു.
0: അപ്പൊ അടിപൊളി ടീച്ചറെ, സൂപ്പർ
1: ടീച്ചർ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന ഈ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഇവിടുത്തെ കണക്കെഴുതിപ്പൊക്കെ കാണാം. ഇവിടെ എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന വ്യക്തി അവിടെ പേനയും ഇതിന്റെ ടീച്ചർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ടിക്കറ്റ് ടിക്കറ്റ് മാർക്കറ്റ് കളിക്കുക. വളരെ, അതായത് ഒരു ടീച്ചറമ്മയെ പോലെ ഇവിടെ ഇരിക്കുക, ടീച്ചറിനെ ടീച്ചറിന്റെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി. അപ്പൊ ടീച്ചർ വളരെയധികം സന്തോഷം. എന്തായാലും ഈവനിംഗ് വിളിച്ച് അവിടെ എന്താ പറയാ, ഒരു മഴക്കാലവും നല്ല ക്ലൈമറ്റ് ഒക്കെ സമയത്തെല്ലാം പാലക്കാട് ടീച്ചർ ഇത് കേട്ടിട്ട് വിളിച്ചതിന് വളരെയധികം സന്തോഷം. ടീച്ചറെ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചിട്ടെ, ടീച്ചർ ഇപ്പം റിട്ടയർഡായി, അപ്പം അപ്പൊ റിട്ടയർഡ് ആയതും അന്നത്തെ കുട്ടികൾക്കും ഇന്നത്തെ കുട്ടികൾക്കും എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ?
0: എത്ര വർഷം ടീച്ചർ റിട്ടയർ ചെയ്തു? ഒരു കാര്യം കൂടി,
2: അത്ര
0: ആയിട്ടുള്ളൂ. അപ്പൊ എന്താ മാറ്റം? പ്രതീക്ഷ ഒരു ചോദ്യം ചോദിച്ചല്ലോ ടീച്ചറോട്, എന്താണ് മാറ്റം? അന്നത്തെ ഇന്നത്തെ അഞ്ചാം വർഷം ഒരുപാട് അങ്ങ് മാറ്റം വരില്ല അല്ലേ?
2: ഇല്ലില്ല, കുട്ടികൾ അന്ന് ഇന്നും അതുപോലെ തന്നെ നല്ല ലവിങ് കുട്ടികളാണ്.
0: ടീച്ചർ കുട്ടികൾ കാണാൻ വരാറുണ്ടോ?
2: ഉണ്ട്.
0: ഓ, അതന്നെ ടീച്ചറുടെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ?
2: കുട്ടികളെ ഇടയ്ക്കൊക്കെ കാണാൻ വരും, ജോലി കിട്ടിപ്പോയ കുട്ടികളൊക്കെ ഫോൺ ചെയ്യും.
1: ഇപ്പോഴും ടീച്ചർ അവരോടൊപ്പം ഉണ്ടല്ലോ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ടീച്ചറായിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും ടീച്ചറെ വിളിച്ചതിന് വളരെയധികം സന്തോഷം, ഇനിയും വിളിക്കണം കേട്ടോ.
2: ഓക്കെ,
1: താങ്ക് യു. ടീച്ചറാണ് നമ്മളോടൊപ്പം വിളിച്ചത്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചത്, എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ച സംഭവം എന്ന് വെച്ചാല്, സാധാരണ പലപ്പോഴും പറയും പുതിയ ജനറേഷനിലെ കുട്ടികൾ അധ്യാപകരെ മാനിക്കുന്നില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ പറയും. പക്ഷെ ഇത് വർഷത്തിന്റെ ഇതല്ല. പക്ഷെ ഒരു ടീച്ചറിനോട് ചോദിച്ചാൽ അത് പുതിയ അധ്യാപകരായിരുന്നാലും പഴയ അധ്യാപകരായിരുന്നാലും യഥാർത്ഥ അധ്യാപകർ പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, എന്റെ കുട്ടികൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്, അവരെനിക്ക് ബഹുമാനം തരുന്നു. അതാണ് യഥാർത്ഥ ടീച്ചേഴ്സ് പറഞ്ഞത്, അതുതന്നെയാണ് നമ്മുടെ ടീച്ചറമ്മയും പറഞ്ഞത്. അപ്പൊ ടീച്ചർ ഒരു മാതൃകാപരമായ പ്രവർത്തനം കൂടിയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ നെയിം, പ്ലേസ്, തിങ്സ്, അനിമൽ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ടീച്ചർ ഒരെണ്ണം കൂടി അഡീഷണൽ ആയിട്ട് തന്നിരിക്കുകയാണ്, ഗാനം കൂടി പറഞ്ഞിരിക്കുകയാണ്.
0: അപ്പൊ
1: ഇനി ഒരു അക്ഷരം വെച്ചിട്ട് പടപടേ എന്ന് പറഞ്ഞിട്ട് പേരും സ്ഥലവും സാധനവും മൃഗവും വേണമെങ്കിൽ ഗാനവും കൂടി നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04824228101 എന്ന നമ്പറിലേക്കാണ്. അടുത്ത കോളർ നമ്മളോടൊപ്പം ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
3: ഹലോ,
1: നമസ്കാരം, ആരാണിത്?
3: എന്റെ പേര് രാഹുൽ എന്നാണ്.
1: ആലുവയിൽ നിന്ന് രാഹുൽ. രാഹുൽ എന്ത് ചെയ്യുന്നു?
3: ഞാനൊരു ഫാർമ കമ്പനിയില് മാനേജറായിട്ട് വർക്ക് ചെയ്യണു.
1: ഫാർമ കമ്പനിയില്
0: ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
3: കുഴപ്പമില്ല, സൂപ്പറായിട്ട് പോണു.
0: ഇപ്പൊ യാത്രയിലാണോ?
3: ആ, യാത്രയിലാണ്.
0: കൂടെ ആരെങ്കിലും ഉണ്ടോ?
3: രണ്ട് കുട്ടികളും ഭാര്യയും ഉണ്ട്.
1: കുട്ടികൾ എത്ര ഇല്ല? കുഞ്ഞുകുട്ടികളാണോ? പേരെന്താണ്?
4: ആരോഹി.
1: മറ്റേ മോളുടെ പേരോ? ആരിഷി. ഓക്കെ, രണ്ടുപേർക്ക് ഹായിട്ടോ. മെഡിക്കൽ കുട്ടികളായിട്ട് ഇരിക്കുക. അപ്പം ആരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നേ? ആരോഹിയാണ് പങ്കെടുക്കുന്നത്. ആ, അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്യുമല്ലോ,
0: കൂടെ അവരുടെ ഒക്കെ സഹായം ചോദിച്ചോളൂ കേട്ടോ. 30 സെക്കൻഡ് ആണ് ഞങ്ങൾ തരുന്നത് കേട്ടോ.
1: അപ്പം ആരോഹിക്കുള്ള അക്ഷരം ആ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. സ്ഥലം?
4: സ്ഥലം ആലുവ.
1: ശരി. സാധനം?
4: സാധനം ആലുവ.
1: മൃഗം?
4: ആന.
1: ആഹാ,
0: പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ 19. ഓക്കെ, 19 സെക്കൻഡ്.
1: 19 സെക്കൻഡ്. എന്നാൽ ആരോഗ്യം എല്ലാം പടപടി എന്ന് പറഞ്ഞു.
0: പക്ഷേ ഒരു കാര്യം പറഞ്ഞു, അലുവ എന്നാ പറഞ്ഞത്, നമ്മൾ ഹലുവ എന്നല്ലേ പറയാ?
1: അലുവാന്നും പറയും തിരിച്ച്. അലുവാന്നും പറയും തിരിച്ച്. അത് നമുക്ക് സംഭവം തരുമോ? അലുവാന്ന് പറയും, ഹൽവ എന്ന് പറയും. അത് ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഓരോന്ന് പറയും തിരിച്ച്.
0: എനിക്കൊരു ഡൗട്ട്, അതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത്.
1: അലുവ എന്ന് പറയാം തിരിച്ച്. നമുക്ക് ഇതിന്റെ തീർന്നിട്ട് അങ്ങനെ കൊടുക്കാന്നുള്ള. ഇനി ഹലുവയാണ് യഥാർത്ഥ ഇതാണെന്നുള്ള പ്രൊനൗൺസിയേഷൻ ആക്കി താഴത്ത് വന്നിട്ടുണ്ട് അവില്. ഇനി അവിലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പം ആരോഹി എന്തായാലും മോള് നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മെഡിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്.
0: അഞ്ചെണ്ണം
1: കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉടനെ അഡീഷണൽ ഇപ്പൊ റീന ചേച്ചിക്ക് വേണ്ടി ഒരെണ്ണം അല്ലാതെയും കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ആരോഹി കൺഗ്രാചുലേഷൻസ്, നന്നായിട്ട് മത്സരിച്ചു. ഓക്കെ, അപ്പൊ എല്ലാവരോടും ഹായ്, ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ. ആരോഹി കുട്ടിയാണ് സംസാരിച്ചത്. തിരിച്ചതിനിടയ്ക്ക് അവിലും കൂടി അങ്ങോട്ട് തന്നിട്ടുണ്ട് തിരിച്ചതിന്റെ തന്നിട്ട്. നമ്മളവിടെ തിരിച്ചിട്ട് സാധാരണ പെട്ടെന്ന് നിന്നിടുമ്പഴേ ഒരു കടയിൽ ചെന്നിട്ട് തിരുവനന്തപുരത്താണെങ്കിൽ അണ്ണാ അലുവ ഒന്നാ തിരിച്ച് ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. അവിടെ വന്നിട്ട് അണ്ണാ ഹലുവ ഉണ്ടോ, അങ്ങനെ ഇത്രയും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തായാലും ഒരു മത്സരം ആവുമ്പോഴേക്കും അതില്ലെങ്കിൽ ആ മോളുടെ അടുത്ത ഇതിലേക്ക് പിടിക്കാമല്ലോ. ശരി, അവില് കിട്ടിയിട്ടുണ്ട്, അപ്പം ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത ആൾക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എന്താ പറയാ, ജാം ആക്കേണ്ട ആവശ്യമില്ല. അടുത്ത ആള് വീണ്ടും കോൾ ചെയ്തിട്ടുണ്ട്.
0: ഹലോ.
5: ഹലോ,
0: യെസ്, നമസ്കാരം പറഞ്ഞോളൂ. ഇതാരാണ് സംസാരിക്കുന്നത്?
5: പാലക്കാട്ടിൽ നിന്ന് ദാനേഷാണ് സംസാരിക്കുന്നത്.
0: നേരത്തെ ഒരു പാലക്കാട്ട് ടീച്ചർ വിളിച്ചിരുന്നു.

0: കേട്ടിരുന്നോ?
1: ഇപ്പൊ പാലക്കൽ
2: കേട്ടിരുന്നു.
1: ദരീഷ് എന്ത് ചെയ്യുന്നു?
2: ഞാന് ഡ്രൈവറാണ്.
1: ആ, ഏത് വാഹനത്തിന്റെ? മൂന്ന് ചക്രമാണോ നാല് ചക്രമാണോ?
2: നാല് ചക്രമാണ്.
1: നാല് ചക്രമാണ്. എങ്ങോട്ടുള്ള യാത്രയിലാണോ ഇപ്പോ?
2: അല്ല, ഇപ്പൊ യാത്ര കഴിഞ്ഞു. ഇപ്പൊ ഒരു ആലുവ പോയി വന്നു. ആലപ്പുഴ പോയി വന്നു.
1: ആലപ്പുഴ വരെ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ബ്ലോക്കൊക്കെ?
2: ബ്ലോക്കൊക്കെ ഉഷാറല്ലേ, നമുക്കതൊക്കെ ശീലമായതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ല.
1: അല്ല, ആക്ച്വലി നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഈ ബ്ലോക്ക് എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇത് പോയേ പറ്റൂ, നിങ്ങളുടെ ജോലിയാണ്. അപ്പം ഈ ഒരു ഡ്രൈവിംഗിനിടയിൽ ആ ഒരു മടുപ്പ് ഫീൽ ചെയ്തിരിക്കാൻ വേണ്ടി എന്താണ് നിങ്ങളുടെ കൂട്ട്? ഏത് എന്താണ് ഏറ്റവും വലിയ കൂട്ട്?
2: കൂട്ടെന്ന് വെച്ചാൽ കസ്റ്റമർ നല്ലൊരു കൂട്ടാണ്, നമുക്കത് നല്ലൊരു കൂട്ടാണ്.
0: അതാ ഞങ്ങൾ ചോദിച്ചത്.
1: പാട്ട് തന്നെയാണ്, റേഡിയോ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ബ്ലോക്കൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങ് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ. അപ്പൊ ധനേഷ്, നമ്മുടെ മത്സരം കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അക്ഷരം തരും.
0: 30 സെക്കൻഡ് ആണ് നമ്മുടെ സമയം കേട്ടോ. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോഴും കട്ടി കട്ടി കൊടുക്കുന്നു എന്നൊരു
1: പറയില്ല, അങ്ങനെയല്ല, ഇപ്പൊ കൊടുത്താൽ മതി, അത് കട്ടി ആയിക്കോളും. ധനേഷ്, താങ്കൾക്ക് വേണ്ടിയുള്ള അക്ഷരം
0: വളരെ സിമ്പിൾ ആയ ഒരു അക്ഷരം തരാം. സ
1: സാ സാ
0: യുവർ ടൈം സ്റ്റാർട്സ് നൗ.
1: പേര്? സ്ഥലം?
2: സത്യമംഗലം.
1: സാധനം?
2: സ്വർണം.
1: മൃഗം?
0: ആലോചിച്ചു നോക്ക്. ഇനി 4 സെക്കൻഡ്, 3 സെക്കൻഡ്.
1: ഞാൻ സത്യം പറയുന്നു.
0: ടൈം അപ്പ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. എന്തായാലും സമയം കഴിഞ്ഞു നമ്മുടെ. എന്തായാലും 4 എണ്ണം കൃത്യമായിട്ട് പറഞ്ഞിട്ടോ, മോശമല്ല. സിമ്പിളായി വാക്ക് തന്നാണ് ഞങ്ങളിപ്പോ. അല്ലെങ്കിൽ വേറെ വല്ല യായോ ചായയോ ഒക്കെ തരാന്ന് വിചാരിച്ചു. അത് പിന്നെ പ്രതീക്ഷ ഇവിടെ റീനെ കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞോണ്ട് ഞാൻ സിമ്പിൾ വാക്കങ്ങ് തന്നതാ.
1: ധനേഷ്, ഇത് അങ്ങനെയാണ്, ചില റീനെ കൊടുക്കുന്നതൊക്കെ എന്ത് കൊടുത്താലും ഇപ്പൊ ഇവിടെ ടൈറ്റായിട്ട്
2: കൊണ്ടിരിക്കുന്നു.
0: ഒരെണ്ണത്തിനെ പറയാതിരുന്നുള്ളൂ.
2: അതെ, എന്നാ ഉത്തരത്തിന്റെ ആ ഉത്തരം നിങ്ങൾ പറയോ?
0: ഏത്? സാവച്ചിട്ടോ? ഇഷ്ടം പോലെ ഉണ്ട്.
2: മൃഗം
0: സാവച്ചിട്ട് സിംഹം.
1: അങ്ങനെ ആക്കാം. അല്ല, സാ മാത്രം പിടിക്കണ്ട. എങ്ങനെ വേണോ പറ്റും.
0: സാണ് മെയിൻ വാക്കുന്നു മാത്രം കേട്ടോ.
1: അത്രയുള്ള, കുഴപ്പമില്ല, നമുക്ക് അടുത്തോണ്ട് പിടിക്കാം. കുഴപ്പമില്ല ധനേഷ്. അപ്പൊ എന്തായാലും വിളിച്ചതിന് വളരെയധികം സന്തോഷം. ഒരു നല്ല സഹനം നേരുന്നു. ഇനിയും വിളിക്കുക. ധനേഷ് ആയിരുന്നു പാലക്കാട് എന്ന് വിളിച്ചത്.
0: ധനേഷ് മോശമില്ലാതെ നല്ല കൃത്യമായിട്ട് 30 സെക്കൻഡിനുള്ളിൽ 4 എണ്ണം പറഞ്ഞു അല്ലേ.
1: അപ്പൊ ആ 4 എണ്ണം പറഞ്ഞു എന്നുള്ളത് സംഭവത്തിൽ വന്നപ്പോഴേക്കും പുള്ളിക്ക് ആ ഒരു സാ സി വെച്ച് ഉപയോഗിക്കാന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു.
0: പക്ഷേ
1: ആ ഡൗട്ടൊന്നും വേണ്ട, നമുക്ക് സാ വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഏത് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത് വിടാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക 0484242814101 എന്ന നമ്പറിലേക്ക്. അടുത്ത കോളർ നമ്മളിപ്പോ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
0: ആരാണ്? സിനി. ഭയങ്കര ചിരിച്ചിട്ടാണല്ലോ വിളിക്കുന്നത്.
1: സിജി എന്നാണ് പേര്.
0: ഓക്കെ, സിജി എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ്. ഇരിഞ്ഞാലക്കുടയിൽ എന്തുണ്ട് വിശേഷം? അവിടെ ആരാണ്? ഹസ്ബൻഡ് ആണോ കൂടെ ഉള്ളത്? അച്ഛനുണ്ട്. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന റേഡിയോ എടുത്തിരുന്ന് വിളിക്കുകയാണോ?
3: ഹലോ.
1: ഹലോ,
0: എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണോ വിളിക്കുന്നത്?
1: അയ്യോ, അതില്ലേ, വിളിച്ചാ മതി, എല്ലാവരും ഇടയിലേക്ക് വിളിക്കുക, വിളിക്കുമ്പോ കിട്ടും. അങ്ങോട്ട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. പേരെന്താണ്? രാധ. ഓക്കെ, അപ്പൊ നമ്മുടെ മത്സരം കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ആരാണ് മത്സരിക്കുന്നത്? അല്ല, രാധയാണ് മത്സരിക്കുന്നത്. രാധയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അക്ഷരം പറയും, അതിനകത്ത് ബാക്കിയുള്ള കാര്യപ്രഭം പടയെന്ന് പറഞ്ഞ് പറയണം കേട്ടോ. അപ്പൊ ഞാൻ തന്നെ തരാം, ഞാൻ അക്ഷരം തരാം. അക്ഷരം രാ. പേര്? ആ,
3: പേര് രാധ.
1: ഓക്കെ. സ്ഥലം? സാധനം?
3: സാധനം
1: മൃഗം? സിനിമ?
3: സിനിമ രാത്രിപ്പാട്ട്.
1: മൃഗം?
3: മൃഗം
1: മൃഗം സാധനം

0: സാധനം
1: ഇവിടെ
0: പറഞ്ഞോളൂ. 7 സെക്കൻഡ്, 6 സെക്കൻഡ് ടൈം അപ്പ്.
1: ഹലോ,
0: എത്ര എണ്ണം പറഞ്ഞു? 4 എണ്ണം. അത്ര കൃത്യമായിട്ട്
1: രണ്ടെണ്ണം പറഞ്ഞില്ല,
0: മൂന്നെണ്ണം
1: സാധനവും പറഞ്ഞില്ല, മൃഗവും പറഞ്ഞില്ല, രാവിച്ചിട്ട് ബാക്കി 3 എണ്ണം പറഞ്ഞു.
0: ഞാനും രാ വെച്ചിട്ടെന്ന് പറഞ്ഞല്ലോ, പ്രതീക്ഷ പറഞ്ഞു ഞാൻ കൊടുക്കാം. ഞാനും അത് തന്നെയാണ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. അതാണ്
1: ഞാൻ പേര് കേട്ട് രാധ എന്ന് കേട്ടപ്പോ തന്നെ ഞാൻ രാ എന്ന് കൊടുക്കാൻ വിചാരിച്ചു.
0: ഞാൻ അതിലെ മുൻപേയും മനസ്സുകൊണ്ട് പ്ലാൻ ഇട്ടു, അപ്പോഴേ രാ എന്ന് ഒരാളെ തന്നെയാണ് വിളിച്ചത്. പോട്ടെ, കുഴപ്പമില്ല കേട്ടോ.
1: അപ്പൊ ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാധ എന്നുള്ള പേരിട്ടത് അപ്പം ആ രാധ എന്നുള്ള പേര് ഇഷ്ടമല്ലേ? പിന്നെന്താണ് അതിൽ വെച്ചിട്ടുള്ള രായല്ലേ തന്നത്? ആ പേരിനോടുള്ള ഇഷ്ടക്കാരല്ലേ ഞങ്ങള് രാധ തന്നത്?
0: ആ രായ ഒന്നും ഇഷ്ടപ്പെടണ്ടേ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും?
1: എവിടെ എവിടെ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കാസറ്റ് വെച്ച് നോക്കിയാൽ തന്നെ യേശുദാസ് പാടുന്ന രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണാണെന്നൊക്കെ അപ്പുറത്തെ മൈപ്പിയിൽ പാടുന്നത് എല്ലായിടത്തും രാധ തന്നെയാണ്. അപ്പൊ കുഴപ്പമില്ല, രാധ ആയതുകൊണ്ട് രാവിലെ 2 എണ്ണം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും വിളിച്ചതിന് വളരെയധികം നന്ദി, ഇനിയും വിളിക്കാം കേട്ടോ.
0: അപ്പോൾ ലീസ് നിങ്ങൾക്കും വിളിക്കാം ഈ ഒരു പരിപാടിയിലേക്ക്. ഗെയിംസ് ഓൺ ആണ്, ഓൺ ദി ഗുഡ് റൈറ്റ് മ്യൂസിക്കിന്റെ ഈ ഗെയിമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484248101. കൂടെ ഞാനുണ്ട് ആർജെ റീന.
1: ഞാൻ പ്രതീക്ഷേഖർ. വളരെ എളുപ്പമുള്ള ഗെയിമാണ് അക്ഷരം തരും. അതിനുവേണ്ടി പേര്, സ്ഥലം, സാധനം, മൃഗം, സിനിമ അല്ലെങ്കിൽ ഗാനം എല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. നിങ്ങളുടെ കോളുകൾക്ക് നമ്മൾ കാതോർത്തിരിക്കുന്നു. 0484248101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വീണ്ടും ഒരു കോളർ, നിങ്ങളെ നിരാശപ്പെടുത്തില്ല, കോൾ കിട്ടുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഒരു കോളർ വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്? തൃശ്ശൂര്. ഓക്കെ അനു, എന്തുണ്ട് വിശേഷം തൃശ്ശൂര്?
2: നല്ല വിശേഷം, ഇടയ്ക്ക് മഴയുണ്ട്.
1: ആ ഇടയ്ക്ക് മഴ, അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം.
0: എന്താ ചെയ്യുന്ന അനു?
1: ഹൗസ് വൈഫ് ആണ്. വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിലും ചേട്ടനും മോളും.
1: ആഹാ, ചേട്ടൻ എന്ത് ചെയ്യുന്നു?
2: ചേട്ടൻ വെൽഡറാ.
1: ഓക്കെ, മോൾ എത്രാം ക്ലാസ്സിലായി?
2: മോളെ
0: അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ അടുത്ത്? ആ വെച്ചിട്ട് പേര് ഞങ്ങൾ ആയി തരുന്ന പ്രതീക്ഷിക്കണ്ട.
1: പ്രതീക്ഷ അനുവിനില്ല.
0: അങ്ങനെ പ്രതീക്ഷ അനുവിനുണ്ടോ?
2: ഇല്ല, ഒട്ടും പ്രതീക്ഷയില്ല.
1: എന്റെ പേരിൽ മാത്രമേ പ്രതീക്ഷ ഉള്ളെന്ന് തോന്നുന്നു. ശരിക്കും അങ്ങനെ പല കാര്യങ്ങളിലും പ്രതീക്ഷയില്ല. അപ്പൊ എന്തായിരുന്നാലും അനു, നമുക്ക് മത്സരത്തിന് കിടക്കാം. അതിനു മുമ്പ് തന്നെ മോള് LKG പഠിക്കുന്ന മോളോടും ഹസ്ബൻഡിനോടും ഞങ്ങളുടെ അന്വേഷണം ഒക്കെ പറയുക. നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. ശരി, അനുവിന് വേണ്ടിയുള്ള അക്ഷരം ഇ.
2: പേര് ഈശ്വരി.
1: ഓക്കെ, സ്ഥലം?
2: സ്ഥലം ഇരിങ്ങാലക്കുട.
1: സാധനം?
2: സാധനം ഈറ്റ.
1: മൃഗം?
2: ഈറ്റ.
1: സിനിമ?
2: ഈ പുഴയും കടന്ന്.
1: ഓക്കെ, സാധനം
0: ഈറ്റ പറഞ്ഞു, ഈറ്റ എന്നല്ല പറഞ്ഞു,
1: രണ്ടും ഈറ്റ തന്നെയാണ്. രണ്ടും മൃഗവും ഈറ്റ തന്നെയാണോ?
2: ഈച്ച.
1: ഈച്ച, ഈച്ച, ഓ ഈച്ച, ഈച്ച. ഓക്കെ,
0: പറഞ്ഞു.
1: അല്ല, പക്ഷെ അവിടെ ഒരു തെറ്റ് പറ്റിയല്ലോ. മനസ്സിലായോ എന്താണ് തെറ്റെന്ന്?
0: ഈച്ച പറഞ്ഞോളൂ, കുഴപ്പമില്ല.
1: ഈച്ച പറഞ്ഞോളൂ, കുഴപ്പമില്ല.
0: പിന്നെ
2: ഈ പുഴയും കടന്ന്.
1: അല്ല അനു, അതിനിടയിൽ തെറ്റ് ആവർത്തിച്ചല്ലോ.
2: മനസ്സിലായില്ല.
1: അനു പറഞ്ഞു പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞുള്ളൊരു തെറ്റ് അവിടെ ആവർത്തിച്ചു. പ്രതീക്ഷ ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് എല്ലാത്തിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. എത്ര സെക്കൻഡ് കൊണ്ടാണ് അനു പറഞ്ഞത്?
0: അനു, അയ്യോ, ആ സമയം നോക്കി. എന്തായാലും ഏറ്റവും പെട്ടെന്ന്, വളരെ പെട്ടെന്നുള്ള സമയത്ത്
1: 18 സെക്കൻഡ് കൊണ്ട് അനു ഇതിന്റെ ഉത്തരങ്ങളൊക്കെ തന്നെ പടപടപടിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അനു എന്തായിരുന്നാലും നമ്മളിപ്പോ വിളിച്ച് ഇതിൻ്റെ അകത്ത് വന്നിട്ട് കോളേഴ്സിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ അനു ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് കൃത്യമായിട്ട് പടപടിയെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പൊ അനു പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ ലൈനിലേക്ക് കയറി വന്ന് കൃത്യമായ ഉത്തരവൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കൺഗ്രാജുലേഷൻസ് അനു, ഇനിയും വിളിക്കുക. ഓക്കെ, താങ്ക് യു, താങ്ക് യു അനു. അപ്പൊ അനു ആണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അനു ആദ്യം പ്രതീക്ഷ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പേരിന്റെ ഒരു പ്രതീക്ഷയും കൂടി കളഞ്ഞിട്ട് തിരിച്ചു. പക്ഷെ അനു കൃത്യമായ ഉത്തരവൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഒരുപാട് കോൾസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാമെന്നാണ്. വിളിക്കേണ്ട നമ്പർ 0484248101 നമ്പറിലേക്ക്. ബിഫോർ ദാറ്റ് നമ്മൾ അടുത്തൊരു ഗാനത്തിലേക്ക് പോവുകയാണ്. എൻജോയ്, യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ആ വള്ളല്ലമ്മാ കള്ളങ്ങ വിരല് വിട്ട വെള്ളങ്ക കൊരുകിലിക്ക മുന്തിരിക്കണ്ണ കോണ കൊപ്പറ കൊയ്യാക്ക കയ്യാമുയ്യ വല്ലട്ട മാട്ടിക്കണ്ണ ഡുറാക്കര ഡമ്മൽ ഡിമ്മൽ ഡിമാണ്ട്.

0: பண்ண வைக்கிற ராஜா, நீ தலையில வைக்கிற ரோஜா.
1: സമയം ദാ 7:11 വൈൻഡ് ഡിയേഴ്സ്, നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി കൊച്ചി ഫോം റെയിൻബോ 107.5. യെസ്, ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പോൾ ഗെയിം സോൺ ഓപ്പൺ ആയിരിക്കുന്ന നേരമാണ്. നമുക്കപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് കോളർ,
2: ഹലോ, നമസ്കാരം, ആരാണ്?
3: റീന.
2: എവിടെ വിളിക്കുന്നേ?
3: ചേർത്തല
2: എന്നാണ്. റീന, റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാവോ? ഒന്ന് കുറച്ച് വെക്കോ, കുറച്ച് വെച്ചു. അപ്പൊ റീന എന്ത് ചെയ്യുന്നു? ഹോം മേക്കർ ആണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടില് ഹസ്ബൻഡ്,
2: മോനും മോള്. എന്ത് ചെയ്യുന്നു? ഓക്കെ,
3: മോൻ ബിടെക് പഠിക്കുന്നു.
2: ബിടെക് പഠിക്കുന്നു. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ?
3: റിട്ടയർഡ്
2: ആണ്. അപ്പൊ എല്ലാരെയും അനീഷായിട്ട് പറയണേ. ഓക്കെ, അപ്പൊ റീന നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. മത്സരം ഇത്ര നേരം കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരു അക്ഷരം തരും, അതിന്റെ പേര്, സ്ഥലം, സാധനം, മൃഗം, സിനിമ ഒക്കെ പറയണം. അക്ഷരം
1: പറയാം. അക്ഷരം വാ. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: പേര്?
3: വയലാർ.
2: സ്ഥലം?
3: സ്ഥലം വയലാർ.
2: പേര്?
3: പേര് വാണി.
1: ഓക്കെ.
2: സാധനം? മൃഗം?
1: മൃഗം. 4 seconds. യെസ്, ടൈം.
2: സിനിമ?
1: സിനിമ. സമയം കഴിഞ്ഞു.
2: വാഴ.
1: അതൊക്കെ കഴിഞ്ഞു. പക്ഷെ എന്തായാലും

0: സമയത്തിന് ശേഷമാണ് പറഞ്ഞു പോയതെങ്കിലും റീന നേരെ തകർത്ത് പറഞ്ഞു കേട്ടോ. നാലെണ്ണം, അഞ്ചിൽ നാലു മാർക്ക്.
1: റീന നന്നായിട്ട് മത്സരിച്ചു. അപ്പം റീന എന്തായിരുന്നാലും ചേർത്തലിൽ നിന്ന് വിളിച്ചിട്ട് വളരെ മനോഹരമായി തന്നെ പറഞ്ഞു. അതിനിടയ്ക്ക് അതിനിടയ്ക്ക് വവ്വാലിനെ ഒക്കെ
0: കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലേ.
1: അപ്പൊ എന്തായിരുന്നാലും ഇനി വിളിക്ക. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പം റീനയായിരുന്നു വിളിച്ചത് ചേർത്തലിൽ നിന്ന്. റീന തിരിച്ച് വിളിച്ചു കഴിഞ്ഞായിരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള പേരൊക്കെ അവിടെ തിരിച്ച് പെട്ടെന്ന് വായിൽ വവ്വാലിനൊക്കെ കണ്ടുപിടിച്ച്
0: കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
1: അപ്പം എന്തായിരുന്നാലും ഇനിയും നിങ്ങൾക്ക് വിളിക്കാം 0482428101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒരു അക്ഷരം തന്നെ വളരെ ഈസി ആയിട്ട് ആ അക്ഷരം വെച്ചതിന് ശേഷം നെയിമും അതുപോലെ തന്നെ പ്ലേസും തിങ്സും അനിമലും സിനിമയുടെ പേരും മാത്രം പറഞ്ഞാൽ മതി. നമ്മളിപ്പോ അടുത്ത കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്.
0: ഹലോ, ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഹലോ, ചിത്രയാണ്.
0: ചിത്ര, ഓക്കെ, ചിത്ര എവിടെ നിന്ന് വിളിക്കുന്നു?
2: എറണാകുളം.
1: എന്ത് ചെയ്യുന്നു ചിത്ര?
2: ഞാനൊരു ഡോക്ടറാണ്. കഴിഞ്ഞ വരുന്ന വഴിയായിരുന്നു.
1: ആ ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നേ?
2: ഞാൻ പെരുമ്പാവൂരാണ്.
1: പെരുമ്പാവൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് എനിക്കൊന്ന് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഈ ഒരു മത്സരം
0: കളിച്ചിട്ടുണ്ടാവും അല്ലേ ഡോക്ടർ? കളിക്കാറുണ്ട്.
2: പക്ഷേ അക്ഷരങ്ങള് ഒരു പ്രശ്നം തന്നെ. നമ്മള് കുറച്ചും കൂടി ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നായി, അതിന്റെ കുറച്ച് പ്രശ്നം ചിലപ്പോ.
0: എന്നാലും കുഴപ്പമില്ല അല്ലേ.
1: ഡോക്ടർ ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്?
2: ഞാനൊരു ജനറൽ സർജൻ ആണ്.
1: അപ്പൊ ഈ മഴക്കാലം എല്ലാം കൂടി വന്നപ്പോഴേക്കും രോഗികളുടെ എണ്ണം കൂടുതലാണോ?
0: നല്ല തിരക്കുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ലിസണേഴ്സിനോട് എന്താ പറയുന്നുള്ളൂ? ഡോക്ടർക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു സമയത്ത്?
2: ശ്രദ്ധിച്ചിരിക്ക. ഇപ്പം എന്നെ സംബന്ധിച്ച് മുറിവുകളാണ് അധികം വരെ. മുറിവുകളൊക്കെ ചെറുതായി തന്നെ വരുമ്പോ തന്നെ വന്ന് കാണിക്കുക. അധികം വെച്ചോണ്ടിരുന്ന് പഠിപ്പിച്ച് വരാതൊരു പെട്ടെന്ന് വന്ന് കാണിച്ചാണ് നമുക്ക് ചെറിയ മരുന്നും ചെറിയ ഡ്രസ്സിങ്ങും ഒക്കെ കൊണ്ട് ശരിയാവുന്നത്. അവര് വെച്ചോണ്ടി ഇരിക്കും. അതുപോലെ തന്നെ ഷുഗറും അങ്ങനത്തെ അസുഖങ്ങളും ഉണ്ടാകുമ്പോ അത് കൂടും. അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാം ഉള്ളൂ.
1: അതെ അതെ, തീർച്ചയായും. ഡോക്ടറിന് അവസരം ആരോഗ്യം ഉള്ളെങ്കിൽ എല്ലാവരും അത് മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളത് ഡോക്ടർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ അത് വച്ച് ഏറ്റവും മൂർധന്യ അവസ്ഥയിലാവുന്നതിന് മുമ്പ് ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണിക്കുക. അപ്പം ഡോക്ടർ, നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം.
0: ഓക്കെ, ഡോക്ടർക്ക് ഒരു വാക്ക് കൊടുക്ക. പ്രതീക്ഷ വേണോ? ഞാൻ പറയണോ?
1: ഞാൻ പറയാം.
0: ഓക്കെ,
1: ഡോക്ടറിന് വേണ്ടിയുള്ള അക്ഷരം ച.
0: ഞാൻ ഉദ്ദേശിച്ചത് അതേ അക്ഷരത്തിൽ തന്നെയാണ്.
1: ഇത് കുറെ സീരിയസ് പറയുന്നുണ്ടല്ലോ ഡോക്ടർ. ഡോക്ടറുടെ പേര് ചിത്ര. ശരി, മത്സരം ഇവിടെ ആരംഭിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ചായാണ് അക്ഷരം. ച വെച്ചിട്ട് പേര്.
2: പേര് ചിത്ര.
1: സ്ഥലം?
2: ചക്കവട്ടം.
1: സാധനം? പറഞ്ഞു പറഞ്ഞു ചക്ക. ഓക്കെ, അടുത്ത മൃഗം?
2: മൃഗം.
1: സിനിമ?
2: സിനിമ ചന്ദ്രനെ ഉദിക്കുന്ന ദിക്ക്.
1: മൃഗം?
2: മൃഗം
0: ചാ വെച്ചിട്ടുണ്ടല്ലോ, ആലോചിച്ചു നോക്ക്.
1: ചാ ചീച്ചേ.
0: ടൈം അപ്പ്. നാലെണ്ണം പറഞ്ഞു അല്ലേ.
1: ആ, മൃഗത്തിലാണ് അവിടെ ഉടക്കിയത് ചിത്ര. ഡോക്ടർ
0: പക്ഷെ നമ്മുടെ സമയം കഴിഞ്ഞു പോയല്ലോ.
1: കുഴപ്പമില്ല, പക്ഷെ ഏറ്റവും വലിയൊരു കാര്യം ഡോക്ടർ പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്. കാരണം എന്തെങ്കിലും എല്ലാം വെച്ചുകൊണ്ടിരിക്കുക, ആരോഗ്യമാണ് പ്രധാനം എന്നുള്ളതും, അതുപോലെ എന്തെങ്കിലും മുറിവുണ്ടായാലും എന്തുണ്ടായാലും എന്ത് അസുഖം ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ട് ഡോക്ടർ കാണിക്കുക എന്നുള്ളത്. സോ എന്തായാലും നമ്മുടെ ഇന്ന് ഗെയിം സോണിൽ പങ്കെടുത്തതിന് ഡോക്ടർ വളരെയധികം നന്ദി.
0: വളരെ സന്തോഷം. താങ്ക് യു ഡോക്ടർ.
1: ഇടയ്ക്ക് വിളിക്കുക കേട്ടോ, ഫ്രീ ടൈമിൽ കിട്ടുമ്പോൾ എല്ലാം വിളിക്കണം.
0: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
2: ഞാൻ റെയിൻബോ പണ്ടെപ്പോഴും വിളിച്ചിട്ടുണ്ട്.
1: ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക്സ് ഫോർ കോളിംഗ്. താങ്ക് യു. അപ്പൊ ഡോക്ടർ ചിത്രയാണ് വിളിച്ചത്. ഡോക്ടർ പറഞ്ഞൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
0: അതന്നെ, എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. മഴക്കാലമാണ്, മുറിവുകളൊക്കെ ഇങ്ങനെ വലുതാക്കാതെ പെട്ടെന്ന് തന്നെ പോയി ഡോക്ടറെയൊക്കെ കണ്ട് ചികിത്സയൊക്കെ തേടുക. അത് തന്നെയാണ് പറഞ്ഞത്. സമയം 7:17:03 ആകുമ്പോൾ ഓൺ ദി ഗോ ഡ്രൈവ് ടു മ്യൂസിക്. ഇതാ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, തിരിച്ച് നമുക്ക് നമ്മുടെ കോളേഴ്സ് ഇങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കുന്നവരും അല്ലാത്തവരും എല്ലാവരും ഇങ്ങനെ വിളിക്കുമ്പോഴേക്കും അടുത്ത കോളറിനുള്ള സമയമായിരിക്കുന്നു. ഹലോ, നമസ്കാരം, ആരാണ്?
3: ഹലോ, നമസ്കാരം, എന്റെ പേര് സൗമ്യ എന്നാണ്.
1: സൗമ്യ, പേര് പോലെ തന്നെ വളരെ സൗമ്യമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: വിളിക്കുന്നത് എറണാകുളം.
1: എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: പനമ്പിള്ളി നഗർ.
1: പനമ്പിള്ളി നഗർ, ഓക്കെ. അപ്പൊ ഹൃദയ ഭാഗത്ത് തന്നെയാണ് താമസിക്കുന്നത്.
0: സൗമ്യ ഒറ്റയ്ക്കാണോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടോ?
3: കൂടെ മോനുണ്ട്.
1: മോന്റെ പേരെന്താണ്?
3: വേദാന്ത്.
1: വേദാന്ത്. വേദാന്ത് എന്ത് ചെയ്യുന്നു?
3: വേദാന്ത് ഇപ്പൊ 3rd class പഠിക്കുന്നു.
1: നല്ല പേരാണല്ലോ വേദാന്ത്. ആരാണ് ആ പേര് സെലക്ട് ചെയ്തത്?

0: ഞാനും ഭർത്താവും
1: രണ്ടുപേരും കൂടി
2: ഒരുമിച്ച് സംയുക്തമായിട്ട് പേരാണ് വേദാന്ത് എന്നുള്ളത്.
1: നല്ല സൂപ്പർ പേരാണ് അല്ലേ?
2: അതെ അതെ, അടിപൊളി പേരാണ്.
1: അപ്പം സൗമ്യ, നമുക്ക് ഇനി ഒരുപാട് സമയം 7:25 ന്യൂസ് ടൈമാണ്. അപ്പൊ നമുക്ക് നേരെ നമുക്ക് ഒരു അക്ഷരത്തിലേക്ക് പോകാം അല്ലേ?
2: ഓക്കെ, സൗമ്യക്ക് വേണ്ടിയുള്ള അക്ഷരം ലാ വെച്ചിട്ട് ലത. ആ സ്ഥലം
0: പേര് ലത, ലക്കിടി.
2: ആ സാധനം
0: ലവണം.
2: മൃഗം
0: ലാ വെച്ചിട്ട് വേറെ സിനിമ പറയണ്ടോ?
2: സിനിമ പറയണം.
0: സിനിമ ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്.
2: മൃഗം മൃഗം മൃഗം ലാ വെച്ചിട്ട് മൃഗം മാത്രം. ലാ ലേ ലീ ലീ
1: എന്തായാലും
2: കൃത്യമായിട്ട് മാത്രം കിട്ടിയില്ല. ലാ വെച്ചിട്ട്
1: പറ്റിയില്ലേ?
2: മൃഗം പറയൂ. റീന ലാ വെച്ചിട്ട് ഈ മൃഗങ്ങളെ കണ്ടുപിടിക്കും.
1: ഞാൻ അടുത്തൊരു കോളറോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. പറയാം, അടുത്തൊരു കോളറോടും ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പറയാം
2: കേട്ടോ. ശരി ശരി.
0: ഇംഗ്ലീഷ് അല്ലേ?
2: അതൊന്നും കുഴപ്പമില്ല, ഇംഗ്ലീഷ് ഒക്കെ പറയാൻ വേണ്ടി പറ്റും തിരിച്ച്. അതെല്ലാം നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോഴേക്ക് തിരിച്ച് അങ്ങനെയൊക്കെ പറയണം കേട്ടോ. ഞാനാണ് ലാ ലേ ലു എല്ലാം പറഞ്ഞത്. അവസാനം ലേലു അല്ലു വരെ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അപ്പൊ ഇനിയും അടുത്തൊരു സമയത്ത് വീണ്ടും വിളിക്കുക കേട്ടോ സൗമ്യ. ഓക്കെ, താങ്ക് യു. സൗമ്യയാണ് വിളിച്ചത്. വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ സൗമ്യ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
1: പെട്ടെന്ന് പറഞ്ഞു ആനിമലിന്റെ ടൈം ആയപ്പോഴാണ് സൗമ്യക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്. അതുവരെ വളരെ സ്പീഡായിരുന്നു, എല്ലാവരെക്കാളും കൂടുതൽ സ്പീഡിൽ സൗമ്യട്ട് ആ ഒരു സമയം വരെ പറഞ്ഞത്. പക്ഷെ ലാസ്റ്റ് ഇങ്ങനെ
2: തീർച്ചയായും, കാരണം ഈ വളരെ ഈസി ആയിട്ടുള്ള ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് തോന്നും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു പെട്ടെന്ന് ഒരു ഇത് കേൾക്കുമ്പോൾ നമുക്ക് അക്ഷരം കൊണ്ട് പറയാൻ പറ്റുന്നില്ലേ. അടുത്ത കോളർ നമ്മളുടെ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്?
3: എന്റെ പേര് ദീപ.
2: ദീപ എവിടെ വിളിക്കുന്നേ?
3: ഞാൻ
2: തൃപ്പൂണിത്ര.
3: എന്ത്
2: ചെയ്യണു ദീപ? ഞാൻ ഹൗസ്
3: വൈഫാണ്.
2: വീട്ടിലെ ഹസ്ബൻഡ്, മൂന്ന്
3: കുട്ടികൾ,
2: മൂന്ന് ചുണക്കുട്ടികൾക്കും ഹായ് ഞങ്ങളുടെ എല്ലാം ഹായ് പറഞ്ഞേക്കണം. അപ്പൊ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
3: ഹസ്ബൻഡ് വാർക്കപ്പണിയാണ്.
2: ഓക്കെ, അദ്ദേഹത്തിനോട് ഹായ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്?
3: സുഭാഷ്.
2: ഓക്കെ, സുഭാഷ് അദ്ദേഹത്തിനോടും ഹായ് പറഞ്ഞേക്കുക. അപ്പൊ നമ്മുടെ മത്സരം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഏത് അക്ഷരം? എനിക്കും കൂടെ അക്ഷരം എന്താ, ഞാൻ പറയാം റെഡി ആയിട്ടിരിക്കുന്നു. പറയോ
1: പേരൊരിക്കൽ കൂടി പറഞ്ഞോളൂ.
2: എന്റെ പേര് പ്രതീക്ഷ.
1: പ്രതീക്ഷ ദീപ.
2: അപ്പം ദീപ, അപ്പം ഹസ്ബൻഡിന്റെ പേര് ദീപക് എന്നല്ലേ പറഞ്ഞ?
1: സുഭാഷ്. ഓക്കെ, ഓർമ്മയാണ് അല്ലേ?
2: നേരത്തെ ദീപ വന്നിട്ട് ഇതും കൂടി പറഞ്ഞപ്പോഴേക്കെ.
1: അപ്പൊ എന്തായാലും ദീപ തരാ, ഇത് പ്രതീക്ഷനെ തരട്ടെ ഒരു വാക്ക് തന്നോട്ടെ, കുഴപ്പമില്ല.
2: വളരെ ഇതായിട്ട് ഞാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു വാക്കാണ് തരുന്നത്. അക്ഷരം ആ പേര്.
1: യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: സ്ഥലം
3: ആലപ്പുഴ.
2: സാധനം
3: അരി.
2: മൃഗം
3: ആട്.
2: സിനിമ15 സെക്കൻഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ട്
3: ഇഷ്ടംപോലെ കളിച്ചിട്ടുള്ളത്.
1: സിമ്പിൾ വാക്കുവാണ്.
2: അതെ അതെ, തീർച്ചയായും തീർച്ചയായും. ഓക്കെ, എന്തായിരുന്നാലും അടിപൊളിയായിട്ട് ദീപ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് സമയം കുറച്ച് പറഞ്ഞിരിക്കുന്ന ദീപയാണ്. അപ്പം വളരെയധികം സന്തോഷം, കൺഗ്രാചുലേഷൻസ് ദീപ. ഇനിയും വിളിക്കണം
3: കേട്ടോ.
2: ഒരു അറിയിപ്പ് ഇവിടെ തിരിച്ചു പറഞ്ഞു, 7:25 വാർത്തയുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി ഗെയിം കളിച്ചുകൊണ്ടിരുന്നിട്ട് വാർത്തയ്ക്കുള്ള സമയമായെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും വാർത്തയ്ക്കുള്ള സമയമായോ?
1: 7:25 നമ്മുടെ വാർത്തയുടെ സമയം. പല കോൾസും വരുന്നുണ്ട്, പക്ഷെ തൽക്കാലം നമുക്ക് കോൾ എടുക്കാൻ നിർവാഹമില്ല.
2: വാർത്ത കഴിഞ്ഞിട്ട്
1: ശേഷം നമുക്ക് കോൾ എടുക്കാം. അപ്പോൾ ലിസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുക. ദിസ് ഇസ് ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. കൂടെ ഞാൻ ആർജെ റീന.
2: ഞാൻ പ്രതീക്ഷിക്കാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്നു രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർവൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രത്തിലൂന്നിയാണ് വികസിത ഭാരതത്തിനായുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: आज विकसित होने के लक्ष्य पर काम कर रहा है. ये वो भारत है जो कहता है ग्रो मोर अचीव मोर. हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है. हम अधीर है, बेसब्र है. हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है.
0: മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രതിരോധ രംഗത്തെ തദ്ദേശീയ സംവിധാനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഊർജ്ജ കേന്ദ്രമാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായം പങ്കുവച്ചു. മെൽബണിൽ നടന്ന 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇൻഡോ പെസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിനായി സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി അറിയിച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ഇരു പ്രധാനമന്ത്രിമാരും ഇന്ന് രാവിലെ പങ്കെടുത്തിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾക്ക് കൂട്ടായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയാണെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗം

0: രേഖകൾ എന്നിങ്ങനെ ബ്രിക്സ് വനിതാ ട്രാക്കിനു കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു.
1: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. അതിർത്തി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിലൂടെ അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സാഹചര്യം, കിഴക്കൻ മേഖലകളിലെ അനധികൃത കുടിയേറ്റം, ഡ്രോൺ ഭീഷണികൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും യോഗത്തിൽ വിലയിരുത്തുന്നു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. വൈറ്റ് നൈറ്റ് കോർപ്സ് ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായും കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ജനറൽ ധീരജ് സേത്തിന്റെ ആദ്യ പൂഞ്ച് സന്ദർശനമാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം. വാഴകൃഷിയെയാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: June 1 മുതൽ ഇന്നുവരെയുള്ള കണക്കുകൾ പ്രകാരം 1,493 കർഷകരുടെ 24 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. 2,30,00,000 രൂപ വാഴകൃഷിയിൽ നഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 4 ഹെക്ടറിലധികം സ്ഥലത്തെ തെങ്ങ് കൃഷിക്കാണ് നാശമുണ്ടായത്. 36,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 1 ഹെക്ടറിലേറെ പ്രദേശത്തെ കവുങ്ങ് കൃഷിയും 60 ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംബന്ധിച്ച് കർഷകരിൽ നിന്ന് അപേക്ഷകൾ പൂർണ്ണമായും ലഭിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തിയ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായ സമൂഹ മാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രം യമനിലെ ഏദൻ തീരത്ത് കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനത്തിന്റേതാണെന്നും PAB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഞായറാഴ്ച പുലർച്ചെ 2:30 മത്സരത്തിൽ നോർവെ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-ഉം 16-ഉമാണ് സെമിഫൈനൽ മത്സരങ്ങൾ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ കോക്കോ ഗൌഫ് ചെക്ക് താരം കരോലിന മുച്ചോവയുമായി ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. തുടർന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ യുക്രൈന്റെ മാർട്ട കോസ്റ്റ്യൂക്ക് ചെക്ക് താരം ലിൻഡ നോസ്കോവയുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ആർദർ ഫെറിയെയും യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ആരോപിച്ച് ഇറാൻ. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ US അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ഇറാനും ആക്രമിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 2 ദിവസമായി തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11-12 നൂറ്റാണ്ടുകളിലെ 3 പുരാവസ്തുക്കൾ

0: ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് ഓസ്ട്രേലിയ. ഭദ്രകാളി ദേവിയുടെ വെങ്കലശൂലം, കരിങ്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹം, കാർത്തികേയ ശില്പം എന്നിവയാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ചെന്നൈ, കൊല്ലം ചെന്നൈ, തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: बारिश के पानी की एक एक बूंद को हमें बचाना है, तो मेरा खास आग्रह है वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
2: Where there's water, there's life. Come, let us adopt rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: യെസ്, ന്യൂസ് എല്ലാം കഴിഞ്ഞതാ നമ്മൾ തിരിച്ചെത്തി. നേരം 7:40:28 ആവുമ്പോൾ നമുക്കപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് കോളർ ഷിജിത് കുമാർ ആയിരുന്നു നീലേശ്വരത്ത് നിന്ന് നമുക്കൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും കോളർ ലൈനിലുണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും ഷിജിത് കുമാർ ആയിരുന്നു, ഒന്നുകൂടി വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. നമുക്കൊപ്പം ജോയിൻ ചെയ്തതാണ് ഷിജിത് കുമാർ ആയിരുന്നു നീലേശ്വരത്ത് നിന്നാണ് വിളിച്ചത് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ കോൾ ഇതാ, നമുക്ക് കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എന്തായാലും കോൾ ഡ്രോപ്പ് ആയി.
2: ഓൾ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം 0484248101 അടുത്ത കോൾ നമ്മൾ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം.
3: ഹലോ,
2: നമസ്കാരം, ആരാണിത്? ഐശ്വര്യ. എവിടെന്നാ വിളിക്കുന്നത്?
3: ഞാൻ ആലപ്പുഴ.
2: ഐശ്വര്യ, ഐശ്വര്യമായിട്ട് ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ആലപ്പുഴയിലെ മഴയൊക്കെ മാറിയോ?
3: ചെറുതായിട്ട്
2: പൊടിയുന്നുണ്ട്. എന്ത് ചെയ്യുന്നു ഐശ്വര്യ?
3: ഹലോ,
2: എന്ത് ചെയ്യുന്നു?
3: ഞാൻ ഡെന്റിസ്റ്റായിട്ട് പഠിക്കുവാണ്, ബിസിനസ് പഠിക്കുവാണ്.
2: എവിടെയാണ് പഠിക്കുന്നത്?
3: ഞാൻ കോഴിക്കോട്.
2: ഓക്കെ, ഇപ്പൊ ലീവ് ആണോ? അപ്പോ
3: ഞാൻ വീട്ടിൽ വന്നതാ.
1: ഏത് ഇയർ പഠിക്കുന്നത്? ഇത് എത്രാമത്തെ വർഷമാ?
3: ഫൈനൽ ഇയർ.
1: ഫൈനൽ ഇയർ ആണല്ലേ ഡെന്റിസ്റ്റ്. ഓക്കെ, അടിപൊളി. എന്തായാലും ഇപ്പൊ എനിക്ക് വളരെ ചാൻസുള്ള സമയമുള്ളൂ. എല്ലാവരും സൗന്ദര്യത്തിന് വളരെ ഇത് കൊടുക്കുന്ന ടൈമാണല്ലോ അല്ലെ, പല്ലുകളുടെ ഒക്കെ സൗന്ദര്യം പരിചരണം ഒക്കെ.
2: വീട്ടിലാരൊക്കെയുള്ളേ?
3: വീട്ടില് പപ്പയുണ്ട്, അമ്മയുണ്ട്, ഒരു ബ്രദർ ഉണ്ട്.
2: ബ്രദർ എന്ത് ചെയ്യുന്നു?
3: ബ്രദർ പഠിക്കുവാണ്, ഇതേപോലെ തന്നെ ബിടെക്കും
2: പഠിക്കണം. ഓക്കെ, അപ്പൊ പപ്പയും അമ്മയും ബ്രദറിനോട് ഒക്കെ അന്വേഷണം പറയുക. അപ്പൊ ഇന്നത്തെ ഗെയിം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ ഈ ഗെയിമിലൊക്കെ കൊച്ചുനാളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇടയ്ക്ക് വരണോ? ഇങ്ങനെയുള്ള ഗെയിം
1: കളിച്ചിട്ടുണ്ടോ?
3: കോളേജിൽ കളിക്കാറുണ്ട്.
2: ഓക്കെ, അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. അപ്പം റെഡിയാണോ?
3: അതെ, റെഡിയാണ്.
2: ശരി, അപ്പം തവളയുടെ ത. പേര്?
3: നെയിം തൻവി.
2: സ്ഥലം?
3: പ്ലേസ് തവളക്കുഴി.
2: സാധനം?
3: സാധനം തബല.
2: സിനിമ?
3: സിനിമ താങ്ങട്ടം.
2: മൃഗം?
3: തവള.
2: ഓക്കെ, ഞാനൊരു തവള ഇട്ടാ തവള കുഴി തവള
1: എല്ലാം
2: എന്തായിരുന്നാലും ഐശ്വര്യ ഐശ്വര്യപൂർണ്ണമായിട്ട് 19 seconds എല്ലാം പറഞ്ഞു ഒപ്പിച്ചു. അപ്പം എന്തായിരുന്നാലും ഇനിയും വിളിക്കുക. ഓക്കെ, അപ്പൊ കോഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് പൂർത്തിയാക്കി ഒരുപാട് മാർക്ക് കിട്ടട്ടെ, പെട്ടെന്ന് തന്നെ പ്ലേസ്മെന്റും കിട്ടട്ടെ.
1: ഇനി എംഡിഎസിന് പോകാൻ പ്ലാൻ ഉണ്ടോ?
2: നമ്മൾ ആദ്യം പല്ലില് ചെന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോഴേക്കും പല്ലൊന്ന് കമ്പിയിട്ട് ഒന്ന് ശരിയാക്കി കഴിഞ്ഞിട്ട് ആദ്യമേ കഴിഞ്ഞിട്ട് പല്ല് അത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ പല്ല് ഇളക്കും, അത് കഴിഞ്ഞിട്ട് കമ്പിയിടും,
1: അതിനുശേഷം പഠിക്കാന്ന്
2: വിചാരിച്ചു. പഠിച്ച് ആദ്യം കഴിഞ്ഞിട്ട് ഒന്ന് പഠിച്ച് കഴിഞ്ഞ ശേഷം സമയം എടുത്തിട്ട് അത് പഠിക്കാന്ന് പറഞ്ഞ ഐശ്വര്യ. അങ്ങനെ തന്നെ അല്ലല്ലേ, സമയം എടുത്ത് ചെയ്യാന്നുള്ളതാണല്ലേ. അതെ അതെ അതെ. അപ്പം എല്ലാവരും അന്വേഷിച്ചു പറയുക, ഇനിയും വിളിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഐശ്വര്യാണ് 19 seconds കൃത്യമായിട്ട് പടപടി ഉത്തരം പറഞ്ഞു. അതിന് കാരണക്കാരനായിട്ട് തവളയെ ഞാൻ കൊടുക്കുകയും ചെയ്തു.
1: ആദ്യമേ തന്നെ കൊടുത്തു.
2: അപ്പൊ തവളക്കുഴി എല്ലാം

0: വന്നല്ലോ എന്റെ അത്ര നിന്നിട്ട്. അപ്പം മറ്റുള്ളവർക്ക് ഇപ്പൊ പറയാം, ഞങ്ങൾക്ക് വിളിക്കണ്ടേ, ഞങ്ങൾ കുറെ നേരമായി വിളിക്കുന്നു, കിട്ടുന്നില്ല, അതാ ഇപ്പൊ നിങ്ങൾക്ക് വിളിക്കാം 0484242810 എന്ന നമ്പറിലേക്ക്.
1: ഞങ്ങൾ ഇവിടെ റെഡിയാണ്. ഒരു അക്ഷരം ഞങ്ങൾ തരും, ആ അക്ഷരം വെച്ചിട്ട് പേര്, സ്ഥലം, സിനിമ, സാധനം, മൃഗം, നെയിം, പ്ലേസ്, തിങ്സ്, ആനിമൽ, മൂവി, ട്ടോ, ഇതൊക്കെ വേഗം വേഗം പറയണം. അപ്പൊ നമ്പറൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം വിചാരിക്കാണ്. നമുക്ക് ഇനി ഒരു പാട്ടിലേക്ക് പോകാം അല്ലേ?
0: തീർച്ചയായും. ആ പാട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോൾ എടുക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: യെസ്, സമയം 7:49 17 സെക്കൻഡും ആയിട്ടുണ്ട്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലെ ഗെയിംസ് സോൺ ആണ് ഇപ്പോഴും ഓപ്പൺ ആയിരിക്കുന്നത്.
1: ഗെയിം സോണിൽ ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം.
2: ഹലോ,
1: നമസ്കാരം. ആരാണ് ഇത് വിളിക്കുന്നത്?
0: എവിടുന്ന് വിളിക്കുന്നു?
1: അരൂരിലെ കെൽട്രോൺ റോഡിൽ അല്ലേ? ഓക്കെ ഓക്കെ.
0: അവിടെ
1: അവിടെ എന്താ ഭയങ്കര ഒരു കിതപ്പൊക്കെ എന്ത് എന്ത് പറ്റി? പൊട്ടലെ ചീറ്റിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ സംസാരത്തിൽ. ആ ഹാ, ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, അവിടെ നിന്ന് ഒരു വെപ്രാളം പോലെ തോന്നുന്നു. എവിടെ നിന്നെങ്കിലും ഓടി പെട്ടെന്ന് വിളിച്ചതാണോ? ഭയങ്കര റിലാക്സ് ആയിട്ട് നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കുക. ഗെയിം കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു അക്ഷരം തന്നെ അങ്ങോട്ട് തരാം.
0: അറിയാലോ എന്തെന്ന് മനസ്സിലായല്ലോ. ഇനി പെട്ടെന്ന്, ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഒരു അക്ഷരം തരാം, വേഗം പറഞ്ഞാ മതി അല്ലേ? ഓക്കെ, കൊടുക്കാം.
1: ആ, അക്ഷരം കൊടുത്തോളൂ. വെച്ചിട്ട് ഓക്കെ. നരിമാൻ സിനിമയുടെ പേരല്ലേ? ആ, പേര് ഓക്കെ, നരിമാൻ എന്നെങ്കിൽ ഓക്കെ. ശരി. സ്ഥലം നാ വെച്ചിട്ടൊരു സ്ഥലം. ആ, സാധനം നാ വെച്ചിട്ടൊരു സാധനത്തിന്റെ പേര്. മൃഗത്തിന്റെ പേര് നാ വെച്ചിട്ട്. സിനിമയുടെ പേര്.
0: പരിപാടിയിൽ പങ്കെടുക്കുക, അതന്നെ ഏറ്റവും പ്രധാനം. എല്ലാവരും സ്പോർട്സ്മാൻ സ്പിരിറ്റോട് എടുക്കുക അല്ലേ?
1: അതെ അതെ, തീർച്ചയായും. അപ്പൊ എന്തായാലും ഇനിയും വിളിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്. താങ്ക് യു. അപ്പം നമുക്ക് ഏറ്റവും വലിയ പ്രധാനമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സംബന്ധിച്ചാൽ, നമ്മളിന്ന് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന് പറയുന്നത് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അറിയാം. ഫുട്ബോളിനെ അത്രയധികം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ റേഡിയോ സ്റ്റേഷൻ ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് വിലപ്പെട്ടതായിട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓള പെരുക്കം എന്ന് പറഞ്ഞ പരിപാടിയാണെന്നുണ്ടെങ്കിലും മറ്റിതര പരിപാടികളാണെങ്കിലും ഡെയിലി അപ്ഡേറ്റ്സും ഒക്കെ തന്നെ നിങ്ങൾ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ നമുക്ക് സമയമാണ്.
0: 7:58 നമ്മുടെ സമയം.
1: 7:58 ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു സമയമുണ്ട്. അപ്പൊ അതിന്റെ ഡെയിലി അപ്ഡേറ്റ്സിന് വേണ്ടിയുള്ള സമയം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും.
0: അതെ അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങളെ വിളിക്കാൻ ഒരുപാട് സമയമൊന്നുമില്ല. മറ്റൊരു കോളർ വന്നിട്ടുണ്ട്, എടുക്കാം. ഹലോ, ആ പറയൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? അഫ്സൽ കൊടുങ്ങല്ലൂര്. ഓക്കെ, എന്ത് ചെയ്യുന്നു അഫ്സൽ? അപ്പൊ അഫ്സലെ, ഗെയിം കേട്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും എന്താണ് ഇന്നത്തെ ഗെയിം? ഒരു അക്ഷരാണ് ഞങ്ങൾ തരുന്നത്. വേഗം പറഞ്ഞോളൂ, പ്രതീക്ഷ പറഞ്ഞോളൂ, രക്ഷം പറഞ്ഞോളൂ.
1: പാ പാ, പ്രതീക്ഷ. പാ പ്ലേസ്. സ്ഥലം. സാധനം. മൃഗം.
2: മൃഗം പാവച്ചിട്ട്
1: പറഞ്ഞോ പറഞ്ഞോ. പട്ടി. ഓക്കെ. സിനിമ.
0: സിനിമ
1: കൂടി പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം.
0: അപ്പൊ വളരെ സന്തോഷം കേട്ടോ. ഓക്കെ,
1: അപ്പൊ ഇനിയും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്.
0: അപ്പൊ ഇന്ന് ഒരുപാട് കോളേഴ്സ് നമുക്കൊപ്പം ഉണ്ടായിരുന്നു അല്ലേ?
1: അതെ,
0: ഇഷ്ടംപോലെ കോളേഴ്സ് ഉണ്ടായിരുന്നു. ഒരു മൂന്ന് നാല് പേരെന്തായാലും കൃത്യമായിട്ട് 5 എണ്ണത്തിന് കൃത്യമായിട്ട് 30 സെക്കൻഡിനുള്ളിൽ ആൻസർ ചെയ്തു. ഇപ്പൊ നമ്മളെ വിളിച്ച വിജയൻ 5 എണ്ണത്തിന് കൃത്യമായിട്ട് ആൻസർ ചെയ്തു. പിന്നെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ചിത്ര, അല്ല 4 എണ്ണം അല്ലേ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് 5 എണ്ണം പറഞ്ഞത് കുറച്ച് പേരുണ്ടായിരുന്നു. ഐശ്വര്യ ആലപ്പുഴയിൽ നിന്ന് 5 എണ്ണത്തിന് കൃത്യമായിട്ട്.

0: ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ,
0: അപ്പൊ ഇങ്ങനെ പിന്നെ കുറേ പേര്
1: രാഹുൽ ആലുവയിൽ
0: നിന്ന് കൃത്യമായിട്ട് പറഞ്ഞു, അഞ്ച് ചോദ്യത്തിന് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജി ഇടകൊച്ചിയിൽ നിന്ന് അഞ്ചെണ്ണത്തിന് കൃത്യമായിട്ട് ആൻസർ ചെയ്തിരുന്നു. പിന്നെ ദിയ കോട്ടയത്ത് നിന്ന് അല്ലെ പറഞ്ഞിരുന്നു, അഞ്ചെണ്ണത്തിന് കൃത്യമായിട്ട് ആൻസർ. ശാലി ടീച്ചർ ഉണ്ടല്ലോ, കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ചിലരൊക്കെ പിന്നെ ഇത്രയൊക്കെ പേരാണ് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞത് അല്ലേ.
1: എന്തായാലും കുറെ പേര് കൃത്യമായിട്ട് ഈ സമയത്തിനുള്ളിൽ പറഞ്ഞു. സമയത്തിനുള്ളിൽ പറയാത്തവർക്കും കുഴപ്പമില്ല, നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഏതൊരു മത്സരത്തിന്റെ. എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി നമുക്ക് അവസാനമായി ആരാണ് ലൈനിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ആ കോളർ നമുക്ക് ലൈനിൽ കിട്ടുമോ നോക്കാം. ഹലോ, നമസ്കാരം, ആരാണത്? വിഷ്ണു. വിഷ്ണു എവിടുന്നാ വിളിക്കുന്നേ? ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വിഷ്ണു വിളിക്കുന്നത്. വിഷ്ണു നമ്മുടെ അവസാനത്തെ കോളറാണ്,
0: നമുക്ക് സമയമില്ല എടുക്കാൻ.
1: അതുകൊണ്ട് തന്നെ വിഷ്ണുവിലേക്ക് നേരെ. വിഷ്ണു എന്ത് ചെയ്യുന്നു?
2: ഞാൻ ബാങ്കർ.
1: ആ, ബാങ്കർ ആണ്. ഓക്കേ,
0: ജോലിക്ക് എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു.
1: അപ്പൊ വിഷ്ണു, നമ്മള് ഒരു അക്ഷരം തരാം, അപ്പം അത് വെച്ചിട്ട് പെട്ടെന്ന് പേരും സ്ഥലവും സാധനവും മൃഗവും സിനിമയും ഒക്കെ പറയണേ. പറയട്ടെ. ശരി. തവളയുടെ ത.
0: അത് വെച്ച് മൃഗം തവള പറഞ്ഞേക്കരുത് കേട്ടോ.
1: തവള പറയരുത്, അത് കഴിഞ്ഞ് വേറെ എന്തുകൊണ്ട് പറഞ്ഞു. യുവർ ടൈം സ്റ്റാർട്സ് നൗ. പേര് താമസിച്ചിട്ട് പേര്. ഓക്കെ, സ്ഥലം.
0: ഓക്കെ,
1: സാധനം. താമസിച്ചിട്ട് സാധനം. സിനിമ.
2: സിനിമ തലയാമന്ത്രം.
1: ഓക്കെ, മൃഗം. സാധനം.
0: ടൈം അപ്പ്.
1: സാധനത്തിലാണ് അവിടെ ബാങ്കർ കുടിയും കിടന്നത് താമസിച്ചിട്ട്. അത് കുഴപ്പമില്ല,
0: അടിപൊളിയാ ഡാൻസ്. ഏത് ബാങ്കിലായിരുന്നു?
1: ഓക്കെ,
0: ഇരിഞ്ഞാലക്കൂടെ തന്നെ.
1: ഓക്കെ, അപ്പൊ എല്ലാവരും അന്വേഷിച്ചിട്ട് പറയുക, സൗത്ത് ഇന്ത്യൻ ബാങ്കിലെയും വീട്ടിലെ എല്ലാവരെയും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് അവസാനം നമ്മുടെ സാധനത്തിലാണ് താമസിച്ചിട്ട് ഒരു സംഭവം കിട്ടുന്നത്. കുഴപ്പമില്ല, അതിന് ചെറിയൊരു താമസം അവിടെ വന്ന്
0: തിരിച്ചു.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയം ഇപ്പോൾ അവസാനിക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് കുറേ പേര്, കുറേ കൂട്ടുകാർ, കുറേ ശ്രോതാക്കൾ നമ്മളോടൊപ്പം. പിന്നെ
0: അതിന്
1: ഏറ്റവും വലിയ സന്തോഷം ടീച്ചർ ഉണ്ടായിരുന്നു, കൊച്ചു കൂട്ടുകാരുണ്ടായിരുന്നു, ഒപ്പം മുതിർന്നവരൊക്കെ ഉണ്ടായിരുന്നു തിരിച്ച് അല്ലെ. പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുത്ത ഒരു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആയിരുന്നു അന്നത്തെ.
0: എല്ലാ വിഭാഗങ്ങളിലും ആൾക്കാരും പങ്കെടുത്തിരുന്നു അല്ലേ. യെസ്, എന്തായാലും വളരെ നന്നായിട്ട് ആൻസർ ചെയ്തു. മാക്സിമം എല്ലാവരും ശ്രമിച്ചു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്നാണ് നമുക്കും വളരെ സന്തോഷം. 7:56:27 ആയിട്ടാണ് ഇനി 7:58 നമുക്ക് ഫിഫ അപ്ഡേറ്റ്സ്. നമുക്ക്
1: ദിവസവും നമ്മള്, കാരണം ഇതിന്റെ പറയുമ്പോഴേക്കും പ്രത്യേകിച്ച് പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ, ദിവസവും നമ്മള് ഈ ഫിഫ അപ്ഡേറ്റ്സ് നമ്മള് നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു ആവശ്യം അവര് തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാത്തിലും നമുക്ക് അപ്ഡേറ്റ്സ് ആകാശവാണി തന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് ഏറ്റവും നന്ദി. ഇന്ന് പലപ്പോഴും പല മെസ്സേജും വരുന്നുണ്ട്, ഇപ്പോഴും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. അറിയാം, ഫ്രാൻസും ഓരോക്കെയും കൂടി ഏറ്റുമുട്ടുമ്പോൾ രാത്രി 1:30 ആര് ജയിക്കും, ഒറ്റ കളിയേ
0: ഉള്ളൂ.
1: കാത്തിരിക്കും നമ്മളിവിടെ. ആക്ച്വലി ഈ കാക്കനാടി സ്റ്റുഡിയോയുടെ പുറത്ത് പോയാൽ പോലും വലിയൊരു സ്ക്രീൻ ഉണ്ട്
0: അവിടെ.
1: അതെ, അവരുടെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പല ആർജേസും ഒക്കെ വന്നിട്ട് രാത്രി അവിടെ വന്ന് കളി കാണാറുണ്ട്. അവിടെ വലിയ ആൾക്കൂട്ടമാണ്. അപ്പുറത്ത് സ്റ്റേഡിയത്തിൽ കളിയുണ്ട്, കലൂർ സ്റ്റേഡിയത്തിൽ കളിയുണ്ട്, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ കളിയുണ്ട്, ഫ്ളാറ്റുകൾ
0: മൊത്തത്തിൽ വന്നിരുന്ന് കാണുവാണ്.
1: പിന്നെ തിയേറ്ററിലും കളിയുണ്ട്, തിയേറ്ററിലും വലിയ സ്ക്രീനിലേക്ക് കളി വരുന്നുണ്ട്. അപ്പൊ കളി എല്ലായിടത്തും വേവിച്ച് നമ്മുടെ ലോക ഫുട്ബോൾ എല്ലായിടത്തും പരന്നു കിടക്കുകയാണ്. ആ ഒരു ആവേശം ഉൾക്കൊണ്ട് തന്നെ ഫിഫ അപ്ഡേറ്റ്സ് ഇപ്പോൾ ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
3: കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.
4: Hello, I'm Mike Perkins at the BBC Sports Centre with the latest World Cup news. FIFA's chief refereeing officer, Pierluigi Collina, says nobody can question the integrity of World Cup match officials. On Wednesday, the Egyptian Football Association asked FIFA to remove the officials involved in their 3-2 defeat to Argentina from future matches at the tournament. They claimed there had been double standards of officiating, but Collina called those allegations unfounded and backed the referees' decisions in the match. The quarterfinals begin on Thursday with the 2018 winners France facing 2022 semi-finalist Morocco. Alistair Bruce-Ball looks ahead.
5: We're down to just 8 teams, but the question remains, who can stop France as they try and reach a third consecutive World Cup final? Paraguay tried to provoke and stifle them in the last 16, but they were deservedly beaten by Kylian Mbappé.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മെൽബണിൽ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുറേനിയം ഇറക്കുമതി, നിർണായക ധാതു ഇടനാഴി തുടങ്ങിയ മേഖലകളിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബിഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്രിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ MPമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന MPമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്തു നിന്നും കണ്ടെത്തിയ 3 മൃതദേഹങ്ങളിൽ 2 പേരെ തിരിച്ചറിഞ്ഞു. ഇനി 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തെരച്ചിൽ നാളെയും തുടരും. ലഹരി മാഫിയയ്ക്ക് സംസ്ഥാന അതിർത്തികൾ ബാധകമല്ലെങ്കിൽ അവരെ നേരിടുന്ന നിയമപാലകർക്കും അതിരുകളുണ്ടാകരുതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം നാളെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും മന്ത്രി. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേസ് പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ചെന്നൈ കൊല്ലം, ചെന്നൈ തിരുവനന്തപുരം, താമ്പുരം തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് മലമ്പുഴ കവറോഡിൽ ശക്തമായ മഴയെ തുടർന്ന് ഒന്നാം പുഴ പാലത്ത്

0: ത്തിന്റെ കൾവർട്ട് തകർന്ന സാഹചര്യത്തിൽ കർശന യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി റോഡ് സുരക്ഷിതമാക്കണമെന്നുവരെ വിനോദസഞ്ചാരികൾക്കും ഭാരവാഹനങ്ങൾക്കുമാണ് സഞ്ചാരവിലക്ക് ഏർപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കയെ നേരിടും.
1: ന്യൂസ് റെയിൻബോ.
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. കരിയർ കണക്ട് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ആർ ജെ രശ്മിയാണ് ഇന്ന് നിങ്ങളോടൊപ്പം കരിയർ കണക്ട് എന്ന പ്രോഗ്രാമുമായിട്ട്. വളരാനും വലുതാകാനും നിങ്ങൾക്ക് അവസരം തരുന്നു ഈ പ്രോഗ്രാം. കരിയർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ തൊഴിലിലൂടെയും പഠനത്തിലൂടെയും അനുഭവത്തിലൂടെയും വരുന്ന വളർച്ചയാണ്. നമ്മുടെ ലക്ഷ്യങ്ങളും അഭിരുചിയും താല്പര്യങ്ങളും ചേർക്കുമ്പോഴാണ് ആ കരിയർ കരിയർ ആകുന്നത്. ഇപ്പോൾ ഇഷ്ടം ടീച്ചിങ് ആണെങ്കിൽ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാകണം വീടെടുത്ത ആ ഉദ്യോഗാർത്ഥി. ശരിയായ വഴിയിൽ ശരിയായ പരിശ്രമം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും നല്ല കരിയറിൽ എത്താൻ പറ്റും. എങ്ങനെയോ അകപ്പെട്ടു പോയ സ്ഥലത്ത് ആയുഷ്കാലം മുഴുവൻ ചെലവഴിക്കേണ്ടി വന്നതിന്റെ പേരിൽ വളർച്ച മുരടിക്കുന്ന അനേകരുണ്ട്. വളർത്താൻ അറിയുന്നവരുടെ കൂടെ വളർന്ന് അകലെ നിന്നാലും അനുമതിയും ആത്മവിശ്വാസവും ഒക്കെ നൽകി അത് തന്നെ വളർന്ന സ്ഥലത്ത് സാധ്യതകളില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തു ചാടുക എന്നതാണ് വളരാൻ ആഗ്രഹിക്കുന്നവർ എടുക്കേണ്ട ആദ്യ ചുവട്. അപ്പോൾ ഇതാ എടുക്കുന്നു ഞാൻ ആദ്യ ചുവട്. കരിയർ കണക്ട് എന്ന പ്രോഗ്രാമുമായി നിങ്ങൾക്കൊപ്പം റെയിൻബോ ആർജെ രേഷ്മിയാണ്. സ്റ്റേ ട്യൂൺഡ്. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

വീണ്ടും സ്വാഗതം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കരിയർ കണക്റ്റിൽ രശ്മിയാണ് ഇന്ന് നിങ്ങളോടൊപ്പം. ആദ്യം തന്നെ കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല ഫാക്കൽറ്റി ഓഫ് ഫിഷറീസ് മാനേജ്മെന്റിൽ MBA പ്രോഗ്രാമിൽ നിന്നുള്ള ഒഴിവിനെ കുറിച്ച് പറയാം. സംവരണ സീറ്റുകളിലേക്കാണ് ഈ സ്പോട്ട് അഡ്മിഷൻ 10-ാം തീയതി നടക്കുക. അസൽ രേഖകളുമായിട്ടാണ് ഹാജരാകേണ്ടത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കായി സംവരണം ചെയ്ത സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ID www.kufos.ac.in ആണ്. ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം 0484227506. അതല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പറുണ്ട്, 9447263462. വെബ്സൈറ്റ് ID www.kufos.ac.in. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484227506. മൊബൈൽ നമ്പർ 9447263462. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് കുഫോസിൽ MBA സ്പോട്ട് അഡ്മിഷൻ 10-ാം തീയതി നടക്കുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള മത്സരങ്ങളെക്കുറിച്ചൊന്ന് പറയാം. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, PRD, സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഉന്നത വിദ്യാഭ്യാസം, PN പണിക്കർ ഫൗണ്ടേഷൻ എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ നടത്തുന്നു. 11-ാം തീയതി ജില്ലാതലത്തിലും 18-ാം തീയതി സംസ്ഥാനതലത്തിലും നടത്തുന്ന 100,000 രൂപ സമ്മാനത്തുകയുള്ള വായനാ ക്വിസ് പരിപാടിയിൽ 8, 9, 10 ക്ലാസ്സുകാർക്ക് പങ്കെടുക്കാം. 11-ന് ചിത്രരചനാ മത്സരത്തിൽ LP UP പ്രൈമറി വിഭാഗത്തിലെ കുട്ടികൾക്കും പങ്കെടുക്കാം. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും PRDയും സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഉന്നത വിദ്യാഭ്യാസം, PN പണിക്കർ ഫൗണ്ടേഷൻ എന്നിവർ ചേർന്നാണ് വിദ്യാർത്ഥികൾക്കായി ഈ മത്സരങ്ങൾ നടത്തുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോയിൽ കരിയർ കണക്ട്. അടുത്തതായി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം CET നടത്തുന്ന BTech വർക്കിംഗ് പ്രൊഫഷണൽസ് മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സായാഹ്ന കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് രജിസ്റ്റർ ചെയ്യേണ്ട ID പറയുകയാണ്. https://www.cet.ac.in ഇതുമായി ബന്ധപ്പെടുക CET സായാഹ്ന കോഴ്സുകളെക്കുറിച്ച് അറിയാൻ. നമ്പറുണ്ട് 0471-299-8391. കേട്ടുകൊണ്ടിരിക്കൂ കരിയർ കണക്ട്, നിങ്ങളോടൊപ്പം രശ്മി.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇത് കരിയർ കണക്ട്. കരിയർ കണക്റ്റിൽ ഞാൻ രശ്മി. കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് കരിയർ കണക്റ്റിൽ പറയുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDOയുടെ കീഴിൽ ഉത്തരാഖണ്ഡിലെ ഡെഹ്റാഡൂണിൽ ഡിഫൻസ് ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷൻ ലബോറട്ടറിയിൽ അപ്രന്റിസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 77 ഒഴിവുകളുണ്ട്. ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 19. വിഷയങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ലൈബ്രറി സയൻസ് എന്നിവയാണ്. ഇതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് കുറഞ്ഞത് 60% മാർക്കോടെ BE അല്ലെങ്കിൽ BTech അതോ അല്ലെങ്കിൽ BSc ആണ്. സ്റ്റൈപ്പൻഡ് 10,900 രൂപയാണ്. 50 ഒഴിവുകളാണുള്ളത്. 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ റെഗുലർ കോഴ്സിലൂടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI യോഗ്യത നേടിയവരെയാണ് പരിഗണിക്കുക. നിലവിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ അപ്രന്റിസ്ഷിപ്പ് ചെയ്യുന്നവരോ മുൻപ് ചെയ്തവരോ അപേക്ഷിക്കാൻ അർഹരല്ല. ഒരു വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയമുള്ളവരും ഉയർന്ന യോഗ്യതകൾ നേടിയവരും അപേക്ഷിക്കാൻ പാടില്ല. 18 വയസ്സിന് താഴെയുള്ളവരെയും പരിഗണിക്കുക. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. https://nats.education.gov.in എന്ന ഐഡിയിലാണ് അപ്രന്റിസ്ഷിപ്പ് പോർട്ടലിൽ അപേക്ഷിക്കേണ്ടത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDOയുടെ കീഴിൽ രാജസ്ഥാനിലെ ജോധ്പൂരിലുള്ള ഡിഫൻസ് ലബോറട്ടറിയിൽ റിസർച്ച് അസോസിയേറ്റ് ജൂനിയർ റിസർച്ച് ഫെലോസ് തസ്തികകളിലേക്കും വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. 10 ഒഴിവുകളാണുള്ളത്. റിസർച്ച് അസോസിയേറ്റിന് 3, ഫിസിക്സ് മെറ്റീരിയൽസ് 2, ഇലക്ട്രോണിക്സ് 1. ജൂനിയർ റിസർച്ച് ഫെലോയിൽ 7 ഒഴിവുണ്ട്. കെമിസ്ട്രിക്ക് 4, ഫിസിക്സിന് 1, മെക്കാനിക്കലിന് 2. റിസർച്ച് അസോസിയേറ്റിന് ബന്ധപ്പെട്ട വിഷയത്തിൽ PhD അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം വേണം. MA/MTech ഗവേഷണ അധ്യാപന ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ 3 വർഷത്തെ പരിചയവും SCI ജേർണലിൽ ഒരു ഗവേഷണ പ്രബന്ധം. ജൂനിയർ റിസർച്ച് ഫെലോയ്ക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ MSc, BE, BTech അതല്ലെങ്കിൽ MA/MTech വേണം. റിസർച്ച് അസോസിയേറ്റിന് 67,000 രൂപയും HRA, ജൂനിയർ റിസർച്ച് ഫെലോകൾക്ക് 37,000 രൂപയും HRA ലഭിക്കുക. ഇന്റർവ്യൂ തീയതി റിസർച്ച് അസോസിയേറ്റിന് July 22, ജൂനിയർ റിസർച്ച് ഫെലോ July 23. സ്ഥലം ഡിഫൻസ് ലബോറട്ടറി, കോത്താരിമാർ, രത്താനന്ദ, ജോധ്പൂർ, രാജസ്ഥാൻ. വിശദവിവരങ്ങൾക്കായി https://drdo.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേട്ടുകൊണ്ടിരിക്കൂ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായി കരിയർ കണക്ട്, ആകാശവാണി FM റെയിൻബോ കൊച്ചിയിൽ.

യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

കരിയർ കണക്റ്റിൽ കേൾക്കാം എസ് ബി ഐയിലെ 84 അവസരത്തെക്കുറിച്ച്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 84 ഒഴിവുണ്ട്, സ്ഥിര നിയമനമാണ് കേട്ടോ. മെഡിക്കൽ ഓഫീസറുടെ 2 ഒഴിവാണുള്ളത്, തിരുവനന്തപുരം സർക്കിളിലാണത്. അസിസ്റ്റന്റ് മാനേജർ 20 ഒഴിവ്, ശമ്പളം 48,480 മുതൽ 85,920 രൂപ. യോഗ്യത നിയമബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രായം 25 വയസ്സ് മുതൽ 32 വയസ്സ് വരെ. ഡെപ്യൂട്ടി മാനേജർ ഒഴിവ് 29 എണ്ണം, ശമ്പളം 64,820 മുതൽ 93,960 രൂപ. യോഗ്യത നിയമബിരുദവും 4 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 25 മുതൽ 35 വയസ്സ് വരെയാണ്. ഇനിയുള്ള ഒഴിവ് മെഡിക്കൽ ഓഫീസറിൻ്റെയാണ്. 35 ഒഴിവുകളുണ്ട്. 64,820 രൂപ മുതൽ 93,960 രൂപ വരെയാണ് ശമ്പളം. യോഗ്യത MBBS ബിരുദവും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും. അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് 3 വർഷത്തെ മതിയാകും. അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം. പ്രായം 35 വയസ്സ് കവിയാൻ പാടില്ല. ഓൺലൈനായിട്ട് എഴുത്തു പരീക്ഷയായിട്ടും അഭിമുഖവുമായിട്ടാണ് തിരഞ്ഞെടുപ്പ്. മെഡിക്കൽ ഓഫീസറുടെ പരീക്ഷയ്ക്ക് കേരളത്തിൽ എറണാകുളവും തിരുവനന്തപുരവും ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. അപേക്ഷാ ഫീസ് 750 രൂപയാണ്. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള ഇളവ് ലഭിക്കും. വിശദവിവരങ്ങൾക്കായി https://sbibank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരിക്കൽ കൂടി പറയാം, https://sbibank.in എന്ന വെബ്സൈറ്റ്. അപേക്ഷ ഓൺലൈനായിട്ടാണ് അയക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 14. അപ്പോൾ SBIയിലെ 84 ഒഴിവുകളെ കുറിച്ചാണ് പറഞ്ഞത്. അവസാന തീയതി 14/7/2026. കേട്ടുകൊണ്ടിരിക്കൂ കരിയർ കണക്ട്, നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുപ്പിനായി.

0: Musically yours, this is 107.5 FM Rainbow. Your best place for infotainment.
1: കരിയർ കണക്റ്റിൽ അടുത്തതായി ഞാൻ വന്നിരിക്കുന്നത് മുംബൈ ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിലെ ഒഴിവുകളെക്കുറിച്ച് പറയാനാണ്. 32 ഒഴിവുകളുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് കേട്ടോ അവസരം. തസ്തികകളും ഒഴിവുകളെക്കുറിച്ച് ഇനി പറയാം. ഓഫീസർ തസ്തികയിലേക്ക് 9 ഒഴിവുണ്ട്. ഫിനാൻസിലേക്ക് 5, HRലേക്ക് 1, മെഡിക്കലിലേക്ക് 2, ലീഗലിലേക്ക് 1. സീനിയർ മാനേജർ CC ലാബിലേക്കാണെങ്കിൽ 1 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് 5, സിവിലിലേക്ക് 2 ഒഴിവുകളുണ്ട്. സീനിയർ എഞ്ചിനീയറിലേക്ക് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് 5, സിവിൽ വിഭാഗത്തേക്ക് 2 ഒഴിവുകളുണ്ട്. ഡെപ്യൂട്ടി മാനേജർ ഒഴിവുകളിലേക്കാണെങ്കിൽ യോഗ്യത ഇലക്ട്രിക്കലാണ്, അതിലേക്ക് 3 ഒഴിവുകളുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾക്കായിട്ട് www.rcfltd.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ഒഴിവുകൂടെ പറയട്ടെ. ഇന്ത്യൻ റെയിൽവേയിൽ സെക്ഷൻ കൺട്രോളർമാരുടെ ഒഴിവിലേക്ക് ഉടൻ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായിട്ടായിരിക്കും ഈ യോഗ്യത പ്രസിദ്ധീകരിക്കുക. 119 ഒഴിവുകളുണ്ട്. ബിരുദമാണ് യോഗ്യത. അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 35,400 രൂപയാണ്. പ്രായം 20 to 33 വയസ്സുവരെയാണ്. ഓൺലൈനായിട്ടായിരിക്കും അപേക്ഷിക്കേണ്ടത്. അപേക്ഷ July 15 മുതൽ സമർപ്പിക്കാൻ തുടങ്ങാം. വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം RRBകളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നോക്കിക്കോളൂ. 119 സെക്ഷൻ ഓഫീസറിലെ ഒഴിവുകളാണുള്ളത് റെയിൽവേയിൽ, ഇന്ത്യൻ റെയിൽവേയിലേക്ക്. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി കൊച്ചി FM Rainbow 107.5 കരിയർ കണക്ട്.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: Hi, ഇന്നത്തെ കരിയർ കണക്റ്റിന്റെ സമയം ദാ ഇവിടെ തീരാറായി. എല്ലാവർക്കും ഇന്നത്തെ കരിയർ കണക്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചത് തന്നെ റെയിൻബോ ആർ ജെ രശ്മിയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കരിയർ സ്വന്തം പരിശ്രമത്തിൽ

ലൂടെയും ശരിയായ വഴിയിലൂടെയും തിരഞ്ഞെടുക്കുക. നല്ല കരിയറിൽ എത്തപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. വീണ്ടും ഇതുപോലെ കേട്ടുമുട്ടാം. എല്ലാ വ്യാഴാഴ്ചയും ഉണ്ട് കരിയർ കണക്ട് എന്ന പ്രോഗ്രാം. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇവിടെ ഇനിയും പ്രോഗ്രാമുകൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിൽ നിർണായക നാഴികക്കല്ലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ പര്യടനം. സുപ്രധാന മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ധാരണ ആയതായി വിദേശകാര്യ മന്ത്രാലയം. PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിതാ ഭീകത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്രിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ് നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ MPമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന MPമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. PME ഡ്രൈവ് പദ്ധതിയിലൂടെയുള്ള EV പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾക്കായി രണ്ടാംഘട്ട ശുപാർശ സമർപ്പിച്ച് KCB 277 സ്ഥലങ്ങളിലായി 315 ചാർജറുകൾ സ്ഥാപിക്കുന്നതിനായി 60 കോടി രൂപയുടെ സബ്സിഡിയാണ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തൂവാന്റെ ഭാഗമായി റെയിൽവേ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 14 പേരാണ് അറസ്റ്റിലായത്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ നടത്തുന്ന MTech പ്രോഗ്രാമുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 13 വരെ നീട്ടി. മികച്ച ഗോത്ര ഗവേഷണ കേന്ദ്രത്തിനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായി കേരളത്തിലെ കിത്താഡ്സ്. കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പുരസ്കാരം നൽകുന്നത്. സംസ്ഥാനത്തെ സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി പ്രതിമാസ ഉപയോഗത്തിനെ ആനുപാതികമായി കണക്കാക്കുമെന്ന് KCB. അധിക ക്യാഷ് ഡെപ്പോസിറ്റ് സംബന്ധിച്ച് നൽകിയ നോട്ടീസുകൾ പുനഃപരിശോധിച്ച് പുതിയ നോട്ടീസ് നൽകും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് രാത്രി 10 മണിക്ക്.
2: ന്യൂസ് റെയിൻബോ.
3: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है. तो मेरा खास आग्रह है, वर्षा का बूंद बूंद पानी हम मिलकर के बचाएं.
4: Where there's water, there's life. Come, let us adopt to rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
5: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

പ്രിയ ശ്രോതാക്കളെ, ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ യാത്രകളിലൊന്നിലേക്ക് ഇന്ന് നമുക്ക് ഒരുമിച്ച് നടക്കാം. സ്വപ്നങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള ആ അത്ഭുത യാത്ര.

0: ിലേക്ക് ഇന്ന് അരികെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
1: അതെ, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്ത ഒന്നാണ് സ്വപ്നം. പ്രശസ്ത ശാസ്ത്രജ്ഞനും മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത്.
0: ഒരു കുഞ്ഞിന്റെ കൈകളിൽ നിറമുള്ള പെൻസിലുകൾ ഉണ്ടാകും. അവനൊരു വീട് വരയ്ക്കും. അതിനു മുന്നിൽ ഒരു പൂന്തോട്ടം, ആകാശത്തൊരു സൂര്യൻ. അവന്റെ മനസ്സിൽ അത് വെറും ചിത്രമല്ല, അവന്റെ ആദ്യ സ്വപ്നമാണ്. ആ കാലം പിന്നെയും മുന്നോട്ടു പോകും. ആ കുഞ്ഞു വളരും. അവന്റെ ചിത്രങ്ങളിൽ ചില വരകൾ മായ്ക്കും, പക്ഷേ ചില വരകൾ ജീവിതം തന്നെ വീണ്ടും വരച്ചു ചേർക്കും.
1: അതെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വപ്നം കണ്ടേ മതിയാകൂ. ഇവിടെ ആരംഭിക്കുന്നു
0: സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ അരികയിലൂടെ. നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242811. സ്വപ്നങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ അരികെ നിങ്ങളോടൊപ്പം.

0: അരികയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം ഞാൻ പ്രതീക്ഷേഖർ, എന്നോടൊപ്പം
1: ഞാൻ ആർ ജെ റീന. അപ്പോൾ സ്വപ്നം കാണുക, സ്വപ്നം കാണുക. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു, ചിന്തകൾ പ്രവൃത്തിയിൽ കലാശിക്കുന്നു.
0: സ്വപ്നം യഥാർത്ഥത്തിൽ ഒരു ചിറകാണ്. മനസ്സിന്റെ ആകാശം തേടി പറക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അതിരുകളെല്ലാം മാഞ്ഞു പോകുന്നതാണ് സ്വപ്നം. എന്തായാലും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ എന്ന വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. നമസ്കാരം, അരികയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
0: പേരെന്താണ്?
1: ആരാണ് സംസാരിക്കുന്നത്? പേര് പറയൂ.
2: പേര് ശാരദ രവീന്ദ്രൻ.
1: ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖമാണോ?
2: എന്തോ
1: സുഖമാണോ?
0: റേഡിയോയുടെ വോളി ഒന്ന് കുറയ്ക്കണേ, റേഡിയോയുടെ വോളി ഒന്ന് കുറയ്ക്കണേ. തിരിച്ച് കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ശരി, പറയോ. സുഖമാണോ?
2: പറയാൻ പോണേ. ഞാന് ദയവായി മരിച്ചിട്ട് 2 കൊല്ലം ആകാൻ പോണേ, ഈ ആഗസ്റ്റ് 8-ാം തീയതി വരുമ്പോ. അപ്പൊ ഞാൻ ഇന്നും എന്റെ ഫോട്ടോ വെച്ചിട്ട് അതിനെ നോക്കി ഞാൻ പിറവിറക്കാറൊക്കെ ഉണ്ട്. ഞാൻ തന്നെ സ്വപ്നം കാണാറുണ്ട് നല്ല പ്രാവശ്യവും. കടകി എന്നെ വിചാരിച്ചോണ്ട് പോണത്. അപ്പൊ എന്റെ മടി കിടന്നാണ് ആള് മരിച്ചത്. ഷുഗറായിട്ട് എറണാകുളം ആശുപത്രിയിൽ വെച്ച് മാറി ഞങ്ങൾ പേര് വിട്ടാണിങ്ങനെ പോയപ്പോ എനിക്ക് കുറച്ചേരം കിടക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാല് വേദന ഉണ്ട്, കട്ടില് മടി കിടക്കണമെന്ന് പറഞ്ഞിട്ട് ആൾ അനക്കില്ല. അങ്ങനെ ആള് എന്റെ അടുത്തൊന്നും പോയി, ആ ദുഃഖം ഒന്നും മാറത്തില്ല. പക്ഷേ ഫോട്ടോ വെച്ച് ഇവരുടെ മക്കൾ ഉണ്ട്, എനിക്ക് എല്ലാവരും ഫോട്ടോ ഒക്കെ വെച്ചു. ഞാൻ എന്റെ ആ മുറിയിൽ ഫോട്ടോ വെച്ച് ഇങ്ങനെ കിടക്കാൻ നേരത്തൊക്കെ ഇങ്ങനെ വെറുതെ ആലോചിക്കും. പല പ്രാവശ്യം ഞാൻ സ്വപ്നം കാണാറുണ്ട്. വളരെയധികം സന്തോഷം ഈ ഒരു വാർത്ത എന്നെ കിട്ടിയതിൽ, വളരെയധികം. അപ്പൊ അങ്ങനെ കാണാറുണ്ട് സ്വപ്നത്തിൽ. ഞങ്ങൾ എന്തെങ്കിലും കൂടി സംസാരിക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങള് ഉറങ്ങിപ്പോകും. അങ്ങനെ സ്വപ്നത്തിൽ വരാറുണ്ട്, അങ്ങനെ സ്വപ്നം കാണാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഹൃദയത്തിൽ ഇന്നും ഞാൻ സൂക്ഷിക്കുന്നതാണ് എന്റെ ഭാര്യ തന്നെ. 48 കൊല്ലം ഞാൻ ജീവിച്ചാണ്. 4-3 കുട്ടിയോ എന്റെ 2 പെൺ 1 ആണ്. എല്ലാവർക്കും സുഖം, എല്ലാവരും നന്നായിട്ട് പോണ്, ഒന്നിനും വിഷമില്ല. പക്ഷെ ഞാൻ ഏകനാണെന്ന് മാത്രമാണ് എനിക്ക് അത്രേ പറയാനുള്ളത്. ഇയാളില്ലാത്തൊരു ദുഃഖം. നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പോണോന്നുള്ള ആയിരുന്നു. പക്ഷെ എന്നെ തോപ്പിച്ചിളഞ്ഞു. എന്നാലും സ്വപ്നത്തിലോ എന്നെ ഒന്നും കൊണ്ടും പേടിക്കണ്ട, എല്ലാ നന്മകളും എനിക്ക് നേരുന്നും കൊണ്ട് പോകും.
0: ജീവിതം അങ്ങനെയാണല്ലോ, പലപ്പോഴും എല്ലാം നമുക്ക് ഉണ്ടെങ്കിലും ചിലതൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്ന ഒന്നാണല്ലോ.
1: യാഥാർത്ഥ്യമാണല്ലോ ഈ യാഥാർത്ഥ്യം. നമ്മൾ അംഗീകരിച്ചാലേ മതിയാകൂ. എന്തായാലും ഏകനല്ല, ഏകനല്ല
0: ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. എന്തായാലും സ്വപ്നങ്ങളിലൂടെ ആണെങ്കിലും ആ
1: സ്നേഹം അറിയാൻ കഴിയുന്നുണ്ടല്ലോ. ആ ഒരു സ്നേഹം
2: എപ്പോഴും പോയി വിദ്യാഭ്യാസത്തിൽ കഴിക്കും, പ്രാർത്ഥിക്കും. ഈ 2 കൊല്ലം വെള്ളിയും കൊടുങ്ങല്ലൂരും പറൂരും ആണെങ്കിലും കൊടുങ്ങല്ലൂരും എളുപ്പമാണ് എനിക്ക് പോകാൻ. വന്നിട്ടിരിക്കണേ ഞാൻ അങ്ങനെ നല്ല സുഖമായിട്ട് കാര്യങ്ങൾ പോണ്.
0: അപ്പൊ ഒരുമിച്ച് കൂടെ തന്നെ ഉണ്ട് ആ സ്നേഹം എന്നും കൂടെ തന്നെ ഉണ്ട്. എന്തായാലും ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഓർമ്മ വരുന്ന ഒരു ഏതെങ്കിലും ഒരു പാട്ട് പറയാമോ? അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് ഇപ്പൊ അരികയിലൂടെ വെച്ചു തരാം.
2: ഞാന് എന്റെ ഭാര്യക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ആഴക്കടലിന്റെ അങ്ങക്കരയിൽ പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. മഴക്കുണ്ട് എപ്പോഴും പാടും ഞാൻ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പാടും. പാട്ട്
0: എനിക്കത്
2: ഓർമ്മ ഒടിച്ചുകൊണ്ട് പോവാ. ഞാനെനിക്ക്
0: ഉറപ്പായിട്ടും ആ സ്വപ്നങ്ങളുടെ കൂട്ടില്
2: നിങ്ങളുടെ സമാധാനത്തിൽ ഞാൻ എന്നും 24 മണിക്കൂർ റേഡിയോ കാണുന്നുണ്ട്. എന്റെ ചെവി കത്തിന്റെ അടുത്ത് വെച്ച് കേൾക്കണേ. ഇതും കേൾക്കും കാലത്തിലൂടെ നിങ്ങളുടെ നിങ്ങളുടെ കേൾത്ത് എല്ലാത്തിലും വിളിക്കണം വിളിക്കണം. പല പ്രാവശ്യം ഞാൻ വിളിച്ച് കട്ടായി പോണ് ലാസ്റ്റ് ടൈമാണ് എനിക്ക് കിട്ടണത്. പിന്നെ ചെറിയ ഫോണാണ്,
0: സന്തോഷം, ഒത്തിരി സന്തോഷം ശാരദ രവീന്ദ്രൻ. അല്ലല്ല, ഈ ഒരു വിഷയത്തിൽ സംസാരിച്ച് തിരിച്ചും അതുപോലെ ഇഷ്ടം. അപ്പൊ തിരിച്ചും അതുപോലെ തന്നെയാണ് അങ്ങോട്ടുമുള്ള ഇഷ്ടം. അപ്പൊ എന്തായിരുന്നാലും
2: നിങ്ങളുടെ സംസാരം കൊണ്ട് ഫുള്ള് തണുക്കണേ എനിക്ക് കണ്ണീര് പറ്റിക്കണേ. നിങ്ങൾക്ക് നിങ്ങളുടെ സാന്ത്വനം ഭയങ്കര ഉണ്ടെന്നാലും ഉറക്കണേ ഞാൻ മറക്കൂല.
0: അല്ല, നമ്മള് കൂടെ ഉണ്ട്, ഏകനല്ല.
1: സ്വപ്നത്തിലും വൈഫ് ഇപ്പൊ കൂടെ വരുന്നുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം.
0: സ്നേഹം ഒന്നും നിലനിൽക്കുന്നു, സ്നേഹം ഒരിക്കലും മാറുന്നില്ലല്ലോ.
2: അപ്പൊ ഈ മക്കളൊക്കെ ചെയ്യുമ്പോ അച്ഛൻ എന്താണ് നിങ്ങൾക്ക് ഒരു ഓർക്കണെന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ പറയാം അതിനെ അമ്മയായിട്ട് സംസാരിക്കും.

0: ഭക്ഷണേന്ന്. ഒരു പഴം തന്നു വെച്ചിട്ടും കുറച്ച് കഴിയുമ്പോ ഞാൻ എടുത്ത് കഴിക്കും. അത് ചിങ്ങമ്പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങളുടെ സ്നേഹവും സ്വപ്നവും ഒക്കെ ആയിട്ട്
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് നമ്മുടെ ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ തന്നെ കാണും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും.
0: അതെന്താണ് ഭയം എന്ന് വെച്ചാല്, അയ്യോ
1: വിഷമിക്കണ്ട വിഷമിക്കണ്ട, എന്തായാലും എന്തായാലും നമ്മളെ സ്നേഹിക്കുന്ന ആ
2: ഇപ്പോഴും
1: കൂടെയുള്ള ആ വ്യക്തി ആ പാട്ട് ഇതാ ആ പാട്ട് തന്നെ ആകാശവാണിയിലൂടെ ഇതാ വച്ചു തരുന്നു. വിളിച്ചതിന് ഒത്തിരി നന്ദി. അരികിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 04 84 24 28 1 0 1.

0: അരികിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
1: അതെ, ജീവിതത്തിൽ നമ്മളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്നതാണല്ലേ സ്വപ്നം കാണാൻ. കാരണം അവിടെയാണ് നമ്മളെ സ്നേഹിക്കുന്നവരും ഒക്കെ നമ്മുടെ കൂടെയുള്ളതും. നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്.
0: സ്വപ്നങ്ങൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്, അവ നമ്മളെ ഒരിക്കലും വിട്ടുപോകില്ല. നമ്മളാണ് ചിലപ്പോൾ അവയെ മറന്നുപോകുന്നത്. ജീവിതത്തിലെ ഓരോ മനുഷ്യനും ഒരു സ്വപ്നമെങ്കിലും ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും. ആർക്കോ ഒരു നല്ല ജോലി, ആർക്കോ ഒരു വീട്, ആർക്കോ ഒരു പാട്ട്, ആർക്കോ ഒരു സിനിമ, ആർക്കോ ഒരു പുസ്തകം, ആർക്കോ പ്രിയപ്പെട്ടവരുടെ ഒരു പുഞ്ചിരി. ആ സ്വപ്നങ്ങൾ ഒരിക്കലും ഒരുപോലെയല്ല, പക്ഷെ അവയെല്ലാം സഞ്ചരിക്കുന്നത് ഒരേ വഴിയിലൂടെയാണ്, പ്രതീക്ഷയുടെ വഴിയിലൂടെ. അപ്പം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ എന്ന വിഷയത്തിൽ നിങ്ങൾക്കും വിളിക്കാം. 0484-24-28-101 എന്ന നമ്പറിലേക്ക്.
1: നമ്മുടെ നെക്സ്റ്റ് കോളർ ആരെ നോക്കാം.
0: ഹലോ,
1: നമസ്കാരം.
0: ഹലോ, അരികിലേക്ക് സ്വാഗതം.
2: ഹലോ,
0: ആ നമസ്കാരം.
1: ആരാണ് സംസാരിക്കുന്നത്?
2: കുറച്ചു നേരത്തെ വിളിച്ചതാണ്, ജഗദമ്പിക.
1: ഓക്കെ, കോൾ ഡ്രോപ്പ് ആയി പോയി അല്ലേ. ഓക്കെ ജഗദമ്പിക, എവിടുന്ന് വിളിക്കുന്നു? എവിടുന്ന്
2: വിളിക്കുന്നു?
0: വൈപ്പിനിന്ന്.
1: എന്താ ചെയ്യുന്നത്?
0: നമ്മുടെ വിഷയം കേട്ടായിരുന്നു, എന്താണ് പറയാനുള്ളത് അരികയില്?
2: വിശേഷം ഒന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും, വിളിക്കുമ്പോ കിട്ടൂല. ഞാൻ പറക്ക് ഓഫ് ഡേ ദിവസങ്ങളിൽ, വീട്ടിലുള്ള ദിവസങ്ങളിൽ വിളിക്കുമ്പോ കിട്ടാറില്ല.
1: ഓക്കേ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്തെന്ന് കേട്ടോ? അറിയാലോ, സ്വപ്നം
2: കേട്ടില്ല, പെട്ടെന്ന് വിളിച്ചപ്പോഴാണ്.
1: സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ, കാരണം നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ, ജീവിതത്തിൽ സഫലമാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം വലുതല്ലേ എല്ലാവർക്കും?
2: അത് എനിക്ക് സഫലമായ എന്റെ വീട് ശരിയായിട്ട് ഇപ്പൊ ഞങ്ങൾ ഞായറാഴ്ച കേറണേണ്.
1: ഓക്കെ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്.
0: ആ ഒരു വലിയ സ്വപ്നം തന്നെ സാക്ഷാത്കരിച്ചല്ലോ.
2: ഏറ്റവും വലിയ സ്വപ്നമാണത്.
0: എത്ര നാളത്തെ പ്രയത്നമാണ്?
2: ഇപ്പൊ വർഷങ്ങളായി എന്ന് വെച്ചാല് പിള്ളേര് കുഞ്ഞിലെ തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങള് 3 കൊല്ലം വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ അധികം മുമ്പ് തുടങ്ങിയതാണ്.
0: സന്തോഷമുള്ള ഒരു കാര്യം കേൾക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്വപ്നം. കാരണം നമുക്ക് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് കയറി കിടക്കാൻ ഒരിടം തന്നെയാണ്. അതെന്തായാലും കിട്ടിയല്ലോ.
1: നമ്മുടെ അടിസ്ഥാന ആവശ്യം തന്നെ അല്ലേ?
2: നല്ലൊരു ദിവസം തന്നെ എനിക്ക് ഇത് കിട്ടിയല്ലോ.
1: ഓക്കെ, ഞങ്ങൾക്കും വളരെ സന്തോഷം. ഒരു വീട് എന്നൊരു സ്വപ്നം പൂവണിഞ്ഞത് സഫലമായതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ജഗദമ്പിക ഞങ്ങളുമായിട്ട് ഇപ്പൊ ഈ ഒരു സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്.
2: കുറച്ചു നേരത്തെ ഇതിനു മുമ്പ് ഒരു പാട്ട് കേട്ടായിരുന്നു, ശാന്ത് പൊട്ടില്ല. അത് എന്റെ മാമനാണ് ആ വിളിച്ചത്, ഇരിക്കര.
1: ഓക്കെ, അത് കേട്ട് കഴിഞ്ഞപ്പോ വിളിക്കാൻ അങ്ങ് തോന്നിയില്ല ജഗദമ്പിക്ക്. എന്തായാലും
2: ജഗദമ്പിക്കോക്കെ,
1: എന്തായാലും ഈ ഒരു സ്വപ്നം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെയും റെയിൻബോയുടെയും വക.
0: അപ്പൊ ഇനിയും ജഗദമ്പിക വിളിക്കുക. ഓക്കെ, താങ്ക് യു. സ്വപ്നം എന്ന് പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു ഗൃഹപ്രവേശം, അതൊക്കെ തന്നെ വലിയൊരു കാര്യം തന്നെയല്ലേ.
1: നമ്മുടെ ലൈഫിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു കാര്യം നമുക്ക് മറക്കാനാവില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അല്ലേ?
0: സത്യം. കാരണം നമുക്ക് എന്താ പറയാ, ഒരു വീട് സ്വന്തമായിട്ട് കയറി അതിനകത്ത് കയറി കിടന്നിട്ട് ഒരു രാത്രിയെങ്കിൽ ഉറങ്ങാന്ന് പറഞ്ഞാല് അത് ഏറ്റവും വലിയ കാര്യം തന്നെ. ഏതായാലും ഈ സ്വപ്നങ്ങളെ കുറിച്ച്, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിനെ കുറിച്ച് ആ വിഷയത്തിൽ അരികിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-24-28-101. ഒരു പുതു മഴ പോലെ തന്നെയാണ് ഓരോരോ സ്വപ്നങ്ങളും. ആ സ്വപ്നങ്ങളുടെ കൂട്ടുകാരനായിട്ട്, കൂട്ടുകാരിയായിട്ട് നമ്മൾ രണ്ടുപേരും ഉണ്ട്. ഞാൻ പ്രതീഷ് ശേഖർ, എന്നോടൊപ്പം
1: റീന.
0: അപ്പോൾ റീനയും പ്രതീക്ഷയും ഉണ്ട്. നിങ്ങൾ അരികിലേക്ക് വിളിക്കുക. ആ പുതുമഴയ്ക്ക് കൂട്ടിന് നമുക്കും പോകാം.

0: നമ്മൾ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ് അല്ലേ?
1: തീർച്ചയായും. ലക്ഷ്യങ്ങൾ നേടുന്നതിൽ മാത്രമല്ല, സ്വപ്നങ്ങൾ കാണുന്നതിൽ മാത്രമല്ല, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന സ്വപ്നങ്ങളായിക്കോട്ടെ ലക്ഷ്യങ്ങളായിക്കോട്ടെ, അതെല്ലാം മനസ്സിന് കുളിർമ നൽകുന്നതാണ്, നമുക്ക് ജീവിക്കാൻ പ്രേരണ നൽകുന്നതാണ്.
0: അതെ, പ്രതിസന്ധികളെ അതിജീവിച്ചും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതും അതിലേറെ സന്തോഷമല്ലേ?
1: തീർച്ചയായും. മനതാരിൽ തേന്മഴ ചുരിഞ്ഞിടവേ, സ്വപ്നത്തിൽ മണിത്തേരിലേറി, സ്വപ്നവിഹായസിൽ പറന്നുയർന്ന് നമ്മൾ സഞ്ചരിക്കുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാത്രി നമ്മൾ കാണുന്ന സ്വപ്നം ചിലപ്പോൾ സന്തോഷിപ്പിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ അത് പേടിപ്പിക്കുന്നതുമായിരിക്കാം.
0: അതെ.
1: പക്ഷേ ഈ വെളുപ്പാം കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും എന്നൊക്കെ ചിലർ പറയുന്നു, നമ്മൾ പേടിച്ചും കിടക്കാറുണ്ട്. എന്തായാലും അരികിൽ ഇപ്പോ മറ്റൊരു കോളർ ഉണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം. ഹലോ
2: ഹലോ,
0: ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഇത് പത്മിനിയാണ്, പത്മിനി ചാലിക്കോട്ടെത്തുന്നു.
1: ആ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ?
2: ആ, കുറക്കാം കുറക്കാം.
1: റേഡിയോ ഫുൾ വോളിയം വെച്ചോണ്ടിരിക്കുന്നു. ആ, ഇനി പറഞ്ഞോളൂ. ചാലിക്കോട്ടെത്തു നിന്ന് പത്മിനി.
2: പത്മിനി, ആ.
1: അപ്പൊ നമ്മൾ
2: എനിക്ക് ഇത് സന്തോഷ വാർത്തയല്ല അറിയിക്കാനുള്ളത്, ഒരു ദുഃഖ വാർത്തയാണ്.
1: ആദ്യം റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ?
2: ഒന്നും കുറക്കാം കുറക്കാം.
1: റേഡിയോയുടെ വോളിയം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് സംസാരിക്കാം.
2: ആ, കുറച്ച് കുറച്ച് കുറച്ച് ഓഫ് ആക്കി.
1: ആ, ഇനി പറയാം.
2: നദി എന്ന സിനിമയില പിന്നെ
1: ആയിരം പാദസരങ്ങൾ.
2: അതെ, ആയിരം പാദസരങ്ങളല്ല, വേറൊരു പാട്ടുണ്ടല്ലോ അതിനകത്ത്, കരയുന്നു ഇവിടെ ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ.
1: ശരി, അത് നോക്കാം.
0: പക്ഷെ എന്തായാലും കുറച്ച് കുറച്ച് സന്തോഷകരമായ പാട്ടുകൾ നിമിഷത്തിലൂടെ.
2: എനിക്ക് എന്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണത്. കഴിഞ്ഞ വിഷുവിന് ഞങ്ങൾ സിനിമ കാണാൻ പോയി, ആടുജീവിതം കാണാൻ പോയി, അവിടെ വെച്ച് കുഴഞ്ഞ വീണ് ചേട്ടൻ മരിച്ചു. അതിന്റെ ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ആ പാട്ട് ഞാൻ എത്തിയത്. കിട്ടുമെങ്കിൽ അത് വെക്കുക, അല്ലെങ്കിൽ സാറിന്റെ ഇഷ്ടം പോലെ നല്ലൊരു പാട്ട് വെക്കുക.
1: ശരി ശരി ശരി ശരി. അപ്പം
0: എന്താണ് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ ഇന്നത്തെ വിഷയം അതാണ്, ടോപ്പിക് അതായിരുന്നു. എന്തെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ടല്ലോ ജീവിതത്തിലെ, ചിലപ്പോൾ കഠിന ശ്രമത്തിനെ ഒടുവിൽ ലഭിക്കുന്ന വിജയമായിരിക്കാം, ലക്ഷ്യങ്ങൾ നേടുമ്പോൾ ഉണ്ടാവുന്ന വിജയമായിരിക്കാം, നമുക്കുണ്ടാവുന്ന ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്നതാകാം. അങ്ങനെ സ്വപ്നങ്ങൾ തന്നെ ഒരുപാട് തരത്തിലുണ്ട്. ഉറങ്ങുമ്പോൾ മാത്രമല്ല, ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ സ്വപ്നം കാണാറുണ്ടല്ലോ. അപ്പൊ ചില ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വീട് വെച്ചു ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്, ആ ഒരു ആ സ്വപ്നം യാഥാർത്ഥ്യമായി, അതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. എന്താണ് യാഥാർത്ഥ്യമായത് ഞങ്ങളുമായിട്ട്?
2: ഞങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എന്താ, ഞാൻ ഒറ്റയായില്ല. ഇപ്പൊ അതിന്റെ ഒരു വിഷമത്തിലാണ് ഞാൻ. ഒറ്റക്കെന്നല്ല, മോനും ഉണ്ട്, മരുമോളും ഉണ്ട്, രണ്ടു പിള്ളേരും ഉണ്ട്. എന്നാലും
0: നമ്മുടെ ഒരു പങ്കാളി നഷ്ടപ്പെടുക ചെറിയ കാര്യമല്ല.
2: സന്തോഷവും ദുഃഖവും എല്ലാം പങ്കിടേണ്ട ആളാണ് പോയത്. അപ്പൊ ആ ചേട്ടൻ ആ പാട്ട് ഭയങ്കര എപ്പോഴും പറയും, ഇങ്ങനെ മൂളിപ്പാട്ട് പാടിയേ കിടക്കുള്ളു. അപ്പൊ ആ പാട്ട് അത് കേൾക്കാനാണ്.
1: അത് നോക്കട്ടെ, അതുണ്ടെങ്കിൽ അത് വെച്ച് തരാം, അല്ലെങ്കിൽ മറ്റൊരു ഗാനം വെച്ച് തരാം, അല്ലെങ്കിൽ അതെല്ലാം അത് കേൾപ്പിക്കാം. ഇതിനെ വിളിച്ചതിന് വളരെയധികം സന്തോഷം. ഇനിയും വിളിക്കാം.
2: നന്ദി
1: നന്ദി. ഒരു വിത്ത് മണ്ണിനിടയിൽ കിടക്കുമ്പോൾ ആർക്കും അതിനെ കാണാനാകില്ല, പക്ഷേ അതിന്റെ ഉള്ളിൽ ഒരു വനത്തിന്റെ സ്വപ്നമുണ്ട്. ഒരു മഴത്തുള്ളി സമുദ്രത്തിൽ ചേരുമ്പോൾ അതിന് സ്വന്തം പേരില്ല. അതിന്റെ യാത്രയിലാണ് ഒരു നദിയുടെ കഥ. അങ്ങനെ തന്നെയാണ് മനുഷ്യനും, നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വപ്നങ്ങൾ അല്ലേ?
0: അതെ. ഇപ്പൊ എനിക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പ്രതീക്ഷ ഇത് പറഞ്ഞപ്പം എനിക്ക് തോന്നിയത്, പ്രതീക്ഷന്റെ മനസ്സിലും ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അഥവാ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടല്ലോ സ്വപ്നം. എന്തായാലും ആ സ്വപ്നം, ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായത് എന്തെങ്കിലും ഒന്ന് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ലിസണേഴ്സും ഞങ്ങളും ഒക്കെ ആയിട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാനും ഒക്കെ ആയിട്ട് ഒന്ന് പറയും.
1: സ്വപ്നം യാഥാർത്ഥ്യമെന്ന് പറഞ്ഞാൽ, നേരത്തെ ആദ്യത്തെ രണ്ടാമത്തെ കോളർ വിളിച്ചതുപോലെ, എന്റെ അനുജൻ SSLC റാങ്ക് വാങ്ങിക്കുന്ന സമയത്ത് പിറ്റേന്ന് പത്രത്തില് വാർത്ത വന്നത് ജീവിത ദുരന്തങ്ങളിൽ നിന്നൊരു റാങ്കുകാരനാ.
0: ഞങ്ങളുടെ വീട്
1: ലോണ് എടുത്ത് അടയ്ക്കാൻ പറ്റാതെ അത് ജപ്തി ഭീഷണിയിൽ നിൽക്കുമ്പോഴാണ് അവൻ റാങ്ക് വാങ്ങിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും രണ്ടാൺകുട്ടികളാണ്. ഞങ്ങൾ തീരുമാനിച്ച സംഭവം എന്ന് വെച്ചാല്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഗതികേട് വരരുത്, ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു പാർപ്പിടം വേണം. അത് ജീവിതത്തില് ഇപ്പൊ അനുജനാണെങ്കിലും എനിക്കാണെങ്കിലും അത് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
0: ഞാൻ ഇപ്പോഴാണ് പ്രതീക്ഷണ ഇക്കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്.
1: അപ്പൊ അത് ചെയ്ത് തീർത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ഇതുണ്ടായി. പക്ഷെ ഞാനൊരു വീട് വെച്ചപ്പോ ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടായി,
0: അതാണ് സ്വപ്നം കാണണം, അതാണ് ആ ചിന്തയിലും ഒരു പ്രവൃത്തിയിലും എന്ന് പറയുന്നത്
1: ഉറപ്പായിട്ടും. കാരണം നമ്മൾ അതിനുവേണ്ടി ആ സ്വപ്നത്തിന് വേണ്ടി പോരാടിയല്ലേ നടക്കത്തുള്ളൂ.

0: അങ്ങനെയാണ് ജീവിതവും. അപ്പം അരികയിലേക്ക് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ, യാഥാർത്ഥ്യമാകുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ
1: 0484-242-8101.
0: 0484-242-8101. നിങ്ങൾ കേൾക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ.

0: അരികിൽ ഇപ്പോൾ നമ്മോടൊപ്പം ഒരു ശ്രോതാവുണ്ട്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
2: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ശിവകുമാർ, ആലുവ കിഴിമാട്.
2: ഓക്കെ ശിവകുമാർ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഡ്രൈവറാണ്.
2: ഓക്കെ ശിവകുമാർ, ഞങ്ങൾ പറഞ്ഞ ടോപ്പിക് ശിവകുമാർ കേട്ടല്ലോ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ. എന്താണ് ശിവകുമാറിന്റെ ജീവിതത്തിലെ ആ ഒരു യാഥാർത്ഥ്യം, സ്വപ്നം യാഥാർത്ഥ്യമായത് എന്താണ്? ഞങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക.
1: സ്വപ്നം, എനിക്ക് ഒരു വീട് എന്നുള്ള സ്വപ്നം നേരത്തെ ഉണ്ടായിരുന്നു. അത് വേണ്ട നേരത്തെ തന്നെ ഉള്ള ഒരു സ്വപ്നമായിരുന്നു. അതെനിക്ക് യാഥാർത്ഥ്യമാക്കി തന്നത്, ഞാൻ നേരത്തെ വണ്ടി പിടിക്കുന്ന അവിടുത്തെ സാറിന്റെ ഒരു ഹെൽപ്പും ഒക്കെ ആയിട്ട് എനിക്കൊരു വീട് ഒക്കെ കഴിഞ്ഞു. അതൊരു സ്വപ്നമായിരുന്നുണ്ട്, ചെറുപ്പത്തിലെ ഉള്ളൊരു കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സ്വപ്നമായിരുന്നു. പക്ഷെ അതിലേറെ ഞാൻ ആഗ്രഹിച്ചൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഫെഡറൽ ബാങ്കിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടെയായിരുന്നു മുൻ. ഇപ്പോൾ ഞാൻ ബാങ്കിൽ തന്നെ വണ്ടി പിടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ സാറിന്റെ നിന്നപ്പോ അവിടെ വെച്ച് എനിക്കൊരു ബുക്ക് കിട്ടിയിരുന്നു, ഈ LLB ഒരു ബുക്ക്. അവിടെ കുറെ ബുക്ക്സ് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞാൽ ബുക്ക്സ് ഒക്കെ കൊടുത്തിട്ട് എന്താ വെച്ച് ചെയ്തോളാൻ പറഞ്ഞ്, ഞാൻ ആ ബുക്ക്സ് തപ്പി കൂട്ടത്തിൽ ഈ LLB മലയാളത്തിന്റെ ഇതാണ്. അപ്പൊ അത് വെറുതെ നിയമം ഒന്ന് വായിച്ചിരിക്കാന്ന് വെച്ച് ഞാൻ എടുത്തു വെച്ച്. അപ്പൊ എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു, എന്റെ മകള്. അന്ന് അവൾക്ക് ഒരു 3 വയസ്സുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവൾക്ക് ഒരു LLB കാരിയായി വരുമോ എന്നുള്ളൊരു മനസ്സിലൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. ആ ബുക്ക് ഞാൻ വെച്ച്. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് പിന്നീട് ഒരു 7 കൊല്ലം കഴിഞ്ഞ് ഇവര് രണ്ടാമൊരു മകളോട് ജനിച്ചു. അപ്പൊ പക്ഷെ അവളിപ്പോ LLB 2nd വർഷത്തിൽ പഠിക്കുകയാണ്. അപ്പൊ എന്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാണെങ്കിൽ അവസാന വർഷം 2 വർഷം കഴിഞ്ഞ് 3rd വർഷത്തിലേക്ക് കിടക്കാണ്. അപ്പൊ അത് യാഥാർത്ഥ്യമാകണേ 3 വർഷം കഴിയണോ അല്ല.
2: എങ്കിലും ആരു വിചാരിച്ച മനസ്സിൽ ആഗ്രഹിച്ച കാര്യം
0: അതൊക്കെ യാഥാർത്ഥ്യമാകും. ഇത്രയൊക്കെ എത്തിയില്ല.
1: അവളിപ്പോ പഠിച്ചോണ്ടിരിക്കുക കോളേജിൽ പഠിച്ചോണ്ടിരിക്കുക.
2: അച്ഛന്റെ ആഗ്രഹം മകളും മനസ്സിലാക്കിയില്ലേ?
1: അത് ആ ബുക്ക് ഇപ്പോ ഇരിപ്പുണ്ടല്ലോ. അത്രയും മുമ്പ് സാറ് എനിക്ക് തന്നാണ്. അത് വായിച്ച സമയം കിട്ടുമ്പോൾ വായിച്ചോളാൻ പറഞ്ഞ് തന്നാണ് ഫെഡറൽ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ സാർ എന്ന് പറയും. അദ്ദേഹം എനിക്കൊരു ദൈവം നമ്മൾ കണ്ടവരില്ല, പക്ഷെ ദൈവമായിട്ട് പോലത്തെ ഒരാളാണ്. കാരണം എന്റെ മകളുടെ കല്യാണത്തിനെനിക്ക് 5 ലക്ഷം രൂപയൊക്കെ തന്നിട്ട് സാറാണത്.
2: അപ്പൊ ഒരുപാട് സഹായിച്ചു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ.
1: ഇവിടുന്ന് എല്ലാവരും ഓസ്ട്രേലിയക്ക് പോയി. എല്ലാം വിറ്റിട്ട് ഓസ്ട്രേലിയക്ക്, മക്കളും ഓസ്ട്രേലിയ. എന്നാ കുഞ്ഞുങ്ങള്, സാറിന്റെ 2 പെൺകുട്ടികളുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ. അപ്പൊ അവരുടെ ട്യൂഷൻ കാര്യങ്ങളെല്ലാം ഞാനാ നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ കുണ്ടോലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്തോഷത്തിലപ്പൊ എനിക്ക് ഒരു ആവശ്യം വന്ന എന്റെ മൂത്ത മകള് ബികോം കഴിഞ്ഞപ്പോ അവൾക്കൊരു കല്യാണാലോചന വന്ന് അങ്ങനെ സാറ് പിന്നെ എന്തെങ്കിലും കൂടെയുള്ള. അപ്പൊ ആ ഒരു സ്വപ്നം സാറ് ചോദിച്ച പോലെ, നേരത്തെ പറഞ്ഞ പോലെ എന്റെ ആ LLB എന്ന് ആഗ്രഹിച്ച സ്വപ്നം 2nd മകളിൽ കൂടി ഇപ്പൊ അവസാന വർഷത്തിലേക്ക് കടന്നു.
0: ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം.
2: നല്ല നല്ല കാര്യങ്ങളൊക്കെ കേട്ടതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷം. ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളൊക്കെ എത്തട്ടെ.
0: എല്ലാ സ്വപ്നങ്ങളും സാധ്യമാകട്ടെ. ഇനി ഓക്കെ, എന്തായാലും വിളിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ,
1: താങ്ക് യു.
0: ശുഭരാത്രി. സ്വപ്നങ്ങള് ലക്ഷ്യമല്ല, യാത്രയുടെ വെളിച്ചമാണ്. ഓരോ ചുവടിലും ജീവിതം പുതിയ അർത്ഥം കണ്ടെത്തും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ എന്ന വിഷയത്തിൽ അരികയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101.
2: യെസ്, പറക്കാൻ ചിറകുകൾ വേണമെന്നില്ല അല്ലേ. ഉള്ളിൽ ഒരു ആകാശം ഉണ്ടായാലും മതി, പറന്നേ പറ്റൂ.
0: ആകാശത്തിലൂടെ പറക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് കൂട്ടായി വരും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.

0: അരികിൽ ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 44:17. ഞാൻ പ്രതീക്ഷകർ, എന്നോടൊപ്പം റീന ജോസ്. നമ്മളോടൊപ്പം അടുത്ത കോളർ ലൈനിലുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്.
1: ഹലോ.
2: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്. ഇതാരാണ് സംസാരിക്കുന്നത്?
0: എബ്രഹാം മൂവാറ്റുപുഴ. സുഖമാണോ?
2: ആ, സുഖമാണ്. സുഖവും ദുഃഖവും കൂടിയതല്ലേ ജീവിതം?
1: സമ്മിശ്രമാണ് ദുഃഖം അല്ലെ? സമ്മിശ്രമാണ് ജീവിതം. സുഖവും ദുഃഖവും ഒക്കെ ലൈഫിൽ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂല്ലേ?
2: സുഖം ഉണ്ടെങ്കിലേ ദുഃഖവും, ദുഃഖം ഉണ്ടെങ്കിലേ സുഖത്തിന്റെ വിലയറിയുള്ളൂ.
1: ശരിയാണ്, സത്യം. അപ്പൊ എന്താ ചെയ്യുന്നത്?
2: ചൂടുകളും പച്ചവെള്ളവും വേർതിരിഞ്ഞാൽ മാത്രല്ല അതിന്റെ ആ നമുക്ക് അനുഭവപ്പെടുള്ളൂ.
1: അതെ അതെ. എന്താ ചെയ്യുന്നത്?
2: ഞാനിപ്പോ എനിക്ക് 69-70 വയസ്സായി. ഇപ്പം സ്വസ്ഥം.
1: നേരത്തെ
2: ഒരു പ്രൈവറ്റ് കമ്പനി മാനേജറൊക്കെ ആയിട്ട് ബിസിനസ്സൊക്കെ ആയിരുന്നു. കൊറോണയ്ക്ക് ശേഷം പിന്നെ സ്വസ്ഥമായിട്ട് പിള്ളേരുടെ കല്യാണം ഒക്കെ ആയിട്ട് അങ്ങനെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടന്നങ്ങനെ കാര്യങ്ങളായി.
1: അപ്പൊ ലൈഫ് ഇങ്ങനെ പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഒരു ടോപ്പിക് തന്നിരുന്നല്ലോ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു അല്ലേ? കാരണം നമ്മൾ എല്ലാവരും സ്വപ്നം കാണാറുണ്ട് അല്ലേ?
2: സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം, നമ്മുടെ സ്വപ്നമായിരുന്നു പിള്ളേരെ. എനിക്ക് 2 മൂത്ത പെമ്മക്കള്, ഒരു ആൺകുട്ടിയായിരുന്നു. അവര് 3 പേരും എഞ്ചിനീയറാണ്. 2 പെൺകുട്ടികളുടെയും ഹസ്ബൻഡ്സും എഞ്ചിനീയറാണ്, ന്യൂസിലാൻഡിലെ.

0: ഓക്കെ.
1: മോൻ ഇൻഫോ പാർക്കില് വയ്ക്കണു. എന്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ പഠിച്ചു, നമ്മൾ കഷ്ടപ്പെട്ടായാലും മറ്റുള്ള കാര്യങ്ങളും ചെയ്ത് ഇവരെയൊക്കെ നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ സാക്ഷാത്കരിച്ചു. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ ആ സ്വപ്നങ്ങളെല്ലാം നയവർക്കാനുള്ള ഒരു യോഗം എനിക്കുണ്ടായില്ല ശരിയായ രീതിയിൽ. കാരണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഭാര്യയുടെ അമ്മയാണ് ഇതെല്ലാം നിശ്ചയിക്കാനുള്ള ഇട വന്നത്. നീലമ്മ എന്ന് പറഞ്ഞ ഭാര്യയുടെ അമ്മ, അത് ആരക്കുഴയിലുള്ളതാണ്. പക്ഷെ അത് ഭാര്യയ്ക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള തന്റെ ഇട ഇല്ലാതായി പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ ഭാര്യയുടെ അമ്മ എന്ന് പറഞ്ഞ അവരുടെ അപ്പനെയും ആങ്ങളമാരെയും ഹസ്ബൻഡിനെയും ഒക്കെ അടക്കി ഭരിച്ചിരുന്നൊരു പ്രകൃതമാണ്. ഇരിക്കാൻ പറഞ്ഞ ഇരിക്കുക, നിൽക്കാൻ പറഞ്ഞ നിൽക്കുക. അങ്ങനെ ഒരു ആണ്, അങ്ങനെ ഒരു പ്രകൃതത്തിൽ എല്ലാരെയും ഭരിച്ചു വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചു വരണം. നമ്മളങ്ങനൊരു നമ്മള് ഒരു പരിധി വരെയല്ലേ നമുക്ക് താഴാൻ പറ്റുള്ളൂ. അങ്ങനെ വന്ന് ഇതിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ പിള്ളേരൊക്കെ ആയി. പിന്നെ വന്നിട്ട് ഞാൻ എന്തോ കൂടെ നിൽക്കുമ്പോ അവർക്കൊരു തടസ്സമാണ്, അവര് തടസ്സമാണെന്നുള്ളത്. ഭാര്യയെ കൊണ്ടൊക്കെ ഡൈവേഴ്സിനും ഇതിനൊക്കെ ഇഞ്ചങ്ഷൻ വീട്ടിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് രംഗമുണ്ടാക്കി. അപ്പൊ ഞാനങ്ങനെ പുറത്ത് നമ്മള് ശല്യത്തിനൊന്നും പോയില്ല. പിള്ളേരെ അതിന്റെ ഭാഗമാക്കി എടുത്തു. പിള്ളേര് ന്യൂസിലാൻഡിലാണ്. അപ്പൊ നമ്മളെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ചു. പക്ഷെ അതിന്റെ യഥാർത്ഥ ഫലം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചില്ല.
2: എന്തായാലും ഇനി ചാൻസ് ഉണ്ടല്ലോ. നമ്മൾ ഒരിക്കലും ആ ഒരു നടക്കില്ല എന്ന് വിചാരിക്കരുത്, ഒരു പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക. അത് സാധ്യമാകും, എനിക്ക് ഇനിയും സ്വപ്നങ്ങൾ അയവറക്കാനുള്ള അവസരങ്ങളുണ്ട് എന്ന് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. ആ മക്കളൊക്കെ ആയിട്ട് വീണ്ടും നല്ല അല്ലെ, മക്കളൊക്കെ ആയിട്ട് ഇപ്പോഴും
0: എല്ലാം ശരിയാവും. കാരണം ജീവിതത്തിൽ എല്ലാം എന്താ പറയാ, നമ്മുടെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ആ ജീവിതത്തിൽ എല്ലാം
1: എന്നെ സംബന്ധിച്ചോളം ഞാൻ എല്ലാം അനുഭവിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നു. പക്ഷെ ഇവര് ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ഈ അഞ്ചാറ് ആൾക്കാർ ബലിയാടായത്. അവരുടെ സുഖങ്ങളും ഇതെല്ലാം നഷ്ടപ്പെടാനുള്ള ചാൻസ് വരിക. അതായത് സ്വന്തം അപ്പൻ കൂടെ ഇല്ല എന്നുള്ളൊരു, ജീവിച്ചിരിക്കുകയും ചെയ്യാ കൂടെ ഇല്ല എന്നുള്ളത് വരുമ്പോ അവർക്ക് അനുഭവപ്പെടുന്ന അത് ഓർത്തിട്ടുള്ള വിഷമം എനിക്കുള്ളൂ. എന്നെ
2: ഇനി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പൊ നമ്മൾ ആദ്യം ആരും ഇണ്ടു എന്ന രീതിയിലുള്ള ഒരു ചിന്തയൊന്നും വേണ്ട. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കുക കേട്ടോ. മക്കളൊക്കെ ആയിട്ട് മക്കളായാലും മക്കളിപ്പോ വലുതെന്ന് ഇപ്പൊ അവർക്കൊരു തോന്നലുണ്ടെങ്കിലും
1: കുഴപ്പമില്ല. ഈ ഇങ്ങനെ ഒരു സ്ത്രീ ജനിക്കാനുമില്ല മരിച്ചാലും ഇല്ല, ഇങ്ങനെയുള്ള സ്ത്രീകൾ ജനിക്കാതിരിക്കുക ഏറ്റവും നല്ലത്. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത് നടക്കുന്ന.
2: എന്തായാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, കാര്യങ്ങളെല്ലാം
0: പോസിറ്റീവായിട്ട് എടുക്കുക.
1: എല്ലാത്തും ഞാൻ 32 ആളെ റോട്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്ന സമയത്ത് എടുത്തത് ഒരാളെ മരിച്ചുള്ളൂ, ചോര കുളിച്ചു കിടക്കാം. അങ്ങനെ നമ്മൾ പൊതു പ്രവർത്തനം സഹായങ്ങളൊക്കെ ചെയ്തു പോന്നതാണ്.
2: എന്തായാലും കേട്ടോ, നമ്മളൊന്ന് മനസ്സ് ഇപ്പോ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായില്ല, അതുപോലെ തന്നെ ഇക്കാര്യങ്ങളും സ്വപ്നം കാണുക യാഥാർത്ഥ്യമാകുന്ന അത് തീർച്ചയായും നമ്മളിൽ സംഭവിച്ചേ പറ്റൂ, സംഭവിച്ചിരിക്കും. അപ്പൊ ഞങ്ങളെ ഓർക്കുക.
0: എന്തായാലും വിളിച്ചതിന് വളരെയധികം നന്ദി. ഇനിയും
1: 6 മണിക്ക് വെച്ചാൽ നമ്മൾ എപ്പോഴായാലും റേഡിയോ, ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ റേഡിയോ ആണ്.
0: താങ്ക് യു.
1: എല്ലാം രാവിലെ ഉള്ള സംസാരങ്ങൾ, നിങ്ങളുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ, അതാണ് എത്ര പേർക്ക് ഒരു ടെൻഷൻ കുറയുന്ന സംഭവം. അറിയോ, നമ്മൾ സിനിമ കാണുക അതല്ല, റേഡിയോ വലിയൊരു എന്റെ ജീവിതത്തിൽ വലിയൊരു ഘടകമാണ്.
0: ഞങ്ങളുണ്ട് കൂട്ടിന്, എപ്പോഴും കൂട്ടിനുണ്ട്,
2: ഞങ്ങൾ അരികെയുണ്ട് കേട്ടോ.
0: ഓക്കെ, വിളിക്കാം. അപ്പം ഇനിയും വിളിക്കാം.
2: എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ, നല്ല നല്ല സ്വപ്നങ്ങൾ ഇനിയും കാണുക കേട്ടോ. കാരണം നമ്മൾ ചിന്തിക്കുക ആ സ്വപ്നം സഫലമാകണം എന്ന് നമ്മൾ ചിന്തിക്കുക. വീണ്ടും വീണ്ടും സ്വപ്നം കാണുക, എന്നിട്ട് അതങ്ങ്
0: എല്ലാം മാറും. എല്ലാം മാറും,
2: തീർച്ചയായും എല്ലാം സാധ്യം.
0: ഞങ്ങളും പ്രാർത്ഥിക്കാം, കൂടെ ഉണ്ട്. ശുഭരാത്രി, ഇനിയും വിളിക്കണം കേട്ടോ.
1: താങ്ക് യു.
0: ജീവിതം അങ്ങനെയാണ്, പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴും വിഷമം ഒരുപാട് കൂടും.
2: അതെ അതെ, വിഷമം കൂടും. പക്ഷെ അതുപോലെ തന്നെയാണ് സ്വപ്നങ്ങളൊക്കെ എല്ലാവരും കാണും ചില കൂട്ടരെ. പക്ഷെ ചുരുക്കം ചിലരെ ഒരേ സ്വപ്നം തന്നെ വീണ്ടും വീണ്ടും കാണും അല്ലെ, എന്നിട്ടത് ജീവിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കും. അങ്ങനെയും മനുഷ്യരുണ്ട് സ്വപ്നം കാണുന്നത്.
0: അങ്ങനെ ഒരേ സ്വപ്നം തന്നെ സ്ഥിരമായിട്ട് കണ്ടാൽ പെട്ടെന്നൊരു ഡോക്ടറെ കാണേണ്ടി വരും. ഒരു സ്വപ്നം തന്നെ ഇല്ല ദിവസം.
2: ഞാൻ സ്വപ്നം എന്ന് വെച്ചാൽ നമ്മൾ പിന്നത് ആവണം. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ മക്കളെ കുറിച്ചുള്ള സ്വപ്നം, വീടിനെ കുറിച്ചുള്ള സ്വപ്നം, അതാണ് ഞാൻ ആ സ്വപ്നം വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ
0: ഇല്ല, നമ്മളെ സ്വപ്നം എന്ന് പറയുന്നത്
2: യാഥാർത്ഥ്യമാകാൻ നമ്മളെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം. ചില ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. പക്ഷെ ചില സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോലെ അത് ആകണം എന്ന് ചിന്തിച്ചാൽ നമ്മളതായി തീരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
0: അല്ല, ഞാൻ പറഞ്ഞത് അത് ആഗ്രഹങ്ങൾ, ഇത് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും

0: നനച്ചിരിക്കാതെ മനസ്സിലേക്ക് വന്ന് പിന്നെ അത് ആ സ്വപ്നമായിട്ട് നമ്മൾ മനസ്സിൽ കരുതുന്ന സംഭവം.
1: ഉദ്ദേശിക്കുന്നത് സ്വപ്നങ്ങൾ കാണണം നമ്മൾ, എങ്കിലേ ആഗ്രഹങ്ങളും മനസ്സിലുണ്ടാവും, അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കും.
0: സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, സ്വപ്നങ്ങൾ നമ്മളിലേക്ക്
1: മനസ്സിലേക്ക് കടന്നു വരും,
0: ഓടിയെത്തും. സ്വപ്നങ്ങളെ കുറിച്ചുള്ള പാട്ടുകളും അങ്ങനെ തന്നെയാണ്, എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും ഓരോ ചിറക് തിരിച്ച്. നിങ്ങൾ കേൾക്കുന്നു ആകാശവാണിയിൽ അരികെ, ആകാശവാണി കൊച്ചി റെയിൻബോ 107.5 ലൂടെ.

0: 56 സെക്കൻഡ്. ഇപ്പോൾ നമ്മളോടൊപ്പം അരികയിൽ ഒരു കോളർ ഉണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം, ഞാൻ തൃശ്ശൂര് വരന്തർപ്പിളിയിൽ നിന്ന്. എന്റെ പേര് മണികണ്ഠൻ എന്നാണ്.
0: എന്ത് ചെയ്യുന്നു മണികണ്ഠൻ?
2: ഞാന് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഞാനൊരു ബ്ലൈൻഡ് ആണ് സാറേ. ഞാന് പാട്ടൊക്കെ ഞങ്ങളിങ്ങനെ ഉപജീവനമാർഗമായിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ സ്റ്റാൻഡ് അങ്ങാടികളിലൊക്കെ പാട്ടൊക്കെ പാടി അങ്ങനെ ജീവിച്ചു പോകുകയാണ്. ഞാനൊക്കെ ലോട്ടറി കച്ചവടമായിരുന്നു. ഇപ്പൊ ഞാനെന്റെ വൈഫും പാട്ടൊക്കെ പാടി അങ്ങനെ ജീവിച്ചു പോവാണ്. ഞാൻ ഫ്ലവേഴ്സ് ചാനലിലൊക്കെ പാടിയിട്ടുണ്ട് കോൺഗ്രസ് പ്രോഗ്രാമിൽ.
0: ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്?
1: ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം അതിനെ കുറിച്ച് എന്താ?
2: ഈ ഒരു സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നമ്മള് ഇപ്പോഴത്തെ ഇന്നത്തെ ഈ വിഷയം എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. കാരണം ഞാന് എനിക്ക് 43 വയസ്സുണ്ട് ഇപ്പോ. അപ്പൊ ഇതില് എന്റെ അമ്മയും ഞാനും എന്റെ പയ്യന്മാര് രണ്ടുപേരുണ്ട്. അവർ രണ്ടാളും കല്യാണം കഴിഞ്ഞു പോയി. അപ്പൊ എനിക്കൊരു വീട് എന്നുള്ള സ്വപ്നം പോവാണ്. ഇതിനായിട്ട് ഞങ്ങള് എന്റെ താഴെയുള്ള പെങ്ങളുടെ കല്യാണത്തിന് എന്റെ 5 സെന്റ് സ്ഥലം വീടുണ്ടായത് കൊടുത്തു. അങ്ങനെ കൊറേ കാലം വാടകയ്ക്ക് അങ്ങനെ കലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇപ്പൊ എനിക്ക് ലൈഫ് മിഷനില് അമ്മയുടെ പേരിൽ ഒരു വീട് കിട്ടി. അങ്ങനെ 1,00,000 രൂപ പഞ്ചായത്തിൽ നിന്നും തന്നു. അതുകൊണ്ടും ആവില്ല എന്നറിയാലോ. ബാക്കി എന്നെ ഒരുപാട് ആളുകൾ സഹായിച്ച് എനിക്ക് ഒരു വീട് എന്നുള്ള സ്വപ്നം പോവാണിഞ്ഞു. അതിപ്പോ 17 സെപ്റ്റംബർ 18 ആയിരുന്നു ഞങ്ങള് കേറി താമസം. 15 സെപ്റ്റംബർ. അപ്പൊ ആ ഒരു സ്വപ്നം എനിക്ക് പോവില്ലാത്തൊരു എന്നെക്ക് അകലെ ഗൾഫിൽ നിന്നും അകലെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ സഹായങ്ങൾ അയച്ചു തന്ന് അങ്ങനെ എനിക്ക് എന്റെ ഒരു സ്വപ്നം എന്നുള്ളത് പോവാണ്. വീട് എന്നുള്ള സ്വപ്നം പോവാണെന്ന് ഇപ്പൊ ഞങ്ങൾ അതില് കിടന്നു ഉറങ്ങാണ്. ഇപ്പോ
0: വളരെ സന്തോഷം,
1: ഒരു വീടെന്ന
2: വളരെ സന്തോഷമാണ്.
1: ഞങ്ങൾക്കും
0: എത്ര അകലെയുള്ളവരാണെങ്കിലും അരികെ എത്തി, ആ ഒരു സ്നേഹം അരികെ എത്തിയല്ലോ, അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്.
2: അതെ അതെ അതെ. പിന്നെ അതിന്റെ ഇടയിൽ പറയാള് സാറത് നമ്മുടെ സുരേഷ് ഗോപി സാറ് ഒരു 80,000 രൂപ. 80,000 രൂപ എന്ന് പറയുമ്പോ നമ്മൾ പറയുമ്പോ ഒരു ചെറുതാണെങ്കിലും ഞങ്ങൾക്കത് വലിയൊരു പൈസയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇത് പണിയായിട്ട് 80,000 രൂപ കുറവുണ്ടായിട്ട് അത് ആളെ ഒരു ഇതിൽ വെച്ച് ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ട് ആളെ തന്ന്. അങ്ങനെ എന്നെ ഒരുപാട് സുരേഷ് ഗോപി സാറെന്ന് മാത്രല്ല ഓരോ ആളുകളും ഓരോ വ്യക്തികളും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ. അവരോട് എല്ലാവരോടും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലൂടെ നന്ദി അറിയിക്കുകയാണ്.
1: വളരെ സന്തോഷം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേട്ടാലും ഞങ്ങൾക്കും വളരെ സന്തോഷം കേട്ടോ.
2: ഞാനിപ്പോ വൈഫിന്റെ ഒന്ന് കൊടുക്കാം.
1: അയ്യോ, സമയം ഇല്ലായിരുന്നു. 10:58 ആയല്ലോ, 11 മണിക്ക് ഹിന്ദി വാർത്ത വരുന്ന സമയമാണ് ഡൽഹിയിൽ. അപ്പൊ എല്ലാവിധ ആശംസകളും കേട്ടോ. വളരെ സന്തോഷം സംസാരിച്ചതിന്, ഈ ഒരു ആഗ്രഹങ്ങളും സ്വപ്ന സഫലമായതൊക്കെ സംസാരിച്ചതല്ലേ, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു. കാരണം അവരുടെ ആ സന്തോഷം രേഖപ്പെടുത്തുന്നു. പക്ഷെ നമുക്ക് സമയപരിമിതി കാരണം അകലെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലേ. ഒത്തിരി പേര് വിളിച്ചു, എല്ലാവരോടും നന്ദി. കാരണം നമ്മുടെ ആ ഒരു സമയപരിമിതി മൂലം നമുക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും
1: ധാരാളം കോൾസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലം അരികയിൽ നിന്ന് ഞങ്ങൾ വിട പറയുകയാണ്.
0: ഞാൻ പ്രതീക്ഷകർ, എന്നോടൊപ്പം
1: റീന.
0: അപ്പം ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ കോളുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പറ്റി. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും സ്വപ്നങ്ങൾ കാണേണ്ടത് തന്നെയാണ്. പക്ഷെ ആ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടായി നമ്മളോടൊപ്പം ഉണ്ടാവുക ആകാശവാണിയോടൊപ്പം. ഇനി നമുക്ക് വാർത്തകളുടെ സമയമാണ്.
1: 11 മണിക്ക് ഹിന്ദി വാർത്തകൾ, ശേഷം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
0: എല്ലാവർക്കും ശുഭരാത്രി.